ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 23, 2026 June 6 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. മിത്രം എന്ന വാക്കിൽ നിന്ന് ശത്രു എന്ന വാക്കിലേക്കുള്ള ദൂരം ഒരേ ഒരു അക്ഷരം മാത്രമാണ്. എന്നാൽ ഒന്നോർക്കുക, ശത്രുവിൽ നിന്ന് മിത്രത്തിലെത്തിക്കുവാൻ കേവലം ഒരു പുഞ്ചിരി, ഒരു വാക്ക് ഇത്ര മാത്രം മതിയാകും. ഏവർക്കും ശുഭദിന ആശംസകൾ.

ചരിത്രത്തിൽ ഇന്ന് ജൂൺ 6. ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ

0: കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അമേരിക്ക നിലവിൽ വന്നതും ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കാലാവധി 10 വർഷമാക്കിയതും മംഗോളിയയിൽ ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നതുമൊക്കെ ഒരു June 6 June 6 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 6. ലോകത്തിലെ ആദ്യ സർവകലാശാല മ്യൂസിയമായ ആഷ്മോലിൻ മ്യൂസിയം ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ പ്രവർത്തനം തുടങ്ങിയത് 1683 June 6. June 6 സ്വീഡൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഇടുക്കി പദ്ധതി കുടിയൊഴിപ്പിക്കലിനെതിരെ AKGയുടെ അമരാവതി സത്യാഗ്രഹം തുടങ്ങിയത് 1961 June ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കാലാവധി 10 വർഷമാക്കിയത് 1990 June 6. തമിഴിനെ ഉത്കൃഷ്ട ഭാഷയായി രാഷ്ട്രപതി AP അബ്ദുൽ കലാം പ്രഖ്യാപിച്ചത് 2004 June 6. മംഗോളിയയിൽ ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് 1993 June 6. YMCA ലണ്ടനിൽ സ്ഥാപിതമായത് 1844 June ഇന്നേ ദിവസമായിരുന്നു. ജോർജ് വില്യംസ് ആണ് YMCA സ്ഥാപകൻ.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 7 മണിക്ക് ഭാഗ്യരാശി, 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, 3 മണിക്ക് ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് തൂവാനം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8 ബില്യൺ US ഡോളറിൽ നിന്ന് 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.

0: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPC കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
1: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDO നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൗകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ E. ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. E. ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിൻ്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. ഇമിഗ്രേഷൻ കൗണ്ടറിലാണ് ഫോം പൂരിപ്പിച്ചു നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർ വെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ V. ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധി ഝാ.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. ടെക്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക്ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക്ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര. Come on.

ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: അഞ്ച് മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. അഞ്ച് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസന പാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
1: വർഷ 2025-26 की ग्रोथ रेट हासिल की है और पिछला क्वार्टर जो 31 मार्च को खत्म हुआ उसमें भी भारत की ग्रोथ 7.8% रही है और ये दुनिया में तेज गति से आगे बढ़ने वाली बड़ी इकोनॉमी है.
0: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 18,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസ്ഥയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1% 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Sukhoi-57 എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 വരെ നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥി

പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ

0: വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
1: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോം സ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിങ്ങുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശ്ശം കുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രായേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെ കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂട് അനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. യു എൻ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം.
1: രാവണൻ സംസാരിക്കുകയാണ്, ഹനുമാൻ പറഞ്ഞെല്ലാം കേട്ടു, രാവണന് കോപം വരികയാണ്. എന്നിട്ട് രാവണൻ പറയുന്നു, മമ നികിടഭൂമി, എന്റെ അടുത്ത് വടി ഉടപ്പം ഇരുന്ന് മാം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നോട്, വടി ഉടപ്പം ഇരുന്ന് എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നോട് ഇത്രയും ധൈര്യമായി മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ? മറ്റേതെങ്കിലും ജന്തുക്കൾ, ജീവജാലങ്ങൾ, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആരെങ്കിലും സാക്ഷാൽ രാവണനായ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈ ഹനുമാൻ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഒരു വർത്തമാനം പറയുമോ? എന്നിട്ട് ഹനുമാനെ കുറിച്ച് പറയാണ്, ഭയവും ഒരു വിനയവും ഇവന് കാണുവാനില്ല. ഇവന് ഭയവുമില്ല, ഇവൻ ആരോട്, ഞാൻ രാജാവാണ്, എന്നോടൊരു വിനയം പോലും ഇവൻ കാണിച്ചിട്ടില്ല. മാത്രമോ പാപിയായ ഒരു ദുഷ്ടാത്മാ ഷഡൻ ഇവൻ. ഇവൻ പാപിയാണ്, ഇവൻ ദുഷ്ടാത്മാവാണ്, ദുരാത്മാവാണ്, വെറും ഒരു ഷഡനാണ് എന്നിങ്ങനെ ഹനുമാനെ അധിക്ഷേപിക്കുകയാണ് രാവണൻ. കഥയമമ രാമനെന്നാരിച്ചൊൽ, കഥയമമ എന്റെ ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ, ആരെങ്കിലും എന്നോട് പറഞ്ഞു തരൂ, ആരാണ് ഈ രാമൻ? ഇവനൊരു രാമനെ പറ്റി പറയുന്നുണ്ടല്ലോ, ആരാണ് ഈ രാമൻ? കഥയമമ രാമൻ എന്നാരിച്ചൊൽ എന്നാണ് പറയുന്നത്. ആരാണ് ഈ രാമൻ എന്ന് എന്നോട് പറയൂ. മാത്രമല്ല, കാനനവാസി സുഗ്രീവൻ എന്നാരടോ, ഇവനൊരു കാനനവാസിയായിട്ടുള്ള കാട്ടിൽ ജീവിക്കുന്ന ഒരു സുഗ്രീവനെ പറ്റി ഇവൻ പറയുന്നുണ്ടല്ലോ, അവൻ ആരാണ്? ആരാണ് ഈ സുഗ്രീവൻ? ആരാണ് ഈ കാട്ടിൽ താമസിക്കുന്ന സുഗ്രീവൻ? ആരാണ് രാമൻ? ആരാണ് സുഗ്രീവൻ? ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നീ പറയുന്ന രാമനുണ്ടല്ലോ അവനെയും, നീ പറയുന്ന ഈ സുഗ്രീവനുണ്ടല്ലോ അവനെയും, വേണ്ടി വന്നാൽ ഈ ജാനകി ദേവി ഉണ്ടല്ലോ നിന്റെ സീതാദേവി, ആ സീതയെയും, മാത്രമല്ല അത്യന്ത ദുഷ്ടനായിട്ടുള്ള, വെറും ദുഷ്ടനായിട്ടുള്ള, അങ്ങേയറ്റത്തെ ദുഷ്ടനായിട്ടുള്ള നിന്നെയും ഞാൻ കൊന്നുകളയും, എനിക്ക് യാതൊരു മടിയുമില്ല അങ്ങനെ ചെയ്യുന്നതിന് എന്ന് രാവണൻ പറയുകയാണ്. ദശവദന വചനം ഇതി കേട്ട് കോപം പൂണ്ട് ദന്തം കടിച്ചു എന്നാണ്, പല്ലിറുമി, ദന്തം കടിച്ചു, പല്ലിറുമി, ആര്? ഹനുമാൻ. കോപം പൂണ്ട് അദ്ദേഹത്തിന്റെ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പല്ല് ഇറുമ്മിക്കൊണ്ട് പറയാണ്, ദശവദന വചനം. ദശവദനം എന്ന് പറയുന്നത് രാവണൻ, രാവണന്റെ വചനം, വാക്കുകൾ കേട്ട് അങ്ങേയറ്റത്തെ ദേഷ്യം വന്നിട്ട് പല്ലിറുമ്മുകയാണ് ഹനുമാൻ. കവീന്ദ്രനും ചൊല്ലിനാൽ, അതിന് മറുപടി പറയണം, കവീന്ദ്രൻ വാനര വംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാൻ, അദ്ദേഹം പറയുകയാണ്, നിന്നെ പോലെ നൂറ് നൂറായിരം രാക്ഷസന്മാർ ഒന്നിച്ചു വന്ന് എതിർത്താലും, രാവണ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഒറ്റയ്ക്കല്ല, നിന്നെ പോലെ ഉള്ള ഒരു നൂറ് നൂറായിരം, അതായത് ഒരു കോടി രാവണന്മാർ, കോടിക്കണക്കിന് രാവണന്മാരായാലും ശരി, ഒന്നിച്ച് വന്ന് എന്നോട് എതിർത്താലും നിയതം ഇത് മമ ചെറുവിരൽക്ക് പോലെ, എന്റെ ഈ ചെറുവിരലുണ്ടല്ലോ, ഈ ചെറുവിരലിന് പോലും തുല്യമാവുകയില്ല എന്ന് ഹനുമാൻ തിരിച്ചടിക്കുന്നു രാവണനോട്. ഒരു കോടി രാവണൻ സമം എന്റെ ചെറുവിരൽ എന്ന് പോലും പറയാൻ സാധിക്കില്ല, അതിലും ചെറുതാണ് എന്ന് പറയുന്നു. അപ്പൊ എത്രമാത്രം രാവണനെ പ്രകോപിപ്പിക്കാമോ അത്രമാത്രം പ്രകോപിപ്പിക്കുകയാണ് ഹനുമാൻ. അതും ഹനുമാന്റെ ഒരു തന്ത്രമാണ്. നീ എന്ത് ചെയ്യുന്നത് എന്നോട് കശ്മല, കശ്മലനായ രാവണ, ദുഷ്ടനായ രാവണ, നീ എന്നെ എന്ത് ചെയ്യുമെന്നാണ് നീ പറയുന്നത്? നീ എന്നെ പോലെ കോടിക്കണക്കിന് ആൾക്കാർ വന്നാൽ പോലും എന്റെ ഒരു ചെറുവിരലിന് പോലും സമമാവുകയില്ല, പിന്നെ എന്താണ് നീ എന്നെ എന്തൊക്കെയോ ഒന്ന് ചെയ്യും എന്ന് നീ പറയുന്നത്? ഇതെല്ലാം കേട്ട് കലി ഇളകുകയാണ് രാവണന്. എന്നിട്ട് അദ്ദേഹം തന്റെ കിങ്കരന്മാരോട്, അദ്ദേഹത്തിന്റെ അകമ്പടിക്കാരായിട്ടുള്ള വ്യക്തികളോട് അദ്ദേഹം പറയുന്നു, ഇവിടെ നിശിചരർ ഒരുവർ ആയുധപാണിയായില്ലയോ ഈ കള്ളനെ കൊല്ലുവാൻ? ഈ കള്ളനെ ഞാൻ കൊല്ലണം. ആ കൊല്ലനെ ആയുധപാണികളായിട്ട്, ആയുധം ധരിച്ചിട്ടുള്ള ഒരു രാക്ഷസനും ഈ രാവണന്റെ ഈ രാജ്യസഭയിൽ ഇല്ലേ എന്ന് അദ്ദേഹം ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. പറയാൻ നമ്മൾ കണ്ടിട്ടില്ലേ, ആരവിടെ ഇവനെ കൊല്ലാൻ ആരുമില്ലേ, ആയുധം ധരിച്ച് ആരെങ്കിലും മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞ് രാവണൻ ഇങ്ങനെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നത്, രാവണന്റെ ഇളയ സഹോദരനായ വിഭീഷണന്റെ ഭാഗത്തു നിന്ന്. അദ്ദേഹം പറയുന്നു, ഈ അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ എന്ന് പറയുന്ന രാമായണത്തിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരി, പല വഴിത്തിരിവുകളുണ്ട്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം പറയുന്നു, അരുതരുതരുത്,

0: ദുരിതം ഇത്, ഇങ്ങനത്തെ ആര് ഒരിക്കലും ഇങ്ങനത്തെ ഒരു തെറ്റായ ദുരിതം എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവൃത്തി, ഇങ്ങനത്തെ ഒരു ദുഷ്പ്രവൃത്തി ഒരിക്കലും ചെയ്യരുത്. ദൂതനെ കൊല്ലുക എന്നാർക്കടുത്തു, ഒരു ദൂതനെ കൊല്ലുക എന്ന് പറയുന്നത് തികച്ചും അധാർമികമായിട്ടുള്ള പ്രവൃത്തിയാണ്. നിർഭന്മാർക്ക് ചൊല്ലിയിടുവിന്, ഒരു നിർഭന്മാർക്ക് എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക്, രാജാക്കന്മാർ ചില ധർമ്മങ്ങൾ, രാജധർമ്മം പാലിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും ദൂതനായിട്ട് വരുന്ന ആളിനെ ഒരിക്കലും കൊല്ലരുത്. അത് രാജാവ് പ്രകടിപ്പിക്കേണ്ട പാലിക്കേണ്ട ധർമ്മമാണ് എന്ന് വിഭീഷണൻ ഓർമ്മിക്കുന്നു. ദൂതനെ കൊല്ലുന്നത് പാപമാണ്, ധർമ്മിഷ്ഠനാണ് വിഭീഷണൻ. അതേ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കുകയില്ല, അധർമ്മത്തിന് കൂട്ടു നിൽക്കുകയില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു അധർമ്മമായിട്ടുള്ള, അധാർമികമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായാൽ വിഭീഷണൻ അത് തടയും. കൂടാതെ തടഞ്ഞു എന്ന് മാത്രമല്ല, രാവണന്, ജ്യേഷ്ഠനായ രാവണന് അതേ ഒരു ബുദ്ധിയും ഉപദേശിച്ചു കൊടുക്കുന്നു. ഇവനെ വയം ഇവിടെ വിരവോട് കൊന്നിയിടിനാൽ എന്ന്, അങ്ങനെ അങ്ങ് അറിയുന്നത് ഇത് രാഘവൻ, രാമൻ, ശ്രീരാമന്റെ അങ്ങ് അഥവാ ഈ ഹനുമാനെ കൊന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ വിവരം രാമൻ അറിയണമല്ലോ. എങ്ങനെ അറിയും, എങ്ങനെ അറിയിക്കും? രാമൻ വിവരം അറിയുകയില്ല. രാമൻ വിവരം അറിയാത്തിടത്തോളം കാലം അദ്ദേഹത്തിന്റെ ദൂതനായ ഹനുമാനെ കൊന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള ബുദ്ധി കൂടി വിഭീഷണൻ ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നു. അതിന് അദ്ദേഹം ഒരു മാർഗം കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് പുനരിവന് ഒരടയാളമുണ്ടാക്കി നാം അങ്ങ് അയക്കണം. അതല്ലോ നിർബോധിതം, നിർബന്ധമായ രാജാവ് നിർബോധിതം. ഇതാണ് രാജാക്കന്മാർക്ക് ഉചിതമായിട്ടുള്ള പ്രവൃത്തി. നേരത്തെ കൊല്ലുക എന്ന് പറഞ്ഞത് രാജാക്കന്മാർക്ക് ഒട്ടും തന്നെ ഉചിതമായിട്ടുള്ള പ്രവൃത്തിയല്ല. രാജാക്കന്മാർക്ക് ഉചിതമായ പ്രവൃത്തി ഞാൻ പറയാം. ഇവനൊരു അടയാളമുണ്ടാക്കി ഇവനെ തിരിച്ചു പറഞ്ഞു വിടണം. ഇവൻ തിരിച്ചു ചെല്ലുമ്പോൾ ശ്രീരാമചന്ദ്രനെ, അയ്യനെ ഇങ്ങോട്ട് ആരാണോ അയച്ചത്, ഒരു അടയാളം ഉണ്ടാക്കി അയക്കുമ്പോൾ ആരാണോ അവനെ ഇങ്ങോട്ട് അയച്ചത്, ആ രാമന്, ആ വ്യക്തിക്ക് ഇത് അറിയാനൊക്കും എന്താണ് സംഭവിച്ചതെന്ന്. മേലാൽ ഇവനെ ആരയച്ചോ ആ വ്യക്തി, ഒരിക്കലും മേലാൽ ഇത്തരം ഒരു സാഹസത്തിന് മുതലരുത് എന്നുള്ള സന്ദേശം നമുക്ക് നൽകാനൊക്കും. അങ്ങനെ ചെയ്യാണ് അങ്ങെങ്കിൽ അത് തികച്ചും രാജാക്കന്മാരെ സംബന്ധിച്ചോളം ഉചിതമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കും. രാവണന് കാര്യം മനസ്സിലായി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യണം എന്നും രാവണൻ നിർദ്ദേശിക്കുന്നു.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
0: വദനമവി കരചരണമല്ല ശൗര്യാസ്പദം. രാവണൻ പറയുകയാണ്, വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു, വാനരന്റെ ശൗര്യം വാലിലാണ് ഇരിക്കുന്നത് എന്ന് രാവണൻ പറഞ്ഞു. വദനം അഭി കരചരണമല്ല, ഒരു വാനരന്റെ മുഖത്തല്ല അവന്റെ ശൗര്യം ഇരിക്കുന്നത്, അവന്റെ കയ്യിലല്ല, അവന്റെ കാലിലല്ല, മറ്റെങ്ങുമല്ല, കുരങ്ങന്റെ, വാനരന്റെ ശൗര്യം ഇരിക്കുന്നത് അവന്റെ വാലിലാണ്. അതിനാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അടയാളം വരുത്താനായി. എന്താണ്? വസനേന വാൽ വേഷ്ടിച്ചു, വസനേന എന്ന് പറഞ്ഞ തുണി കൊണ്ട്, വാൽ വേഷ്ടിച്ചു, വാലിൽ ചുറ്റണം, തുണി കൊണ്ട് വാലിൽ ചുറ്റണം. വന്യ കൊളുത്തി, വന്യ കൊളുത്തി എന്ന് പറഞ്ഞാൽ തീ കൊളുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? വാലിൽ തീ തുണി ചുറ്റി തീ കൊളുത്തിട്ട് എന്ത് ചെയ്യണം? പുരത്തിലെല്ലാടവും ലങ്കാപുരി മുഴുവൻ അവനെ ഇങ്ങനെ കൊണ്ടു നടക്കണം. വെറുതെ കൊണ്ടു നടന്നാ പോരാ. രാക്ഷസന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെ വിളിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനെ ആ ലങ്കാപുരി മുഴുവൻ കൊണ്ടു നടക്കണം. എന്നിട്ട് എന്താണ് വിളിച്ചു പറയേണ്ടത്? രാത്രിയിൽ വന്നൊരു കള്ളൻ എന്നിങ്ങനെ, ഈ കഴിഞ്ഞ രാത്രിയിൽ ഒരു കള്ളൻ നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിരിക്കുന്നു, അവനാണ് ഇവൻ, ആ കള്ളനാണ് ഇവൻ എന്ന് ഉറക്കെ വിളിച്ചു പറയണം. ലങ്കാപുരി മുഴുവൻ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം രാവണൻ പറയുന്നു, നിഖില ദിശി, നിഖില ദിശ എല്ലാ ദിക്കിലും കൊണ്ടു നടക്കണം, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പോയാൽ പോരാ, എല്ലാവരെയും കാണിക്കണം, വെറുതെ കൊണ്ടു നടന്നാൽ പോരാ. പലരും ഇഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ, ഉറക്കെ വിളിച്ചു പറയണം, എല്ലാവരും കേൾക്കണം, എല്ലാ ദിശയിലും കൊണ്ടുപോകണം. അതായത് ഈ ലങ്കാപുരിയുടെ മുക്കിലും മൂലയിലും അവനെ കൊണ്ടുപോകണം. കൊണ്ടുപോകുന്ന സമയത്ത് അവന്റെ വാലിൽ തുണി ചുറ്റിയിരിക്കണം, ആ തുണി തീ കൊളുത്തിയിരിക്കണം. ഇതെല്ലാം കേട്ടും അറിഞ്ഞും രാവണൻ സ്വപ്നം കാണുകയാണ്. ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് വാനര സമൂഹം ഇവനെ ബഹിഷ്കരിക്കണം, അവനെ പുറത്താക്കണം, അവനെ പുറന്തള്ളണം, ഈ വാനരനായ ഈ ഹനുമാനെ വാനര കുലത്തിൽ നിന്ന് കൈയൊഴിയണം, ഒറ്റപ്പെടുത്തണം. അതാണ് പറയുന്നത്, തൽ കൂട്ടത്തിൽ നിന്നും നീക്കിയിടും കാപ്പികുലം, കാപ്പികുലം വാനരന്മാരുടെ കുലത്തിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കണം. കുലഹതകൻ, കുലഹതകൻ എന്ന് പറഞ്ഞാൽ കുലദ്രോഹി, അതുപോലെ തന്നെ നിസ്തേജൻ, നിസ്തേജൻ എന്ന് പറഞ്ഞാൽ അന്തസ്സില്ലാത്തവൻ എന്നൊക്കെ അവന്റെ കൂടെ

മറ്റ് വാനരന്മാർ അവനെ ആക്ഷേപിക്കണം. കുലഹതകനാണിവൻ, കുലദ്രോഹിയാണിവൻ, നമ്മുടെ ഈ വാനര കുലത്തിന്റെ മുഴുവൻ അന്തസ്സിന് ഹാനി വരുത്തി. അതാണ് നിസ്തേജൻ എന്നുള്ള വാക്കിനർത്ഥം. അന്തസ് നമ്മുടെ എല്ലാം ഈ കുലത്തിന്റെ വംശത്തിന്റെ അന്തസ്സിന് തന്നെ ഹാനി വരുത്തിയിട്ടുള്ള കുലദ്രോഹിയാണിവൻ എന്ന് കണ്ടിട്ട് വാനര കുലം അവനെ പുറത്താക്കണം. വെറും എന്നിട്ട് പറയുന്നു, വെറും വസ്ത്രം കൊണ്ടല്ല ഞാൻ തുണി ചുറ്റണോന്ന് പറഞ്ഞു, വാലിൽ തുണി ചുറ്റണോന്ന് പറഞ്ഞു, വെറുതെ അങ്ങ് തുണി ചുറ്റിയാൽ പോരാ. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? തിലരസം എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ, അതുപോലെ ഘൃതം, നെയ്യ്, ഇതിലെല്ലാം മുക്കിയ തുണിയാണ് വേണ്ടത്. നമ്മൾ വെറുതെ തുണി കൊണ്ടത് വാലിൽ ചുറ്റിയാൽ പോരാ, എണ്ണയിലും നെയ്യിലും മുക്കണം. മുക്കിയിട്ട് ആ തുണി വേണം വാലിൽ ചുറ്റാൻ. കാര്യം എന്താണ്? ആളിക്കത്തണം, വെറുതെ ഇങ്ങനെ എരിഞ്ഞ് നിന്നാ പോരാ, ആളിക്കത്തണം. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ പോലെ തന്നെ രാവണൻ രാജ്ഞ രാക്ഷസന്മാർ ശിരസാ വഹിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഒക്കെ ചെയ്തു, എണ്ണയിലും നെയ്യിലും ഒക്കെ മുക്കിയ തുണി കൊണ്ടുവന്ന് വാലിൽ വരിഞ്ഞ് മുറുക്കി കെട്ടുന്നു. കെട്ടുന്ന സമയത്ത് അതുല ബലൻ അചല തരം അവിടെ മരുവീടി ഞാൻ. അതുല ബലൻ, അമിത ബലവാന്, ഇത്രയധികം ശക്തിശാലിയായിട്ടുള്ള ഹനുമാൻ, അങ്ങേറ്റത്തെ അനുസരണയോടുകൂടി, അങ്ങേറ്റത്തെ അച്ചടക്കത്തോടുകൂടി, അചല തരം, അചലം ചലിക്കാതെ ഇളകാതെ അവിടെ തന്നെ മരുവീടി ഞാൻ, അനങ്ങാതെ ഇങ്ങനെ നിന്നുകൊടുത്ത് വാലിൽ തീ കൊളുത്താനും വാലിൽ തുണി ചുറ്റാനും ഒക്കെ ായിട്ട് ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ഹനുമാൻ ഇങ്ങനെ അനുസരണയോടുകൂടി അച്ചടക്കത്തിനോടുകൂടി ആ പ്രവൃത്തിയോട് സഹകരിച്ചു, ആ പ്രക്രിയയോട് സഹകരിച്ചു. പക്ഷേ പെട്ടെന്നാണ് ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നത്, വലിയൊരു മാറ്റമാണ്. പെട്ടെന്നാണ് വാൽ അന്യായത സ്ഥൂലമാകുന്നത്. അന്യായത സ്ഥൂലം എന്ന് പറഞ്ഞാൽ വളരെ നീളം, അതിലേറെ വണ്ണം ആയി തുടങ്ങുന്നു. വാലിന്റെ നീളം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നീളം കൂടുന്നത് മാത്രമല്ല വാലിന്റെ വണ്ണവും കൂടുന്നു. അതാണ് അന്യായത സ്ഥൂലം എന്ന വാക്കിന്റെ അർത്ഥം. ഹനുമാൻ ഓരോ കുസൃതി തരം കുരുത്തക്കേട് എന്നൊക്കെ പറയത്തില്ലേ, അല്ലാതെ എന്ത് പറയാനാണ്? ഇവിടെ തുണി തികയുന്നില്ല. വാൽ വളരുന്നതിനനുസരിച്ച് അതിനകത്ത് ചുറ്റിക്കെട്ടാൻ തുണി വേണ്ടേ? അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തുണി കൊണ്ടുവന്നു, ആദ്യം കൊണ്ടുവന്ന തുണിയൊക്കെ തീർന്നു. പിന്നെ മറ്റേ മിക്ക വീടുകളിലും പോയിട്ട്, ലങ്കാപുരിയിലെ പല വീടുകളിലും പോയിട്ട് തുണി സംഭരിച്ചുകൊണ്ടുവന്ന് ചുറ്റിക്കെട്ടി. അവസാനം എന്തായി? വില കൂടിയ പട്ടുവസ്ത്രങ്ങളൊക്കെ പോലും വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ചുറ്റി. ഏറ്റവും അവസാനമാണല്ലോ പട്ടുവസ്ത്രം കൊണ്ടുവരുന്നത്. കാര്യം ഒരു തുണിക്ക് ആവശ്യം വന്നാൽ ആദ്യമേ പട്ടുവസ്ത്രം എടുത്ത് കൊടുക്കുകയില്ല. അവസാനം പട്ടുവസ്ത്രം കൂടി കൊണ്ടുവന്ന് ചുറ്റി. പക്ഷെ എവിടെ തികയാൻ? വാൽ വീണ്ടും വീണ്ടും വളരുകയാണ്. നീളത്തിൽ മാത്രമല്ല വണ്ണവും കൂടുകയാണ്. ഹനുമാന്റെ മുഖത്തോട്ട് നോക്കിയാലോ, ഒന്നും അറിയാത്ത ഭാവത്തിൽ, യാതൊരു ഇളക്കവും ഇല്ലാതെ, ഒരു ചലനവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നിന്ന് കൊടുക്കണം. എത്ര വേണമെങ്കിലും നിങ്ങൾ തുണി ചുറ്റിക്കോ കെട്ടിക്കോ, ഒരു പ്രശ്നവുമില്ല, ഞാൻ പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണ്, വാൽ വളർന്നു വരുന്ന ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ളൊരു ഭാവത്തിൽ ഹനുമാൻ ഇങ്ങനെ നിസ്സംഗനായി നിൽക്കുകയാണ്. സഹകരിക്കുന്നില്ല എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? തുണി തീർന്നു, എണ്ണയും തീർന്നു, നെയ്യും തീർന്നു, എല്ലാം തീർന്നു. പക്ഷേ രാക്ഷസന്മാരുടെയിൽ തന്നെ ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം ഉണ്ടായി. ചില രാക്ഷസന്മാർക്ക് ഈ അവസരത്തിൽ ബുദ്ധി ഉദിക്കുകയാണ്. പല അഭിപ്രായങ്ങൾ രാക്ഷസന്മാരെ കൂടുതൽ ഉയർന്നു വരും. ചിലർ പറയും, ഇവൻ വിശുദ്ധനാണ്, ഇവൻ ദിവ്യനാണ്, ഇവൻ എന്തോ ദിവ്യമായ ശക്തിയുണ്ട്, ഇവൻ വിശുദ്ധനാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളിനെ വാലിൽ തീ കൊളുത്തി കൊല്ലാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടു നടക്കാനായിട്ടുള്ള ഈ തലതിരിഞ്ഞ ബുദ്ധി ആർക്കാണ് തോന്നിയതെന്ന് ചില വാനരന്മാർ പരസ്പരം പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതെന്തായാലും ഒരു നല്ല കാര്യത്തിനല്ല, വളരെ മോശം സൂചനയാണ്, ഇത് സർവനാശം തന്നെ ഈ പ്രവൃത്തി വരുത്തി വെക്കുന്നു. മറ്റു ചിലർ, എവിടെയായാലും അമ്മയെ തല്ലിയാലും 2 വർഷം എന്നുണ്ടല്ലോ, 2 വർഷം ഉണ്ടായി, മറ്റു ചിലർ രാവണന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണ്. അവർ പറഞ്ഞു, ഇവൻ ധിക്കാരിയാണ്, ഇവന് പരമാവധി ശിക്ഷ കൊടുത്തു തന്നെ ആകണം. എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി, വസ്ത്രം തീർന്നു, എണ്ണ തീർന്നു, നെയ്യ് തീർന്നു, വാൽ വളർന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും താമസിക്കുന്നത് ബുദ്ധിയല്ല, രാജാവിന്റെ ആജ്ഞ നടപ്പാക്കുക തന്നെ. സമയം കളയാതെ, ഇനി ഒട്ടും തന്നെ സമയം കളയാനില്ല, വാലിൽ തീ കൊളുത്തുക. ആ പുച്ഛാഗ്രദേശെന്നാണ്, പുച്ഛാഗ്രദേശം എന്ന് പറയുന്ന അർത്ഥം വാലിന്റെ അറ്റത്ത്, പുച്ഛത്ത് അറ്റത്ത് തന്നെ കൊളുത്തി, തീ കൊളുത്തി. തീ ആളിപ്പടരുകയാണ്. ആളിപ്പടരുന്ന സമയത്ത് ഹനുമാൻ എന്ത് ചെയ്യും? ഒരു കയറ് കൊണ്ട് ഹനുമാന്റെ ശരീരം പൂർണ്ണമായിട്ടും വരിഞ്ഞു കെട്ടും. അപ്പോഴത്തേക്കും രാവണന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് പെരുമ്പറകൾ കൊട്ടിത്തുടങ്ങി. ആൾക്കാർ പെരുമ്പറകൾ കൊട്ടിത്തുടങ്ങി, ഇതാ ഒരു കള്ളൻ, രാത്രിയിൽ വന്ന കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ് ഒരു ഘോഷയാത്ര പുറപ്പെടുകയാണ്. വാലിൽ തീ കൊളുത്തിയിരിക്കുന്നു, പടിഞ്ഞാറേ കോട്ടവാതിൽക്കൽ വരെ എത്തി. അവിടെ വന്നപ്പോൾ ഹനുമാൻ മറ്റൊരു കൗശലം പ്രകടിപ്പിക്കും. പവനജനും അതികൃഷ ശരീരനായിരുന്ന ഹനുമാന് തന്റെ ശരീരത്തെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെറുതാക്കാനും വലുതാക്കാനുമുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ വളരെ മുമ്പേ തന്നെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഹനുമാൻ എന്ത് ചെയ്യണം? പവനജനും പവനപുത്രൻ വായുപുത്രനായ ഹനുമാൻ അതികൃഷ ശരീരം

0: അപ്പം മനസ്സിലായല്ലോ, അങ്ങേയറ്റം മെലിഞ്ഞു, ഇപ്പൊ ഉള്ളതിനേക്കാൾ വണ്ണം തീരെ കുറഞ്ഞു. കുറഞ്ഞപ്പോ എന്ത് സംഭവിച്ചത്? പാശവും അപ്പോൾ ശിഥിലമായി വന്നത്. പാശം എന്ന് പറഞ്ഞ കയർ, അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയിരുന്ന കയർ അയഞ്ഞു തൂങ്ങി. അദ്ദേഹത്തിന്റെ ശരീരം ചെറുതായപ്പോൾ, അതിന് മുമ്പുള്ള ശരീരത്തിനനുസരിച്ചായിരുന്നല്ലോ കയർ കെട്ടിയിരുന്നത്. ശരീരം മെലിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കയർ അയയും. അപ്പൊ ആ കയർ അയഞ്ഞതും ഹനുമാൻ എന്ത് ചെയ്തു? അചല നിഭഗാത്രനായി പർവ്വത തുല്യ ശരീരനായിട്ട് വളർന്നു. അപ്പൊ ആദ്യം ഒന്ന് ശരീരം ചെറുതാക്കി കൊടുത്തു, കയർ അയഞ്ഞപ്പോൾ പർവ്വത തുല്യ ശരീരനായി വളർന്നു.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
0: ഹനുമാൻ ബന്ധനസ്ഥനായി രാവണന്റെ മുമ്പിലാണ്, നമുക്കറിയാം. വാലിൽ തീ കൊളുത്തിയ ഘട്ടം വരെ എത്തി. ആ സമയത്താണ് ആദ്യം അദ്ദേഹം സ്വയം ശരീരം ചെറുതാക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. കെട്ടിയിരുന്ന അദ്ദേഹത്തെ ശരീരത്തേക്ക് വരിഞ്ഞ് കെട്ടി മുറുക്കിയിരുന്ന ആ കയർ അയയുകയാണ്. പിന്നെ ശരീരം ക്രമാതീതമായി വളർന്ന് വലുതാവുകയാണ്, പർവ്വത തുല്യമാവുകയാണ്. പർവ്വതത്തിന്റെ ഒരു വലിയ പർവ്വതത്തിന്റെ ഉയരത്തിന്റെ അത്രയും എത്തി ഹനുമാൻ. അപ്പൊ അദ്ദേഹം പിന്നെ എന്ത് ചെയ്യുന്നു? വാഹകന്മാരെയും കൊന്നവൻ, അദ്ദേഹത്തെ ചുമന്ന് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ, രാക്ഷസന്മാർ, അവരെല്ലാവരെയും അദ്ദേഹം കൊന്നൊടുക്കി. എന്നിട്ട് പടിഞ്ഞാറേ ഗോപുരത്തിന്റെ മുകളിലേക്ക് ഹനുമാൻ ചാടുകയാണ്. അവിടെ ഒരു മണിമാളികയുണ്ട്, അമ്പര ചുംബിയായ ആകാശത്തെ തൊട്ടു നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു മണിമാളികയുണ്ട്. അവിടേക്കാണ് ഹനുമാൻ ആദ്യം ചാടുന്നത്. ഉടുപതിയോട് ഉരസും എന്നാണ് ആ മണിമാളിക കണ്ടാൽ തോന്നുക. ഉടുപതി എന്ന് പറഞ്ഞാൽ ചന്ദ്രനോട് ഉരസും, തൊട്ടുരുമ്പി നിൽക്കും, ആകാശത്തുള്ള ചന്ദ്രനുമായി തൊട്ടുരുമ്പി നിൽക്കുമെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള അത്രമാത്രം ഉയരത്തിലുള്ള അമ്പര ചുംബിയായ ആ മണിമാളികളുടെ മുകളിലേക്ക് വാലിൽ കൊളുത്തിയ തീയുമായി അഗ്നിയുമായി ഹനുമാൻ ചാടിക്കടക്കുകയാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ആദ്യം അവിടെ തീ പിടിച്ചു, പിന്നെ അതിനോട് ചുറ്റുമുള്ള, അതിനോട് ചേർന്നുള്ള പല മണിമാളികളിലും ഹനുമാൻ ചാടിക്കയറുകയാണ്. അവിടെ എല്ലാം തീ പിടിച്ചു. അപ്പൊ കാണുന്നിടത്തെല്ലാം ഹനുമാൻ ചാടിക്കയറുകയാണ്. എല്ലാം ഒന്നൊന്നായി അഗ്നിക്ക് ഇരയായി. ലങ്കാപുരിയിൽ കത്തിച്ച് കത്തിച്ച് വർദ്ധിച്ചു ഇത് അഗ്നിയും എന്നാണ് പറയുന്നത്. കത്തുന്നതിനനുസരിച്ച് കൂടുതൽ ആഴത്തിൽ, കൂടുതൽ വലിയ രീതിയിൽ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ചപലതയോടെ, ഒരു വാനരന് സ്വാഭാവികമായി നമുക്കറിയാം ഒരു ചാബല്യമുണ്ട്, അവിടെയൊക്കെ ഇവിടേക്കൊക്കെ ചാടിക്കളിക്കുന്ന ഒരു ചാബല്യം. അടിസ്ഥാനപരമായി ഹനുമാൻ വാനര വർഗത്തിൽപ്പെട്ടതാണല്ലോ. അപ്പൊ ആ സ്വഭാവത്തിന് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം വലിയ വലിയ അമ്പര ചുംബികളായിട്ടുള്ള മണിമാളികളിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അദ്ദേഹം ചാടി ചാടി കടക്കുന്നത്. അദ്ദേഹം ചാടി കടക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ വാലിൽ കൊളുത്തിയിരിക്കുന്ന അഗ്നി അവിടെ ആളി പടരുന്നുകൊണ്ട് എല്ലാ കെട്ടിടങ്ങളും, ലങ്കാപുരിയിലെ എല്ലാ കെട്ടിടങ്ങളും തന്നെ അഗ്നിക്കിരയായി കൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ മാത്രമല്ല, ആനപ്പന്തികൾ, ആനകളെ കെട്ടിയിരിക്കുന്ന ആനക്കോട്ടകൾ എന്ന് പറയത്തില്ലേ, അത് കുതിരലയങ്ങൾ, കുതിരകൾ, സൈന്യത്തിലുള്ള കുതിരകൾ, അശ്വാരൂഢ സൈന്യത്തിലൊക്കെയുള്ള ആ കുതിരകൾ എല്ലാം തന്നെ അവർ കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ, രഥപ്പുരകൾ, രാവണന്റെ രാക്ഷസ സൈന്യത്തിന്റെ രഥങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പുരകൾ, കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ സൈനിക താവളങ്ങൾ, ലങ്കയിലെ രാക്ഷസ സൈന്യത്തിന്റെ താവളങ്ങൾ, അതുപോലെ തന്നെ വസതികളെ പറ്റി പ്രത്യേകം പറയാനില്ല. എല്ലാ വീടുകളും ഇന്നിങ്ങനെ ചുട്ടരിക്കാൻ, അഗ്നിക്ക് ഇരയാകാൻ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. അഗ്നിനാളങ്ങൾ ആകാശത്തിനൊപ്പം ഉയർന്നു നിൽക്കുകയാണ്. ആകാശത്തെ അഗ്നിനാളങ്ങൾ ഉയർന്നു നിൽക്കാൻ നിൽക്കുന്നത് കണ്ടാൽ തോന്നുക വാൽമീകിക്ക് ഒരു ശങ്ക, അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ്, അദ്ദേഹം ഒരു ഉപമ പറയുന്നത് എന്താണ്, ഈ ലങ്കാപുരി ചുട്ടരിയുന്ന വിവരം ദേവേന്ദ്രനെ അറിയിക്കാനായി അഗ്നിനാളങ്ങൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ആകാശം മുട്ടെ അഗ്നിനാളങ്ങൾ, അഗ്നിജ്വാല ഉയർന്നു നിൽക്കുന്നത്. ഭൂമിയിലുള്ള മനോഹരമായിട്ടുള്ള, ദിവ്യമായിട്ടുള്ള രത്നങ്ങളുടെ വലിയ ശേഖരം ഉണ്ടായിരുന്ന, സർവ ഐശ്വര്യങ്ങളുടെയും കലവറയായിരുന്ന, സർവ സമ്പത്തിന്റെയും ആസ്ഥാനമായിരുന്ന ലങ്കാപുരി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും തന്നെ ബാക്കിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ തന്നെ പറയാം. എല്ലാ രാക്ഷസന്മാരുടെയും വീടുകൾ കത്തി നശിച്ചു, ഒരു വീട് മാത്രം ഒഴിച്ചിട്ടു. എല്ലാ വീടുകളും അദ്ദേഹം കത്തിച്ചു, പക്ഷെ ഒരു വീട് മാത്രം ഒഴിച്ചിട്ടു. ആരുടേതാണ്? രാവണന്റെ സഹോദരൻ, രാമഭക്തനായിട്ടുള്ള വിഭീഷണന്റെ വീട് അദ്ദേഹം ഒഴിച്ചിട്ടു, അത് കത്തിച്ചില്ല. രഘുകുലപതി പ്രിയ ഭൃത്യനാ മാരുതി രക്ഷിച്ചു കൊണ്ടാൽ വിഭീഷണ മന്ദിരം, ശ്രീരാമന്റെ ശിഷ്യനായിട്ടുള്ള പ്രിയ ഭൃത്യനായിട്ടുള്ള സേവകനായിട്ടുള്ള മാരുതി ഹനുമാൻ രാമന്റെ തന്നെ ഭക്തനായിട്ടുള്ള വിഭീഷണന്റെ വീട് കത്തിക്കാതെ മാറ്റി. നിർത്തി. ഇപ്പൊ വിഭീഷണനാണ് രാവണനോട് രാജസദസ്സിൽ വെച്ച് ഹനുമാനെ കൊല്ലരുത് എന്ന് ആവശ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. ആ ഉപകാര സ്മരണ ഹനുമാൻ കാണിച്ചു എന്നും പറയാം. അതേപോലെ തന്നെ ശ്രീരാമന്റെ ഒരു ഭക്തനാണ് തന്നെ പോലെ എന്നുള്ള ആ പരിഗണനയും വിഭീഷണന് ഹനുമാൻ നൽകുകയാണ്. അവരവരുടെ വീടുകളിൽ തീ പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സുന്ദരികളായിട്ടുള്ള രാക്ഷസ സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ആ ഭീതിജനകമായിട്ടുള്ള രംഗങ്ങളും രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. സ്ത്രീകൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ആ ഓടുന്ന വഴിക്ക്

0: എന്ത് വിധിയാണിത് എന്ന് അവരിങ്ങനെ ഉറക്കെ അവരുടെ സഹോദരന്മാരെ അവരുടെ ഭർത്താക്കന്മാരെ അവരുടെ മക്കളെ ഒക്കെ വിളിച്ച് ഉറ്റവരെ ഉടയവരെ എല്ലാം വിളിച്ച് അവർ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എന്ത് വിധിയാണിത് നമുക്ക് ഇത് എന്ന് പറഞ്ഞ് അവർ സ്വയം പഴിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതും രാമായണത്തിൽ പറയുന്നുണ്ട്. ദുരിതം ഇത് രജനിചര വര വിരചിതം ദൃഢം, മറ്റൊരു കാരണം ഇല്ല ഇതിന് ഏതുമേ. അത് ഇതിന്റെ കാരണക്കാരൻ രാക്ഷസ രാജാവായ രാവണൻ തന്നെയാണ്. മറ്റൊരു കാരണവും ഇതിനില്ല. അവർ ശാപിച്ചു, അവർ വിളിച്ചു പറഞ്ഞു കരഞ്ഞു, സ്വയം പഴിച്ചു, വിലപിച്ചുകൊണ്ട് ഓടുന്ന വഴിക്ക് പലരും മരിച്ചു വീഴുകയാണ്. എങ്കിലും അക്കൂട്ടത്തിൽ ചിലർ പറയുന്നു, പരധനവും അമിത പരദാരങ്ങളും ബലാൽ പാപി ദശാസ്യൻ പരിഗ്രഹിച്ചേൻ തുലവും. പാപിയായ ഈ രാവണൻ നമ്മുടെ രാജാവ് അവൻ അന്യരുടെ സ്വത്തുക്കളാണ് അപഹരിച്ചത്. പരന്റെ ഭാര്യ അവരന്റെ മറ്റൊരു വ്യക്തിയുടെ ഭാര്യയെ ആഗ്രഹിച്ചു, അപഹരിച്ചു, പരിഗ്രഹിക്കാൻ ശ്രമിച്ചു. കൊടും പാപമാണിത്. ഈ പാപത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അവർ പറയുന്നു. അറിയിൽ അനുചിതം ഇത്. ഇത് അനുചിതമാണ്, ഇതൊട്ടും തന്നെ ഉചിതമായ പ്രവൃത്തിയല്ല രാവണൻ ചെയ്തത്. അതിന്റെ ആ തെറ്റിന്റെ രാവണൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഈ ലങ്കാരാജ്യത്തെ ലങ്കാപുരിയിൽ പ്രജകൾ എല്ലാവരും തന്നെ അനുഭവിക്കുന്നത്. മനുജ തരുണിയെ ഒരു മഹാഭാവി കാമിച്ചു, മറ്റുള്ളവർക്കും ആപത്തായി ഇതിങ്ങനെ. മഹാഭാവിയായിട്ടുള്ള നമ്മുടെ രാജാവ്, രാക്ഷസ രാജായിട്ടുള്ള രാവണൻ ഒരു മനുജ തരുണിയെ, മനുഷ്യ സ്ത്രീയെ ആഗ്രഹിച്ചു, കാമിച്ചു, പരിഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചു, അപഹരിച്ചു. ഇത് മഹാപാപമാണ്. ഈ മഹാപാപമാണ് ഇത്രയും വലിയ മഹാവിപത്ത് ഈ രാജ്യത്തിനും ഈ രാജ്യത്തിലെ പ്രജകൾക്കും വരുത്തി വെച്ചിരിക്കുന്നതെന്ന് വിലപിച്ചുകൊണ്ട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, അവർ ചാടിക്കയറാൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അക്കൂട്ടത്തിൽ മരിച്ചു വീഴുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം. നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിനായി കാത്തിരിക്കാം.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
0: മഹാപാപിയായ രാവണൻ ഒരു മനുഷ്യ സ്ത്രീയെ കാമിച്ചു, മോഹിച്ചു, അവളെ അപഹരിച്ചു. അതുകൊണ്ടാണ് എല്ലാവർക്കും, ഈ പ്രജകൾക്കെല്ലാം തന്നെ ഈ ആപത്തുണ്ടായിരിക്കുന്നത് എന്നാണ്. അഗ്നിബാധയ്ക്ക് ഇരയാകാതെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന വേളയിൽ രാക്ഷസ സ്ത്രീകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത ദുരിതങ്ങളും കാര്യം അകാര്യവും സൂക്ഷിച്ച് ചെയ്തു കൊള്ളേണം ബുധജനം. ബുധജനം എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ, ജ്ഞാനികൾ. ഇപ്പം അറിവുള്ള ആൾക്കാർ, വിവേകമുള്ള ആൾക്കാർക്കായി ഒരു ഉപദേശവും രാമായണത്തിൽ നൽകുകയാണ്. സുഹൃത ദുരിതങ്ങളും കാര്യം അകാര്യവും സൂക്ഷിച്ച് ചെയ്തു കൊള്ളണം. അറിവുള്ളവർ ഓരോ പ്രവൃത്തിയും വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഓരോ പ്രവൃത്തിക്കും അതിന്റെ സ്വഭാവം അനുസരിച്ച് പുണ്യകർമ്മവും പാപകർമ്മവും ഉണ്ട്. അതിനനുസരിച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും, മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. സുഹൃതവും ഉണ്ടാവും, ദുരിതവും ഉണ്ടാവും. ഇപ്പൊ കർമ്മത്തിന്റെ ഈ അലംഘനീയമായ നിയമത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകണം എന്ന് രാമായണത്തിൽ പറയുന്നു. ഇപ്പൊ കാമപരവശനായ രാവണന്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത്. മദനശര പരവശതയോട് ചപലനായി, കാമപരവശനായി, കാമത്തിന് അടിമപ്പെട്ട് ഇളകി മറിഞ്ഞ് ചപലനായി രാവണൻ പല അധാർമ്മികമായ പ്രവൃത്തികളും ചെയ്തു. മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും, അങ്ങേറ്റം മഹതികൾ എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന പതിവ്രത രത്നങ്ങളെ തന്നെ, പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളെയും കരബലമോട് കയ്യൂക്ക് കാണിച്ച്, കയ്യൂക്കിന്റെ ആ ബലം കാട്ടി അനുദിനം എന്നും അണഞ്ഞു പിടിച്ചു അവരെ എല്ലാം അപഹരിച്ചു, കൈക്കലാക്കി പല മഹതികളായ പതിവ്രതകളായ സ്ത്രീകളെയും തട്ടിയെടുത്തു രാവണൻ. എന്നിട്ട് എന്ത് ചെയ്തു? ചാരിത്ര ഭംഗം വരുത്തിയിട്ട് ഞാൻ, നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം അറിയാം, അവരുടെ ചാരിത്രത്തെ അപമാനിച്ചു, അപഹരിച്ചു. അവരുടെ മനസ്സിലുണ്ടായ അഗ്നിയാണ് ഇന്ന് ഈ അഗ്നിയുടെ രൂപത്തിൽ ഇന്ന് ഈ നാടാകെ, ലങ്കാപുരിയാകെ പടരുന്നത് എന്ന് രാക്ഷസ സ്ത്രീകൾ വിളിച്ചു പറയുകയാണ്. അവരിങ്ങനെ ഉറക്കെ ഓരോന്നോരോന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഓടുന്നുണ്ട് രക്ഷപ്പെടാനായി. കൂട്ടത്തിൽ നിൽക്കുന്ന നിലയിൽ തന്നെ അവർക്ക് തീ പിടിക്കുന്നുണ്ട്. അവർ ഉരുകി, ശരീരമാകെ ഉരുകി വെന്ത് നിലം പതിക്കുന്നുണ്ട്. അങ്ങനെ മരണത്തിന് കീഴടക്കുന്നുണ്ട്. അത്യന്തം ഭീതിജനകമായ രംഗങ്ങളാണ് ലങ്കാപുരിയിൽ ഈ സമയത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ചില പരിഭ്രാന്തരായിട്ട് അവിടെ ഇവിടെയും പരിഭ്രമിച്ച് ഓടുന്നുണ്ട്. രക്ഷപ്പെടാനായി എവിടേക്ക് ഓടിയാലും അവിടെയെല്ലാം അഗ്നി പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ചിലരുടെ മുകളിലേക്ക്, ശരീരത്തിന്റെ മുകളിലേക്ക് തീ പിടിച്ച് മുറിഞ്ഞ വലിയ വൃക്ഷങ്ങൾ, വൻ മരങ്ങൾ വന്ന് വീഴും.

0: അങ്ങനെ അവയുടെ ഇടയിൽ പെട്ടും അഗ്നി പടർന്നു പിടിച്ചൊക്കെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് ലങ്കയിൽ ഈ സമയത്ത് നടക്കുന്നത്. ഇത്രയൊക്കെ ആയപ്പോ ഹനുമാൻ ഈ പരിപാടി ഒന്ന് നിർത്തിയാലെന്താ എന്ന് തീരുമാനിക്കും. അങ്ങനെ 700 യോജന വിസ്തീർണമുള്ള വിസ്തൃതിയുള്ള ലങ്കയെ പൂർണ്ണമായും ഹനുമാൻ അഗ്നിദേവന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിച്ച ശേഷം തീ പിടിച്ച വാൽ സമുദ്രത്തിൽ മുക്കി തീ കെടുത്തി. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സംശയം ഉണ്ടാകാം, ഹനുമാന്റെ വാലിനാണ് തീ കൊളുത്തിയത്, ഹനുമാന് തീ പിടിച്ചില്ലേ? ഇല്ല എന്നാണ് രാമായണം പറയുന്നത്. എന്താണ് കാരണം? പവനജന് ദഹനനഭി ചുട്ടതില്ലേതുമേ പാവകന് ഇഷ്ടസഹിയായക കാരണം. പവനജൻ എന്ന് പറഞ്ഞാൽ വായുപുത്രൻ. വായുപുത്രനെ ആരാണ് ചുട്ടരിക്കേണ്ടത്? ദഹനനഭി ചുട്ടതില്ലേതുമേ പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നി. പാവൻ അതായത് അഗ്നി ഭഗവാന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് വായു. അപ്പൊ വായുവാണ് അഗ്നിയെ പലപ്പോഴും ആളിക്കത്താൻ സഹായിക്കുന്നത്. ആ വായുവിന്റെ മകനെ ചുട്ടരിക്കാൻ അഗ്നിക്ക് മനസ്സുവന്നില്ല, അഗ്നി അതിന് തയ്യാറായില്ല. ആ ചൂട് പോലും താപം പോലും ഹനുമാന് അനുഭവവേദ്യമായില്ല, ഹനുമാന് ഏറ്റില്ല എന്നതാണ് പരമമായ സത്യം. അത് മാത്രമല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. പതിനിരതയായ അതായത് പതിവ്രതയായ ഭർത്താവിനെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ജാനകീദേവിയാൽ പ്രാർത്ഥിത ജാനകീദേവി സീതാദേവി, പതിവ്രതയായ ജാനകീദേവി സീതാദേവി ഭഗവാനോട് ഹനുമാന് വേണ്ടി, ഹനുമാന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി, ഹനുമാൻ അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിതൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സീതയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ എന്തായാലും അഗ്നിദേവന് സാധിക്കുമായിരുന്നില്ല, അതും ഒരു കാരണമാകാം എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത്യന്ത ശീതളനായത് അഗ്നിയും, അതുകൊണ്ട് എന്തായി അഗ്നി വളരെ ശീതളനായി എന്നാണ് പറയുന്നത്. അഗ്നിയുടെ സഹജമായ സ്വഭാവമാണ് താപം അല്ലെങ്കിൽ ചൂട്. ആ ചൂട് അകന്നു നിന്ന് ഹനുമാനെ കാത്തുരക്ഷിച്ചു. അപ്പൊ ഇതിന് രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യാഖ്യാനം, മറ്റൊരു വിശകലനം, മറ്റൊരു വിശദീകരണം കൂടി നൽകുന്നുണ്ട്. ഇപ്പൊ ജനങ്ങൾക്ക് നമുക്കെല്ലാം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ എന്തായാലും ഉണ്ടാകും, അങ്ങനെ 3 തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആദി ഭൗതികം, ആധ്യാത്മികം, ആധിദൈവികം, ഇങ്ങനെ 3 തരം ദുഃഖങ്ങളുണ്ടത്രേ. അപ്പൊ അതിനെ അഗ്നിയോട് ഉപമിക്കാം. നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അഗ്നിയോടാണ് ഉപമിക്കുന്നതല്ലേ? പലരും പറയാറുണ്ട് ദുഃഖങ്ങളുടെ അഗ്നിയിൽ ഞാൻ വെന്തുരുകയാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ രാമന്റെ നാമം ജപിച്ചാൽ ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മനുഷ്യർക്ക് മോചനം കിട്ടും. രാമനാമം ജപിച്ചാൽ മാത്രം മതി. അപ്പൊ പിന്നെ രാമന്റെ കാര്യസാധ്യത്തിനായി ശ്രീരാമചന്ദ്രന്റെ തന്നെ ദൂതനായി വന്നിരിക്കുന്ന ഹനുമാനെ ഈ അഗ്നി എങ്ങനെയാണ് ബാധിക്കുക? അപ്പൊ രാമന്റെ നാമം ജപിച്ചാൽ എന്തും സാധ്യമാണെന്നുള്ള പാഠവും ഹനുമാൻ ഈ ക്ഷമിക്കണം, രാമായണ ഈ അവസരത്തിൽ നൽകുന്നുണ്ട്. ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മള് സുന്ദരകാണ്ഡത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഈ ആപ്സുകൾ കാണാതുവരേക്കും. നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം പക്ഷേ
3: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
2: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ചെറു ചിരി ചിരിയുടെ കുളിരുളി.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ.
2: സ്വാഗതം പൂവാനം 58-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ ഫട്കയുടെയും രുസ്തത്തിൻ്റെയും വിചാരണ ആരംഭിച്ചു. അവർക്ക് വേണ്ടി വാദിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ അടിമകളായ വക്കീലന്മാർ തയ്യാറായില്ല. പൂന സാർവജനിക് സഭയുടെ അധ്യക്ഷൻ ഗണേഷ് വാസുദേവ ജോഷി ആ ദൗത്യം ഏറ്റെടുക്കുന്നു. അപ്പോഴേക്കും കർഷക പ്രക്ഷോഭം കോടതിക്ക് ചുറ്റും അലയടിക്കാൻ തുടങ്ങി.

0: കോടതിയുടെ പ്രകാര മൗനജനലുകൾ ഒന്നൊന്നായി തുറക്കപ്പെട്ടു. മുറിയിലെ പതുങ്ങി നിന്ന ഇരുളുകളിൽ ചിലത് പലകാലുള്ള പഴുതാരിയെപ്പോലെ വലിഞ്ഞ് വക്കീലന്മാരുടെ മേശക്കടിയിലേക്ക് ചുരുണ്ടുകൂടി. ചിലത് കറുത്ത കുപ്പായങ്ങളുടെ പാകമാകാത്ത കീശകളിൽ ഒളിച്ചിരുന്നു. ശേഷിച്ച ഇരുട്ട് തുറന്നിരുന്ന കൽക്കുപ്പിയിലെ കരിമഷിയിൽ എണ്ണ പോലെ പരന്നു വെളിച്ചത്തിൻ്റെ വരവായിരുന്നു. പരുപരുത്ത തറയിൽ ഉരഞ്ഞ് ആയുസ്സൊടുങ്ങാറായ ആ കുഞ്ഞു വെളിച്ചം ഫട്കയുടെ പ്രതിക്കൂട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. മഹാവെളിച്ചത്തിൻ്റെ മടിത്തട്ടിൽ ആ കുഞ്ഞു വെളിച്ചം കുരിശിറങ്ങിക്കിടന്നു. ഉയർപ്പ് ഫട്കെ തെരുവിലുയർന്ന കർഷക ശബ്ദങ്ങൾക്ക് നേരെ കൈകൂപ്പി കണ്ണീരോടെ നിന്നു. പകത്തുവെച്ച ഒരു കുത്തു ചീട്ടുപോലെയായിരുന്നു വിധി. ഏതുമെടുക്കാം. ജഡ്ജി കയ്യിലിരുന്ന ചീട്ടുകൾ വീണ്ടും കശക്കി. ഏതെടുത്താലും ഫട്കയുടെ വിധി നിർണയിക്കപ്പെടും. പക്ഷെ ആ നറുക്കെടുത്താൽ നുറുങ്ങി വീഴുന്നത് വെള്ളക്കാരുടെ പാർപ്പിടങ്ങളും ഓഫീസുകളുമായിരിക്കുമെന്ന് ജഡ്ജി ഭയപ്പാടോടെ ഓർത്തു. അത്ര കണ്ടുയർന്നിരിക്കുന്നു നഗരത്തിൽ തമ്പടിച്ച ഗ്രാമീണരുടെ രോഷം. ഒരു കലാപം മണക്കുന്ന നഗരം. രാത്രിയുടെ നിശബ്ദതയിൽ എഴുത്തുമേശയ്ക്ക് മുന്നിലിരുന്ന ന്യായാധിപൻ പകച്ചു. എന്തെഴുതണം? ക്ഷാമം ബാധിച്ച ഗ്രാമങ്ങളിൽ നിന്ന് കർഷകർ വന്നുകൊണ്ടേയിരിക്കുന്നു. നഗരത്തിലേക്ക് കാൽനട പോയ തങ്ങളുടെ ചങ്ങാതിമാരുടെ വിവരങ്ങൾ അറിയാൻ കന്നുകാലികളും വയലുകളും ഇടയ്ക്കിടയ്ക്ക് തല ഉയർത്തി മാനത്തേക്ക് നോക്കി. കരിഞ്ഞുപോയ വിളകൾ ന്യായാധിപന്റെ തീൻമേശയുടെ ഉറക്കം കെടുത്തി അയാളുടെ വിശപ്പ് കെട്ടു. മരിച്ച പുഴകൾ മുന്നിലിരിക്കുന്ന ജില്ലുഗ്ലാസുകളിൽ തളം കെട്ടി അയാൾ ദാഹം കുടിച്ചിറക്കി. തീ പിടിച്ചുപോയ ഒരു കുഞ്ഞി പെറ്റിക്കോട്ട് അലമാരയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുന്നത് കണ്ട് അയാൾ ഞെട്ടി. അതോടെ ഉറക്കവും കീറിപ്പോയി. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി ന്യായാധിപൻ. തല്ലിക്കെടുത്തിയ മൺചിരാതിൻ്റെ നിഴൽ വന്ന് മുറിയിലെ തൂക്കുവിളക്കണച്ചതോടെ ഭയന്നുപോയ അയാൾ പൂർത്തിയാകാത്ത ന്യായവിധി തപ്പിയെടുത്തു. സ്വയം ഉരുകിയൊലിക്കുന്ന ഒരു മെഴുകുതിരിവെട്ടത്തിൽ അയാൾ ന്യായവിധി തിരുത്താൻ തുടങ്ങി.
1: നാട്ടിലെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി ഭിന്നിപ്പിച്ച് കലാപം അഴിച്ചുവിട്ട് ദേശദ്രോഹ പ്രവർത്തനം ചെയ്തെന്ന് നിരുപാധികം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ വസുദേവ ഭലവന്ത് ഫട്കേക്ക് ഈ കോടതി ജീവപര്യന്തം തടവ് വിധിക്കുന്നു.
0: കടലാസിൽ എഴുതിയത് ഒറ്റ ശ്വാസത്തിന് വായിച്ചു തീർത്ത ജഡ്ജി ന്യായാസനത്തിൽ ചടഞ്ഞിരുന്നു. പെട്ടെന്ന് വെളിവായ നഗ്നത മറച്ചു പിടിക്കാനായി അയാൾ കൈത്തലം പാപത്തിൻ്റെ കടലാസ് കെട്ടിൽ പരത്തിവെച്ചു. കലാപത്തിനൊരുങ്ങിയ കർഷകരുടെ കണ്ണുകളിൽ നിന്നും തൂക്കുമരം പിഴുതുമാറ്റിയെങ്കിലും ആ വിധിയിൽ ഒരു ചതി മണത്തു.
1: പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ?
0: ഫട്കെ ക്ഷീണിതനായിരുന്നു.

0: രണ്ട് കൈകളും പ്രതിക്കൂട്ടിലമർത്തിപ്പിടിച്ച് അദ്ദേഹം തലയുയർത്തി ഉറക്കെ ചോദിച്ചു,
1: അല്ലയോ നീതിപീഠമേ, ആര് ആരെയാണ് ഭിന്നിപ്പിക്കുന്നത്? ഭാരതീയരെ ഭിന്നിപ്പിക്കുവാൻ ഇനി നിങ്ങൾക്കാവില്ല. ഹിന്ദുവും മുസൽമാനും നാടോടിയും നാടുവാഴിയും ഒന്നിച്ചു നിന്ന നാടാണ് ഭാരതം. അധികാരത്തിന് വേണ്ടി ഞങ്ങളെ ഭിന്നിപ്പിക്കുവാൻ തുടങ്ങിയത് നിങ്ങളാണ്. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പള്ളിയിലും ക്ഷേത്രങ്ങളിലും ആയുധം കൂട്ടാൻ ഒത്താശ ചെയ്തത് നിങ്ങളാണ്. സ്പർദ്ധകൾക്ക് തീകൂട്ടി ചൂട് കാഞ്ഞിരിക്കാമെന്ന് ഇനി നിങ്ങൾ കരുതണ്ട. നിങ്ങളെ ഇവിടെ നിന്ന് അടിച്ചോടിക്കുന്ന ഒരു കാലം പിറക്കുകയാണ്. മണ്ണിൽ ഞങ്ങൾ ഉറങ്ങിയാലും അന്ന് ഞങ്ങളുടെ നെഞ്ചത്തുയർന്ന കൊടിമരങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ പതാക മാറുക തന്നെ ചെയ്യും. മാ തുജേ സലാം.

0: വിലങ്ങിൽ പുറത്തിറങ്ങിയ ഫട്കയും കൂട്ടരയും കാത്തുനിന്ന ജനം കോടതി വിളപ്പിലേക്ക് ഇരച്ചുകയറി. പോലീസ് ബാരിക്കേഡുകൾ പൊളിഞ്ഞു വീണു. ഇടനാഴിയിലൂടെ ഫട്കയ്ക്കടുത്തെത്താൻ പലരും തിക്കി തിരക്കുന്നുണ്ടായിരുന്നു. ജയിലിലേക്കുള്ള വാഹനത്തിലേക്ക് കയറാൻ തുടങ്ങിയ ഫട്കയെ പൂമാല അണിയിച്ചുകൊണ്ട് ഒരു വിദേശ വനിത ഉറക്കു വിളിച്ചു പറഞ്ഞു,
1: "India must be free."
0: ആൾക്കൂട്ടം ആ ആരവം ഏറ്റെടുത്തു. ആൾക്കൂട്ടത്തിനിടയിലൂടെ അറച്ചും ഭയന്നുമാണ് ജയിലിലേക്കുള്ള ആ വണ്ടി നീങ്ങിയത്. പൂന കോട്ട ജയിലിലേക്കാണ് അവരെ അന്ന് കൊണ്ടുപോയത്. പക്ഷെ രാത്രി പൂന നഗരം ഉറങ്ങിത്തുടങ്ങിയപ്പോൾ ജയിലിൻ്റെ വാതിൽ തുറന്ന് ആ വാഹനം

കെയും കൂടെയുള്ളവരെയും പൂനായിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ നാടുകടത്താനായിരുന്നു ബ്രിട്ടീഷുകാരുടെ നീക്കം. അറബിക്കടലിനു അപ്പുറം യമനിലെ തടങ്കൽ പാളയത്തിലേക്ക് തുറമുഖത്തെത്തിയ വാഹനത്തിൽ നിന്ന് ഫട്കയെയും കൂട്ടരെയും ബോട്ടിലേക്ക് കയറ്റി ദൂരെ കടലിൻ്റെ കണ്ണുപൊത്തിക്കളിയിൽ ഒരു പായ്ക്കപ്പൽ ഒട്ടു തെളിഞ്ഞും അല്പം മറഞ്ഞു നിന്നു. പായല് പിടിച്ച മരബോട്ടിൽ അവരെ ഇരിക്കാൻ അനുവദിച്ചില്ല. കൈവിലം കിട്ട നിലയിൽ അവർ നിൽക്കുമ്പോൾ ബോട്ടിളകിത്തുടങ്ങി. ഇളകുന്ന ജലത്തിലേക്ക് അവരുടെ നിഴലുകൾ വീണു. കര ഒടുങ്ങുകയാണ്, കടൽ തുടങ്ങുകയും മടങ്ങാനാവാത്ത കരയിലേക്ക് രുസ്തം ഒരു വട്ടം ഒന്ന് തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ദൂരെ എവിടെയോ ഉള്ള വീട്ടിൽ കണ്ണു കാണാൻ കഴിയാത്ത അവന്റെ ഉമ്മ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാവും. അവൻ വരുമെന്ന് എന്നത്തെയും പോലെ അന്ന് അവർ കരുതി. അകത്തേക്കുള്ള വാതിലിനെ അവർ അതിനാൽ താഴിട്ടില്ലായിരുന്നു. കുറച്ചു മുമ്പാണ് കട്ടിൽ നിന്ന് അവരെഴുന്നേറ്റ് ഇടനാഴിയിലെ

വിളക്ക് കത്തിച്ച് തപ്പിത്തടഞ്ഞ് വന്നു കിടന്നത്. തനിക്ക് ചുറ്റും ഇരുട്ടാണെങ്കിലും അവൻ വന്നു കയറുമ്പോൾ മുറിയിലെ ഇരുട്ടിൽ അവൻ തട്ടിത്തടഞ്ഞ് വീണാലോ. ബോട്ട് കപ്പലിനോടടുത്തുകൊണ്ടിരുന്നു. വിരഹത്തിൻ്റെ അഗാധ സംഗീതത്തിലേക്ക് കടൽ അവരെ വലിച്ചെടുക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ രുസ്തത്തിൻ്റെ മുറിയിലെ പഴയ തടിയലമാരയിലെ തുണികൾക്കിടയിൽ ഒരു മൗത്ത് ഓർഗൻ പാടാൻ തുടങ്ങി. എത്രയോ കാലമായി ആരും ശ്രദ്ധിക്കാതെ മറഞ്ഞു നിന്നിരുന്ന ആ മൗത്ത് ഓർഗൻ്റെ മുറിവുകളിൽ കയറിയ കടൽക്കാറ്റ് ഓർമ്മകളുടെ സംഗീതമായി പുറത്തേക്കിഴിഞ്ഞു. മുറികളിലൂടെ തിരക്കി തിരക്കി ആ പാട്ട് ഉമ്മയുടെ അടുത്തെത്തിയപ്പോൾ ജനലിൽ കയറിയിരുന്ന ഓർഗൻ വായിക്കുന്ന അവൻ്റെ കുഞ്ഞുമുഖം അവർ ശരിക്കും കണ്ടു. ഉമ്മ എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞ് അലമാരയുടെ അടുത്തെത്തി. അത് തുറന്ന് തുണിക്കെട്ടുകൾക്കിടയിലിരുന്ന കാലത്തിൻ്റെ ആ സുഷിരവാദ്യത്തെ തിരഞ്ഞു. ആ തിരച്ചിലിൽ ചിതറി വീണ അവൻ്റെ കുഞ്ഞുടുപ്പുകളിൽ വിരലോടിച്ച് ഉമ്മ വയ്ക്കവേ അവർ ശരിക്കും കരഞ്ഞുപോയിരുന്നു. അപ്പോൾ ബോട്ട് ശക്തിയായി ഒന്നുലഞ്ഞു. അടിതെറ്റി മുന്നോട്ട് വീഴാൻ പോയ രുസ്തത്തിന്റെ നേരെ ക്ഷുഭിതനായ പട്ടാളക്കാരൻ തോക്കിന്റെ പാത്തി വീശി. ചെവിക്ക് പിന്നിലാണ് അടിയേറ്റത്. ചോര പൊട്ടി ഒഴുകി തോൾ നനയുന്നത് അവൻ വേദനയോടെ അറിഞ്ഞു. ബോധം മറയുന്നത് പുറകിലേക്ക് മറിഞ്ഞ് അവനെ ഫട്കെ തൻ്റെ നെഞ്ചിൽ താങ്ങി. നിഷ്ഫലമാണെന്നറിഞ്ഞിട്ടും ഒരു കുഞ്ഞുമീൻ ആ ബോട്ടിൻ്റെ പായൽ പിടിച്ച് അടിത്തട്ടിൽ അപ്പോൾ ആഞ്ഞാഞ്ഞ് കൊത്തിക്കൊണ്ടേയിരുന്നു.

0: കമ്മ്യൂണിറ്റി റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

ഹൃദയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൂട്ട് വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം പ്രീത ടീച്ചറാണ്. നമ്മുടെ ടെക്കായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: ഗുഡ് മോർണിംഗ് പാർവതി. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇങ്ങനെ അടിപൊളിയായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ഇന്ന് പക്ഷേ രാവിലെ മഴ ഇച്ചിരി കുറഞ്ഞ് നിപ്പുണ്ട് അല്ലേ? ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല
0: പ്ലസൻ്റായിട്ടുള്ള മോർണിംഗ്.
1: ആ അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ഒരു വീക്കെൻഡിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്ന് June 6, 2026. അപ്പോൾ നമുക്ക് സ്കൂളൊക്കെ തുറന്നിട്ട് ഒരാഴ്ചയായി എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എത്ര പെട്ടെന്നാണ് ആഴ്ചകളൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ വീക്കെൻഡിലേക്ക് വന്നിരിക്കുന്നു. ഇനി നാളെ നമുക്ക് സൺഡേ ആണ്. സൺഡേയിലൊക്കെ ഉള്ള എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അല്ലേ?
0: ടീച്ചറിനെന്താണ് പ്ലാൻ?
1: അപ്പോൾ നമുക്ക് സൺഡേ അല്ലേ, അപ്പോൾ നമുക്കൊരു സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ എന്താണ് ഒരു ഈറ്റിംഗ് ഔട്ട് ഒക്കെ പ്ലാൻ ചെയ്യാം അല്ലേ? അതൊക്കെ മതി. എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് നമ്മൾ ദൂരേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചൊക്കെ വേണം എല്ലാവരും എന്നൊക്കെയാണ് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമുക്ക് മെസ്സേജൊക്കെ അയക്കാനായിട്ട് എല്ലാവരും മൊബൈലൊക്കെ റെഡി ആക്കിക്കോളൂ അല്ലേ? വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോരട്ടെ. 8848585 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ പോരട്ടെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് അല്ലേ പാർവതി? അപ്പോൾ രാവിലെ ഈ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പോസിറ്റീവ് തോട്ട് കൊടുക്കാം അല്ലേ?
0: ടീച്ചർ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചെന്തേ പോസിറ്റീവ് തോട്ട്സ് ഒന്നും ഇല്ലേ?
1: അതെ അതെ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് മെന്റലി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തോട്ട്സ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് ഒരു മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമുക്കിനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ കയ്യിൽ ഇനി എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെല്ലാം കാര്യത്തിൽ വളരെ സൗണ്ട് ആണ് എങ്കിൽ പോലും, നമുക്കൊരു മെന്റലി നമ്മൾ സ്ട്രോങ് അല്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു പോകും അല്ലേ? അപ്പം നമുക്ക് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ജീവിതമൊന്നും അത്ര അങ്ങോട്ട് എപ്പോഴും സുഖകരമൊന്നും അല്ല അല്ലേ? ആപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ? അല്ലാതെ വേറെ ആരും വന്ന് നമ്മളെ സ്ട്രോങ് ആക്കത്തില്ല. എല്ലാവരും നമ്മളെ ഡൗൺ ആക്കാനായിരിക്കും കൂടുതലും നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ വരുന്നവർ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കളിൽ ആരെങ്കിലും ഇന്ന് മെൻ്റലി ഡൗൺ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അവരെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ്.
0: അതെ.
1: അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് എക്സ്പെക്ടിങ് ഫ്രം എനി വൺ. അതായത് ആരുടെയെങ്കിലും അടുത്തു നിന്ന്, അല്ലെങ്കിൽ എവ്രി വൺ തന്നെ വേണമെങ്കിൽ പറയാം, നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കും ഓരോ കാര്യങ്ങൾ. അവർ നമ്മളെ സഹായിക്കും, അവർ നമ്മുടെ കൂടെ വന്നിരിക്കും, അവർ നമ്മളെ സ്നേഹിക്കും, അല്ലെ അവർ നമുക്ക് ഒരുപാട് കംഫർട്ട് തരും എന്നൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളെപ്പോഴും ഡിപ്രസ്ഡായി പോവുകയുള്ളൂ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും അല്ല ആൾക്കാർ ഇങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് നിർത്തിയേക്കുക. നമ്മൾ ആരെടുത്തു നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരാളിനെ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കും, അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ തിരിച്ചു തരും, വരാനേ പോകുന്നില്ല അല്ലേ? അപ്പോൾ നമുക്കങ്ങനെ ഒരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എവിടുന്നെങ്കിലും ഒരു സഹായം കിട്ടിയിരിക്കും. അങ്ങനെ വിശ്വസിക്കുക, അവർ നമ്മളെ സഹായിക്കുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ നമുക്ക് രണ്ടാമത്തേതായിട്ടുള്ള ഒരു പോസിറ്റീവ് തോട്ട് മെൻ്റലി സ്ട്രോങ് ആക്കാനായിട്ട് കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് ലൈഫ് ഈസ് അൺഫെയർ എന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ലൈഫ് എപ്പോഴും ഫെയർ ആയിട്ടൊന്നും ഇരിക്കത്തില്ല അല്ലേ? പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, വെല്ലുവിളികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെയൊക്കെ നേരിടാനായിട്ട് നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ

0: ഒരാളുടെ ഇമോഷൻസ് പലപ്പോഴും നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കാറുണ്ട് നമുക്ക് ഭയങ്കര അല്ലേ. അപ്പോൾ അത് അണ്ടർ കൺട്രോളിൽ വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ദേഷ്യം വരത്തില്ല, പാർവതിക്ക് ദേഷ്യം
1: വരും,
0: ആണോ?
1: കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല,
0: കൺട്രോൾ ചെയ്തേ പറ്റൂ.
1: അപ്പോൾ ഇനി വേണം, ഇന്ന് മുതൽ അത് ഒരു പ്രതിജ്ഞയായിട്ട് എടുക്കണം.
0: അപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ കഴിയുന്ന അങ്ങ് മിണ്ടാതിരിക്കുക അല്ലേ. അതുപോലെ നമുക്കൊരു സന്തോഷം വന്നു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലർ അമിതമായിട്ട് അങ്ങ് ആഘോഷിക്കുന്നവരുണ്ട്. അതും വേണ്ട, കാരണം ഇതിൻ്റെ പുറകെ നമുക്ക് വേറെ എന്തെങ്കിലും വെല്ലുവിളിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മളെ ഇമോഷൻസ് ഒക്കെ നമ്മളൊന്ന് കൺട്രോളിൽ വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്നാണ്, ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയമാണ് അല്ലേ. ആ എവിടെ നിന്നാണ് പണി കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവർ പോലും നമുക്ക് ചിലപ്പോൾ നമ്മളടുത്തുനിന്ന് മാറി ആൾക്കൂട്ടം ഉള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നത് കാണാം, നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളിൽ നിന്ന് നമ്മളൊന്ന് മാറി നിൽക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ വോക്ക് എവേ ഫ്രം ടോക്സിക് പീപ്പിൾ, അതാണ് ഇന്ന് നമ്മളെ മെൻ്റലി സ്ട്രോങ് ആക്കാനുള്ളൊരു കാരണം. കാരണം ഇവരുടെ കൂടെ കൂടി നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും നമ്മളെ ഏതെങ്കിലും കുഴി കൊണ്ട് ചാടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയാനായിട്ട് പഠിക്കുക അല്ലേ. പിന്നെ ഇനി ഒരു കാര്യം കൂടി പറയാം നമുക്ക് അല്ലേ, ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പോൾ നമ്മളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ വിശ്വസിച്ച് നമുക്ക് ഒരു സെൽഫ് കെയർ ഒക്കെ നമ്മൾ കൊടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഏത് കാര്യത്തിനെയൊക്കെ നേരിടാനുള്ള ഒരു മെൻറ്റൽ സ്ട്രെങ്ത് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഏത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ നമുക്കൊന്ന് ചിരിച്ചുകൊണ്ട് നേരിടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇതൊക്കെ എളുപ്പമാണ്, പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ തളർന്നു പോകും അല്ലേ. നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് നമ്മളുടെ കാര്യത്തിന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ മെൻറ്റൽ സ്ട്രെങ്ത് ഒന്നും കൂടി ഒന്ന് എന്താണ് കൂടുതലായിട്ട് നന്നാക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നല്ലൊരു പോസിറ്റീവ് തോട്ടൊക്കെ കൊടുത്തിരുന്ന നമ്മൾ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ.
1: അതെ, ടീച്ചർ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മെന്റലി സ്ട്രോങ് ആയിരിക്കും. ഈ വീക്കെൻഡിൽ തന്നെ എല്ലാവരും മെന്റലി സ്ട്രോങ് ആയിരിക്കുക, എല്ലാവരും ആസ്വദിക്കട്ടെ.
0: അതെ അതെ അതെ, നമ്മൾ പ്രത്യേകിച്ചും ചില ആളുകളുണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒന്നും ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോവാം.
1: ടീച്ചർ എന്നെ ഉദ്ദേശിച്ചാൽ തോന്നി ഇന്ന് ഇത് ഇത്ര എടുത്തിട്ട് വന്നത്, കാരണം ഞാനാണല്ലോ ഏറ്റവും കൂടുതൽ മെന്റലി ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഉടനെ അങ്ങ് ഡൗൺ ആവും,
0: അപ്സെറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ അങ്ങനൊന്നും വേണ്ട, പാർവതി ഇങ്ങനെ ജിൽ ജില്ലായിട്ട് ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴികളൊക്കെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്ത് നമുക്കിങ്ങനെ. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ തീരുമാനങ്ങൾ എടുക്കാതെ പെട്ടെന്ന് നമ്മൾ ഇമോഷണലി നമ്മൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടും അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തൊന്നും നമുക്ക് അറിയാം. ഇപ്പം തന്നെ നമ്മൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയൊന്നും ആവാതെ നമ്മളൊന്ന് സമാധാനപ്പെടുക അല്ലേ. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കാലം ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ അതുകൊണ്ട് മേക്ക് യുവർ സെൽഫ് സ്ട്രോങ്, അപ്പോൾ മെൻ്റലി സ്ട്രോങ് ആക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.
1: അതെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, മെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക. എല്ലാവരും ശുഭചിന്തയൊക്കെ കേട്ടിട്ട് വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക.
0: അറിയിക്കേണ്ട
1: വാട്സപ്പ് നമ്പർ 8848558785. ടീച്ചർ ഇന്ന് കടങ്കഥ ഒന്നും കൊണ്ടുവന്നില്ലേ?
0: കടങ്കഥ അല്ല, ഇന്ന് എൻ്റെ കയ്യിൽ ഒരു സാധാരണ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ഉണ്ട്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് നമുക്ക് അങ്ങ് കൊടുത്തിട്ട് നമുക്ക് വേറെയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുസൃതി ചോദ്യമാണ്. കുസൃതി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കുസൃതിയാണ്, അത് നിറഞ്ഞൊരു ചോദ്യമാണ്. അപ്പം ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മളുടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ എല്ലാവരും വലിയ വലിയ ചിന്തകളിലേക്കൊക്കെ പോകും. അപ്പം അങ്ങനെയൊന്നും പോകാതെ വളരെ ലൈറ്റായിട്ട് ചിന്തിച്ചാൽ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ബോള് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ താഴേക്ക് ഇങ്ങ് വരും അല്ലേ, അതെന്തുകൊണ്ടാണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഉത്തരവൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് മെസ്സേജസ് ആയിട്ട് അയച്ചോളൂ അല്ലേ.
1: നമ്മുടെ ടീച്ചർ ആയതുകൊണ്ട് എന്തോ കുസൃതി അതിലുണ്ട്.
0: ഉണ്ട്, കുസൃതിയുണ്ട്.
1: അപ്പം നമുക്ക്,
0: അപ്പം ഞാൻ ക്ലാസ്സിലെ പിള്ളേർ ഉറങ്ങാതിരിക്കാൻ ചിലവരൊക്കെ ഇരുന്ന് ചിലപ്പോൾ ചിരി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടയ്ക്കും. അവരെ കുറ്റമല്ല, ചിലപ്പം പഠിപ്പിക്കുന്ന ബോറായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ക്ഷീണം കൊണ്ടാവാം, പല കാരണങ്ങളും ഉണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടെ ക്ലാസ്സിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ആരെങ്കിലും ഉറങ്ങിയിരിപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് അയച്ചോളൂ.
1: എത്രയും പെട്ടെന്ന് അല്ലേ?
0: അതെ അതെ,
1: നല്ല ഫണ്ണി ആൻസർ ആണ്
0: എല്ലാവരും. അപ്പോൾ പാർവതി, ഇന്നത്തെ പത്രം വായിച്ചാൽ നമുക്ക് ചെറിയൊരു ഭയമൊക്കെ വരും. മിന്നൽ പ്രളയത്തിനൊക്കെ സാധ്യത എന്നൊക്കെയാണ് പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്നതിനാണ് ഈ മിന്നൽ പ്രളയം എന്നൊക്കെ പറയുന്നത്, അതിതീവ്ര മഴ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഇതുമൂലമൊക്കെ ഉണ്ടാകാം. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളൊക്കെ മാറി താമസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് അലേർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കാര്യം പ്രത്യേകിച്ച്

0: എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ താഴ്വാരങ്ങളിലൊക്കെ താമസിക്കുന്ന അല്ലേ, മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഒരു ഭീഷണി തന്നെയാണ് ഇതുപോലെയുള്ള വലിയ മഴ വരുമ്പോൾ. അപ്പോൾ അവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ
1: 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനോദയാത്ര വല്ലതും പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് ആണ്, അലേർട്ട് കേട്ടതിന് ശേഷം മാത്രം ആ പ്ലാൻ ഇതാക്കുക.
0: അത് ഓൾറെഡി ഇന്നലെ തന്നെ നമ്മുടെ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള റിസോർട്ടുകൾ, ഹോം സ്റ്റേകളൊക്കെ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള അവിടെയൊക്കെയാണല്ലോ കൂടുതലായിട്ട് ഇതുപോലെ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന സ്ഥലം. അപ്പം അങ്ങോട്ടൊക്കെ പോകാനായിട്ടുള്ള എന്തെങ്കിലും പ്ലാൻ, അല്ലെങ്കിൽ ഇപ്പം ഒരു ട്രിപ്പിന് വേണ്ടിയല്ല, അല്ലാതെ എന്തെങ്കിലും പേഴ്സണൽ ഒരു ആവശ്യത്തിന് വേണ്ടിയൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഹിൽ സ്റ്റേഷൻസിലൂടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഒരു നല്ലൊരു അലേർട്ടാണിത്. എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ. നമ്മൾ ഒരു നമ്മൊരു മുന്നറിയിപ്പ് കിട്ടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ നന്നായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അല്ലേ.
1: അതേപോലെ ജലാശയങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും ഒന്നും കുളിക്കാതിരിക്കുക, കാരണം ഇപ്പം മലവെള്ള പാച്ചിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് വേണം എല്ലാവരും ശ്രദ്ധിക്കുക.
0: അതെ അതെ അതെ,
1: കടലിന്റെ അടുത്ത് താമസിക്കുന്നവർ ശ്രദ്ധിക്കുക, മത്സ്യബന്ധനത്തിന് പോകുന്നവർ അലേർട്ട് അനുസരിച്ച് മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക, മത്സ്യബന്ധനത്തിന് പോകുക.
0: അപ്പൊ അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഇപ്പം ഇത് ഈ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെതായിട്ടുള്ള പിന്നെ മുന്നറിയിപ്പുകൾ വരും. അപ്പം അതിനനുസരിച്ച് മാത്രം കടലിലേക്ക് മത്സ്യബന്ധനത്തിനായിട്ടൊക്കെ പോവുക. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു മഴയുടെ മുന്നറിയിപ്പൊക്കെ കേട്ടപ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പം നമുക്കൊന്ന് പുറത്തേക്കൊന്നും പോകണ്ട, വീട്ടിലൊക്കെ ഇരുന്ന് വല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അല്ലേ ടി വിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം എന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് അത് തന്നെയായിരിക്കും നല്ലത്. ഇത്രയും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ അധികം ട്രാവൽ ചെയ്യാതിരിക്കുന്നതന്നെ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പം കുഴപ്പമില്ല, ബോറടിയൊന്നും ഇല്ല, നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക അല്ലേ. അപ്പോൾ റേഡിയോ സാന്ത്വനം 90.4 FM ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതി, നിങ്ങൾക്ക് ബോറടിയൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓരോ പരിപാടി കഴിയുമ്പോഴും അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക, ഇടയ്ക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബോറടി ഇല്ലാതെ ഇങ്ങനെ ഈ ഒരു ദിവസം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ.
1: ഞങ്ങളെല്ലാവരും നിങ്ങളെ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക.
0: അതെ അതെ അതെ, നമ്മളിങ്ങനെ അപ്പോൾ നമ്മളൊരു കുസൃതി ചോദ്യമൊക്കെ തന്നു, എന്തുകൊണ്ടാണ് നമ്മളൊരു ബോൾ മുകളിലേക്ക് എറിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് വരുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരമൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കുകയായിരിക്കുന്ന ജോലിക്കൊന്നും പോകാത്തവർ, അപ്പോൾ അവർ നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ 8848585 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് സമയം 10:15 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പാർവതി നമുക്കൊരു നല്ല ബ്രേക്കിന് പോകാം, നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം പാർവതിയാണ്. ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് ഇന്ന് കൂടെ ഉള്ളത് ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ശ്രോതാക്കളെയൊക്കെ നമ്മൾ മെൻ്റലി സ്ട്രോങ് ആക്കി അല്ലേ. മഴയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നറിയിപ്പൊക്കെ കൊടുത്തു. ഇനി നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോവുകയാണ്.
2: എനിക്ക് തോന്നുന്നു ടീച്ചർ എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ടാവും. ഈ ടീ എല്ലാവരും വരുന്നത് തന്നെ നമ്മളെ പേടിപ്പിക്കാനാണല്ലോ.
1: അല്ല, നമുക്ക് അങ്ങനെ ചില കാര്യങ്ങളിൽ നമുക്കൊന്നും പേടിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതൊരു മുന്നറിയിപ്പാണ്. ഇപ്പം നമ്മൾ തന്നെ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരാൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് തരുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ലേ. അത്രേ ഉള്ളൂ, അത് മാത്രമേ നമ്മൾ ചെയ്യൂ.
2: നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് അത്രയ്ക്ക് സ്നേഹമാണ്.
1: അതെ അതെ അതെ, അവരില്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ അല്ലേ. അപ്പൊ നമുക്ക് പാർവതി കുറേ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓടിച്ച് വായിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പൊ നമ്മുടെ രാജൻ വയനാട് നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം ഓൾ ടീം, ഇവിടെ മഴ മഴ മഴ മഴയോ മഴ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ

0: പിന്നെ തീർച്ചയായിട്ടും നന്ദിയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ആതിരയ്ക്ക് ഇന്ന് സന്തോഷമാവും അല്ലേ? ആതിരയുടെ ഇന്നത്തെ ദിവസം കളറായി എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രജനി കാവനാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. മുകളിലേക്ക് എറിഞ്ഞതുകൊണ്ട് എന്നാണ് ഉത്തരം വന്നിരിക്കുന്നത്. പക്ഷേ വെരി സോറി, അതല്ല. നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് അല്ലേ, കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ളൊരു ആൻസറാണ് നമ്മളുടെ മനസ്സിലിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് കണ്ടുപിടിച്ച് പറയൂ. അപ്പോൾ ഇനി സമയമുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേ? അപ്പോൾ അതിനുള്ളിൽ തീർച്ചയായിട്ടും ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ രാജമുഖത്തല, രാജമുഖത്തലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആൻസേഴ്സ് അയച്ചുകൊണ്ടേയിരിക്കും. തെറ്റാണെങ്കിൽ പിന്നെയും പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു രാജമുഖത്തലയുടെ ഒരു വലിയ ക്വാളിറ്റിയാണത് അല്ലേ. ഒരു പ്രാവശ്യം തെറ്റിപ്പോയി, ആ ഇനി നമുക്കൊന്നും അയക്കേണ്ട, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുന്നില്ല. വീണ്ടും വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം അയച്ചിരിക്കുന്ന ആൻസർ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്, ആകാശത്ത് തങ്ങി നിൽക്കാൻ അതിന് ചിറകുകൾ ഇല്ലല്ലോ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് താഴേക്ക് വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്ലീസ് ഒന്നും കൂടി ഒന്ന് ആൻസർ കറക്റ്റ് ചെയ്ത് അയക്കണം അല്ലേ?
1: പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
0: ആ അപ്പോൾ ഇത് ഒരു എന്താണ്, ഒരു കറക്റ്റ് ഉത്തരമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഉത്തരം നമുക്ക് കിട്ടണം, എന്നാൽ മാത്രമേ അല്ലേ
1: അതെ ടീച്ചർ ആ ഒരു ഉത്തരത്തിലേക്ക് എല്ലാവരും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്.
0: അതെ അതെ അതെ. അപ്പോൾ അതുപോലെ നമുക്ക് സിന്ധു കൃഷ്ണൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സിന്ധു കൃഷ്ണൻ്റെ മകളുടെ ആദിത്യ കൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദിത്യയ്ക്ക് ഇന്ന് നമ്മൾ ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. ഇന്ന് നല്ല അടിപൊളി ദിവസം ആകട്ടെ അല്ലേ, നല്ലൊരു വർഷം ആയിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ് ആദിത്യ. ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ ആദിത്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അമരം എന്ന് പറയുന്ന സിനിമയിലെ മുത്താണെ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ആദിത്യയ്ക്ക് വേണ്ടി ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മെസ്സേജസ് ഒക്കെ ഇനി കുറച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം.
1: എല്ലാവരും മെസ്സേജസ് ഒക്കെ അയച്ചുകൊണ്ടേ ഇരിക്കുക, വിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785.
0: അപ്പോൾ പാർവതി, നമ്മൾ ഈ പിന്നെ പത്രത്തിലായാലും അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ന്യൂസ് ചാനലുകളിൽ കൂടെയൊക്കെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഇൻഫർമേഷൻ നമുക്കിങ്ങനെ കിട്ടും അല്ലേ. അപ്പോഴൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേൾക്കുമ്പോൾ, ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാറില്ല. എന്താണിത്, പ്രത്യേകിച്ച് ഒരു പുതിയ മിനിസ്ട്രി ഒക്കെ വരുമ്പോഴത്തേക്കിന് അവരുടെ പ്രവർത്തനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പം നിയമസഭയിലൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, നമ്മളിതൊക്കെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ വിജിലൻ്റായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, അതൊക്കെ വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് ഒക്കെ കാണുന്നതുകൊണ്ട് നമുക്കെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മളിങ്ങനെ എപ്പോഴും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ധവളപത്രം അല്ലേ. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ധവളപത്രം പ്രസൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, എന്താണ് ശരിക്കും ഇതിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്, എന്താണ് ഈ സാധനം എന്നുള്ളത് ഒരുപാട് പേർക്കൊക്കെ അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു പലർക്കും അറിഞ്ഞുകൂടാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടുള്ളത് എന്നല്ലേ. അപ്പോൾ പാർവതി ഇന്ന് നമുക്ക് പറഞ്ഞു തരും ധവളപത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്.
1: അതെ, എല്ലാവരും ഇങ്ങനെ അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരിക്കത്തുള്ളൂ. കാരണം ഇപ്പോഴും ഡൗട്ടാണ്, എന്താണ് ഈ ധവളപത്രം എന്ന്. പേര് പോലെ തന്നെ വൈറ്റ് പേപ്പർ എന്നാണ് അറിയുന്നത്. ധവളപത്രം സുതാര്യമാണ്. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ യഥാർത്ഥ അവസ്ഥ അതെന്താണെന്ന് ജനങ്ങളെ സുതാര്യമായി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് പോലെ ഈ സാമ്പത്തിക ധവളപത്രം ഇറക്കുന്നത്. നമുക്ക് ഇനി മുതൽ എല്ലാം സുതാര്യമായിരിക്കും. നല്ലൊരു ഐഡിയ ആണല്ലേ. നമുക്ക് നമ്മളുടെ രാജ്യത്തെ, നമ്മുടെ നാടിന്റെ കടം എത്ര ആണ്, നമ്മൾ എത്ര ആണ് കടം വാങ്ങിയത്, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇനി മുതൽ നമുക്ക് ധവളപത്രം ഒഫീഷ്യലി റിപ്പോർട്ടാണ് നമുക്ക് അറിയാൻ പറ്റും. എല്ലാം സുതാര്യമാണ് ഇനി മുതൽ, എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാം. ഇത് കൂടാതെ ഇതിൽ നിന്ന് ഏറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, നമുക്ക് എത്ര കടമുണ്ടോ അതേപോലെ നമുക്ക് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെയും നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും നമുക്ക് അത്രയും എമൗണ്ട് വാങ്ങിക്കാൻ പറ്റും. അതായത് ഈ ധവളപത്രം ഒഫീഷ്യലി റിപ്പോർട്ട് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും എമൗണ്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ പുതിയ മിനിസ്ട്രിക്ക് ഇതിൻ്റെ എല്ലാവിധ ആശംസകളും.
0: അതെ അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ള കാര്യമാണ്. ഒരു പുതിയ ഒരു മിനിസ്ട്രി മാറി പുതിയ ഒരു ഗവൺമെൻറ് വരുമ്പോൾ പുതിയ പിന്നെ മിനിസ്റ്റേഴ്സ് വന്നിരിക്കുന്നു, പുതിയ ചീഫ് മിനിസ്റ്റർ വന്നിരിക്കുന്നു. അപ്പോൾ അവർ അവരുടെ അധികാരം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഖജനാവിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഇപ്പോൾ 10 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ച ഒരു മിനിസ്ട്രി മാറിയിട്ടാണ് പുതിയ ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഈ ധവളപത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നമുക്ക് എന്തുമാത്രം കടക്കാരാണ് നമ്മളെന്ന്, അല്ലേ? നമുക്ക് മിച്ചമൊന്നുമില്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തികളും കടക്കാരായിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ധവളപത്രം അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിലൂടെ ഇതാണ് നമ്മളെ അറിയിക്കുന്നത്, അല്ലേ? അപ്പോൾ എനിക്കൊന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ധവളപത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്.

0: നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടുള്ളത്.
1: എല്ലാം സുതാര്യമാവട്ടെ, എല്ലാവരും അറിയട്ടെ,
0: ക്രിസ്റ്റൽ ക്ലിയർ ആവട്ടെ അല്ലെ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. കാരണം നമ്മുടെ ഈ ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളല്ലേ അറിയേണ്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, അപ്പം ജനങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഓരോ ഇൻഡിവിജ്വലിനും കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം അതുപോലെ പാർവതി, ഇന്നലെ നമുക്ക് ലോക പരിസ്ഥിതി ദിനമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ വർഷമൊക്കെ നമുക്ക് ഒരുപാട് സെലിബ്രേഷൻസ് അല്ലെ, എല്ലാ സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലാതെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. എനിക്ക് തോന്നുന്നു അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, കൊച്ചിലെ നമ്മളത് കേൾക്കുമ്പോൾ നമുക്കത് ഒത്തിരി നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഒരു ട്രീസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയും, അതുപോലെ തന്നെ നമ്മൾ വളരെ ശുചിത്വത്തോടു കൂടി ജീവിക്കണം, ഈ വലിച്ചെറിയലൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് നമ്മളുടെ ഒരു സിറ്റി എപ്പോഴും നല്ല ക്ലീൻ സിറ്റി ആയിട്ട് ഇരിക്കണം, അതിൻ്റെ ഒരു പ്രാധാന്യത്തിനെ പറ്റിയൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവർ വളർന്നു വരുമ്പോൾ ആ ഒരു കൾച്ചറിൽ അവർക്ക് വളർന്നു വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നലെ ഒരുപാട് പ്രവർത്തനങ്ങളെ പറ്റി, ഇന്നിപ്പോൾ നമ്മൾ പത്രം എടുത്ത് നോക്കിയാലും ഒരുപാട് പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് വായിക്കാം. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു വാർത്ത നമ്മളൊന്ന് വായിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കൊല്ലം കളക്ടറേറ്റിൽ പരിസ്ഥിതി ദിവസത്തിൽ ഒരു വൃക്ഷത്തൈ നടീലും ശുചീകരണവും ഒക്കെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മുടെ കളക്ടറേറ്റിൽ പോകുമ്പോൾ അവിടെ ഒട്ടും വൃത്തിയില്ലാത്ത ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഭരണ സിരാകേന്ദ്രം ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലേ. അവിടെ ഒരു അധികാരികളുണ്ട്, അപ്പം ജില്ലാ കളക്ടറുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡുകളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം വാഹനങ്ങൾ കൊണ്ടുവന്നിടുന്നു, അവരെല്ലാവരും രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇവരെല്ലാവരും കൂടി വിചാരിച്ചാൽ ഈ കളക്ടറേറ്റ് ഒന്ന് ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ കളക്ടറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ശുചീകരണമൊക്കെ നടത്തി. അപ്പോൾ അത് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ പല സ്ഥാപനങ്ങളിലേക്കും ചെല്ലുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു നമ്മളൊരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ക്ലൻലിനെസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യും. എന്ത് മനോഹരമായിട്ടാണ് അവരവരുടെ ഓഫീസും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്. നേരെ തിരിച്ച് നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കണ്ണടച്ചുകൊണ്ട് കയറി ചെന്നാലും നമുക്കറിയാൻ പറ്റും ഇതൊരു ഗവൺമെൻറ് ഓഫീസാണെന്ന് അല്ലേ. അപ്പോൾ ആ ഗവൺമെൻറ് ഓഫീസുകളിൽ എന്തുകൊണ്ട് ആ ഒരു വൃത്തിയും കാര്യങ്ങളും ഉണ്ടാകുന്നില്ല? അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ ആൾക്കാരും ഒക്കെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അവിടെയും ഒരു വൃത്തിയൊക്കെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൊല്ലം കളക്ടറേറ്റിൽ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് നമ്മുടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവിന് നമ്മളൊരു വലിയൊരു എന്താണ് ഒരു ബിഗ് ഹായ് പറയുകയാണ്. കാരണം ഇനിയും തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ഭംഗിയാവട്ടെ നമ്മുടെ കളക്ടറേറ്റ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഭരണ സിരാകേന്ദ്രം വളരെ മനോഹരമായിട്ടിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
1: കളക്ടറേറ്റ് മാത്രമല്ല, നമ്മുടെ കൊല്ലം നഗരം ഫുള്ളും വൃത്തിയാവട്ടെ. നിറയെ ചെടികളും പൂക്കളും ഒക്കെ പൂത്തുലയട്ടെ അല്ലേ.
0: അല്ല, അതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ആരെങ്കിലും ഒക്കെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസും വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു സ്ഥലം, നമ്മുടെ വീട് മാത്രം വൃത്തിയാക്കാതെ നമ്മളെ തൊട്ട് മുമ്പിലത്തെ റോഡും കൂടി നമ്മളൊന്ന് വൃത്തിയാക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ താമസിക്കുന്ന ആ ഒരു പരിസരം വളരെ എളുപ്പത്തിൽ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസും വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സിറ്റിയെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാനായിട്ട് വലിയ താമസമൊന്നുമില്ല അല്ലേ.
1: അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്രോതാക്കൾ കുറേ ആൾക്കാർ ഇന്നലെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചു, നല്ല പരിസ്ഥിതിയായിട്ട് എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു.
0: ശരിയാണ്, ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരുപാട് അങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടിയൊക്കെ പരിശ്രമിച്ച എല്ലാവർക്കും നമ്മൾ ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണ് അല്ലേ. അങ്ങനെ വേണം, അത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് നിർത്തി കളയരുത്. തീർച്ചയായിട്ടും ഈ ഒരു വർഷം മൊത്തം അങ്ങോട്ട് തുടരട്ടെ, തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം അല്ലേ.
1: അതെ, അപ്പോൾ നമുക്ക് 10:32 ആയി, ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ സ്റ്റേ ട്യൂൺ, ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് എത്തിയിരിക്കുന്നത് ഞാൻ പ്രീത. എന്നോടൊപ്പം പാർവതിയുണ്ട്. ഞങ്ങൾക്ക് നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്ത് തന്ന് ഞങ്ങളോട് കട്ട് സപ്പോർട്ടായിട്ട് ശ്രീലക്ഷ്മിയും ഉണ്ട്. അപ്പോൾ പാർവതി, നമുക്ക് കുറേ മെസ്സേജസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ മെസ്സേജസൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ സിന്ധു കൃഷ്ണൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ കളക്ട്രേറ്റിലെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ധവളപത്രം. അപ്പം സിന്ധുകൃഷ്ണനും ഈ ധവളപത്രം എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അതെന്താണെന്ന് പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ട് കാണുമല്ലോ എന്താണ് ധവളപത്രം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കളക്ട്രേറ്റിലെ ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അത് പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പം നമ്മളുടെ ഈ സിവിൽ സ്റ്റേഷനിലെ ഇന്നലത്തെ ആ ക്ലീനിങ് എന്ന് പറയുന്നത് നടത്തിയത് അവിടുത്തെ ജീവനക്കാർ, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം, ഹരിത കർമ്മസേന പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അല്ലേ, അത് നമ്മൾ വിട്ടുപോയി പറയാനായിട്ട്.
3: അതെ, ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്തവരത്.
2: അതെ അതെ അതെ, അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം സിന്ധുകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കോർപ്പറേഷൻ ഓഫീസ്, അപ്പം നമ്മുടെ കോർപ്പറേഷൻ ഓഫീസ് നമ്മളെല്ലാവരും ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുന്നതാണ്. അപ്പം നേരത്തെ അവിടെയും ഇതുപോലെ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. പക്ഷേ അവർ ഈ അടുത്തിടയ്ക്ക് കുടുംബശ്രീയുടെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാം നല്ല നീറ്റാക്കിയിരിക്കുന്നു. അപ്പം ഓഫീസും ഒക്കെ നല്ല മനോഹരമാക്കിയിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കുറേ ആളുകളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർ പുറത്തിരുന്ന് സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത്. അല്ലേ,
3: ഗവൺമെന്റ് ഓഫീസുകളൊക്കെ ക്ലീൻ ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നാട് പകുതി ക്ലീൻ ആയി തുടങ്ങി എന്ന് തന്നെ വേണം പറയാം.
2: അതെ അതെ അതെ. അപ്പോൾ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് എടുക്കുന്നതിനോടൊപ്പം തന്നെ അതിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഒരു ദിവസം ഇപ്പം നമ്മൾ പരിസ്ഥിതി ദിനം വരുമ്പം വൃത്തിയാക്കി പിന്നെ നമ്മൾ വീണ്ടും പഴയ ആൾക്കാരായി മാറാൻ പാടില്ല. അതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാകുന്നുള്ളൂ. അല്ലേ, അത് മാത്രവുമല്ല അത് ഒരു അധികാരികളായിട്ടിരിക്കുന്നവർ അതിനൊരു വലിയൊരു പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ആൾക്കാർ ഇത് കണ്ടുപഠിക്കേണ്ടുള്ളവരാണ്. അല്ലേ, ഇപ്പോൾ നമ്മുടെ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ ഇത്രയും മനോഹരമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ആർക്കും അവിടെ വൃത്തികേടാക്കാൻ തോന്നത്തില്ല. നമ്മൾ തന്നെ ഈ വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന നമ്മൾ വഴിയിലൊക്കെ കാണുന്നില്ലേ, അപ്പോൾ അവിടെ വേസ്റ്റ് കൂട്ടിക്കൂട്ടി ഇടുന്ന സ്ഥലത്താണ് വീണ്ടും വീണ്ടും ആൾക്കാർ കൊണ്ടുപോയി ഇടുന്നത്. നേരെ തിരിച്ച് നമ്മൾ അവിടെ ഒന്ന് വൃത്തിയാക്കി നോക്കിക്കുക, അതെല്ലാം മാറ്റി അവിടെ എല്ലാം നമ്മൾ ഒരു കുറച്ച് ചെടികളൊക്കെ വെച്ച് അല്ലെങ്കിൽ കുറച്ച് അടിച്ചെടിയൊക്കെ കൊണ്ടുവച്ച് ഒന്ന് ഭംഗിയാക്കി നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഒന്നും കൊണ്ടുവന്ന് ഇടത്തില്ല. അപ്പോൾ എവിടെയാണോ വൃത്തികേടായിട്ട് കിടക്കുന്നത് അവിടെ വീണ്ടും വൃത്തികേടാക്കാൻ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലേ, അപ്പം അത് അങ്ങനെയൊക്കെ ആണ് എങ്കിൽ പോലും ചില ആളുകളുണ്ട്, അവർക്ക് ഈ വേസ്റ്റ് ഡിസ്പോസലിന് ഒരു സംവിധാനവും ഇല്ലാത്തവരുണ്ട്, ചെറിയൊരു ഏരിയയിലൊക്കെ താമസിക്കുന്നവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ നമ്മുടെ കോർപ്പറേഷൻ ഒരുക്കണം എന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അത് മാത്രമല്ല, അത് കുറച്ച് ദിവസം നടത്തിയാൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യണം. അല്ലേ,
3: അതെ, വൃത്തിയാക്കുക എന്നതിലല്ല, വൃത്തിയെ സൂക്ഷിക്കുക എന്നതിലും കാര്യമുണ്ട്. അപ്പോൾ ചെല്ലുന്നവരും അത് വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക.
2: അതെ അതെ. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളൊരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരും. അല്ലേ, എന്നിട്ട് അതിൻ്റെ റാപ്പർ നമ്മൾ അല്ല നമ്മളിങ്ങനെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ കുട്ടികൾക്കുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ്സിലൊരു കുട്ടിക്ക് ബർത്ത്ഡേ ആണെങ്കിൽ അന്ന് മൊത്തം നമുക്ക് കാണാം, ആ ക്ലാസ്സിലിങ്ങനെ നിറയെ കുട്ടികളിങ്ങനെ റാപ്പറൊക്കെ എറിഞ്ഞ് വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പുറത്ത്. അപ്പോൾ അങ്ങനെയല്ലാതെ കുട്ടികളെ അത് നമ്മൾ പഠിപ്പിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലെയുള്ള വേസ്റ്റ് സാധനങ്ങൾ, പേപ്പർ ആവട്ടെ എന്ത് സാധനമാവട്ടെ, അത് കൃത്യമായിട്ട് ഡസ്റ്റ്ബിന്നിൽ തന്നെ കൊണ്ടുപോയി ഇടണം എന്നുള്ള ഒരു കൾച്ചർ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരത് ചെയ്യും. മറ്റേത് ചെയ്തുകൂടാ എന്നുള്ള ഒരു കാര്യം അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ അങ്ങോട്ട് രജിസ്റ്റേർഡ് ആകും. അപ്പോൾ കുട്ടികളും അതേപോലെ തന്നെ ചെയ്യാനായിട്ട് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വളരെ ശ്രദ്ധ

0: യോടുകൂടി അവർക്ക് അതൊരു എന്താ ബുദ്ധിമുട്ടായിട്ട് തോന്നാത്ത രീതിയിൽ അവരെ നമ്മൾ പഠിപ്പിക്കണം അല്ലെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: കുഞ്ഞു കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അത് ശീലിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് വരുമ്പോഴേ ഉള്ളൂ, വേറൊരു രാജ്യത്ത് പോയാൽ അത് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മുടെ ആൾക്കാർ അത് മറക്കാറില്ല. കൃത്യമായ രീതിയിൽ വേസ്റ്റിംഗ് ആണെങ്കിലും റോഡ് ക്രോസ് ചെയ്യുന്നതിലാണെങ്കിലും എല്ലാം കൃത്യമായി ആ നാടിന്റെ റൂൾസ് അവർ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവരെല്ലാം പഴയ പോലെ ആവാറുണ്ട്. അപ്പൊ ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമല്ല, എല്ലാവരും ശ്രമിക്കുക.
0: അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് എല്ലാവർക്കും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സിറ്റിയും ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് സനോജ്. സനോജ് ഇങ്ങനെ 3 ഫ്ലവേഴ്സും ഒരു ഹാർട്ടും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ.
1: എനിക്ക് തോന്നുന്നു ടീച്ചറിനാണെന്ന് തോന്നുന്നു.
0: അതെ അതെ, അപ്പം സനോജ് എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ടീച്ചർമാരോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അയക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ വനജ തിരുമുല്ലവാര, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ്. അപ്പോൾ വനജ തിരുമുല്ലവാര എല്ലാവർക്കും ഒരു സുപ്രഭാതമൊക്കെ നേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു പാട്ട് ചോദിച്ചിരുന്നു, അത് കേട്ടില്ല എന്നൊരു ചെറിയ പരാതി പറഞ്ഞിട്ടുണ്ട്. വെരി സോറി, ചിലപ്പോൾ ആ പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തപ്പം വിട്ടുപോയതായിരിക്കാം, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ആ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ ചോദിച്ച പാട്ടെന്ന് പറയുന്നത് ചിന്നത്തമ്പി എന്ന സിനിമ പോലെ അല്ലേ, നല്ല ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണ്. അപ്പോൾ അതിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ചിന്നത്തമ്പിയിലെ ഒരു പാട്ട് ഇന്ന് വനജ തിരുമുല്ലവാരത്തിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലേ.
1: അതെ, ക്ഷമ നമ്മൾ ഒന്നുകൂടെ ചോദിക്കുകയാണ്.
0: അതെ അതെ, അപ്പോൾ നമ്മുടെ രാജമുഖത്തിൽ ഇങ്ങനെ ആൻസേഴ്സ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മൾ ഒരു പന്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നാണ്. അപ്പോൾ രാജമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ബോള് മുകളിലോട്ട് എറിഞ്ഞാൽ അത് താഴേക്ക് വീണില്ലെങ്കിൽ പിന്നെ എവിടെ പോകും, കയ്യിൽ വയ്ക്കാൻ മടിയായതുകൊണ്ട് മുകളിലോട്ട് എറിഞ്ഞു എന്നൊക്കെയാണ് നമുക്ക് ആൻസേഴ്സ് അയച്ചിരിക്കുന്നത്. രാജമുഖത്തിൽ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്തിയിട്ട് ഇന്ന് രാജമുഖത്തിലേക്ക് വേറെ കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ.
1: ടീച്ചർ രാവിലെ വന്ന് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ ചിന്തിപ്പിക്കാന്നുള്ളത്.
0: അതെ, ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ വലിയ ചിന്തകളിലേക്ക് ഒന്നും പോകരുത്, വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നമുക്ക് ആൻസേഴ്സ് ഒന്നും ആരും അയച്ചിട്ടില്ല. അപ്പോൾ നമുക്ക്
1: ആൻസേഴ്സ് അയക്കുക. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: അതുപോലെ നമുക്ക് രജനി കാവനാട് വീണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. എന്താണ് വെയിറ്റ് ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുകളിലേക്ക് എറിഞ്ഞത് കൊണ്ടാണ് താഴേക്ക് വന്നത്, വെയിറ്റ് ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല. അപ്പോൾ നമുക്ക് വളരെ ആൻസർ കേൾക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി എന്നെ കാണാൻ വരുമോ എന്നാണ് എനിക്കൊരു ഭയം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആൻസറാണ്. അപ്പോൾ നമ്മുടെ ബാബുരായൻ സാർ വന്നിട്ടുണ്ട് ആൻസറൊക്കെ ആയിട്ട്. മുകളിലോട്ട് പോകാത്തത് കൊണ്ട് ബാൾ താഴോട്ട് വീഴുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഒരു ഉത്തരം തന്നെയാണ്, പക്ഷേ ഞങ്ങളുടെ ഉത്തരം ഇതൊന്നും അല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ ഉത്തരമൊക്കെ കണ്ടുപിടിച്ചോളൂ അല്ലേ. ഇതല്ല,
1: എനിക്ക് തോന്നുന്നു ഈ ഉത്തരം കേൾക്കുമ്പം ജെണ്ട് മാലയൊക്കെ നമ്മുടെ സാന്ത്വനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്.
0: നമുക്ക് ഇതാണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നൊക്കെ നമ്മളോട് പിന്നീട് പലരും ചോദിക്കും. അപ്പൊ അതുപോട്ടെ, വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചോളൂ. ഒരുപാട് എന്താ ആഴത്തിലേക്കൊന്നും പോകണ്ട, വളരെ ലൈറ്റായിട്ടൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന ഒരു ഉത്തരമാണ്. അപ്പൊ അങ്ങനെ ഒരു ആൻസറും എക്സ്പെക്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. അപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ
1: ഇപ്പൊ സമയം 10:30 നമുക്കൊരു ബ്രേക്കിലേക്ക് പോകണം. അപ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം പ്രീത ടീച്ചറാണ്, നമ്മുടെ ടെക്കായിട്ട് ഇന്ന് ശ്രീലക്ഷ്മിയാണ്. നമ്മളങ്ങനെ മനോഹരമായ ഒരു ഗാനം കേട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലേ ടീച്ചറേ? സിന്ധു ചേച്ചി നമ്മുടെ മോൾ ആദിത്യ കൃഷ്ണന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടാണ്. വളരെ മനോഹരമായൊരു ഗാനമായിരുന്നു.
2: അതെ അതെ, സിന്ധു കൃഷ്ണ ഒത്തിരി ആഗ്രഹത്തോടെയായിരുന്നു ആ പാട്ട് ചോദിച്ചത്. മോൾക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമാണ്, എപ്പോഴും പാടിക്കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്ത് തന്നു. സിന്ധു കൃഷ്ണ ഒത്തിരി സന്തോഷിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ? അപ്പോൾ ഇന്ന് മോളുടെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ഇന്ന് വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാവും, സാറ്റർഡേ ഒക്കെ ആണ്. അപ്പോൾ കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെയും കൂടെ ഒക്കെ ഓർക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ആദിത്യ കൃഷ്ണയ്ക്ക് ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. അപ്പോൾ ഇന്ന് അടിച്ചു പൊളിച്ചോളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു കവിത കടപ്പാക്കട നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, പാർവതി, ശുഭദിനാശംസകൾ. കവിത കടപ്പാക്കടയിൽ നിന്നാണ്. ഇന്നലത്തെ 11:30 പ്രോഗ്രാം മികച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സമാഗമം എന്ന പ്രോഗ്രാം ശ്രീ കേണൽ ഡിനി സാറുമായി രജനി ഗിരീഷ് നടത്തിയ അഭിമുഖം വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. അതുപോലെ തന്നെ കുസൃതി ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്, ബോളിന് പിടിച്ചിരിക്കാൻ കൈകൾ ഇല്ലല്ലോ, ശ്രീകുട്ടിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രീകുട്ടിയുടെ ആശംസയും കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ രജനി ഗിരീഷിന് അഭിനന്ദനങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു അല്ലേ. നമ്മുടെ പ്രോഗ്രാംസൊക്കെ കേട്ടിട്ട് ഇതുപോലെയുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നതിൽ ഒത്തിരി നന്ദി. അപ്പം നല്ല കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും തീർച്ചയായിട്ടും അറിയിക്കുക അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു കറക്ഷൻസ് ആണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുമൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിച്ചോളൂ.
1: അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
2: അപ്പോൾ നമ്മുടെ സനോജ് കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ സനോജിൻ്റെ ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, എൻ്റെ കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരാണ് എന്നുള്ള കാര്യം. അപ്പോൾ സനോജ് നല്ല കറക്റ്റായിട്ട് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്.
1: അതെ, ടീച്ചറിൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആണല്ലോ.
2: അതെ അതെ. അപ്പം സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്, രാവിലെ പായസമൊക്കെ വെച്ചെന്ന്. ആഹാ, അപ്പം നമുക്കിങ്ങനെ പായസത്തിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ചെറിയൊരു കൊതിയൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും പായസമൊക്കെ കുടിക്കൂ, നല്ലപോലെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യൂ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ശ്രോതാക്കളുടെ മെസ്സേജസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്തോളൂ. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മഴ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കൂ അല്ലേ? നമ്മളിങ്ങനെ മഴ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
1: അതെ, എല്ലാ വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കൂ. പായസമൊക്കെ കുടിക്കുമ്പോൾ ഞങ്ങളെ ഓർക്കൂ അല്ലേ?
2: അതെ അതെ അതെ
1: അതെ. ഇന്ന് നമ്മൾ 3 പെൺ തരികളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ?

0: സാധാരണ അങ്ങനല്ല, ഇന്ന് മൂന്ന് പെൺതരികളാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തെ നാല് ഹൈക്കോടതികളിൽ സ്ത്രീകളാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോ ഒരു പെൺതിളക്കം അല്ല, ഒന്നല്ല, നാല് പെൺതിളക്കങ്ങളാണ്.
1: അതെ അതെ. അപ്പം രാജ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസുമാരുടെ എണ്ണം നാലായിട്ടുണ്ട്. അപ്പം അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജ്യത്തെ നാല് ഹൈക്കോടതികളിൽ വനിതകൾ ചീഫ് ജസ്റ്റിസുമാരാകുന്നത്. സിക്കിം ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മീനാക്ഷി മദൻ റോയ് പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതയായതോടെയാണ്. അപ്പം ജസ്റ്റിസുമാരായിട്ടുള്ള സുനിത അഗർവാൾ ഗുജറാത്തിലുണ്ട്, രേവതി മോഹിത് ദേര മേഘാലയ, ലിസ ഗിൽ ആന്ധ്രാപ്രദേശ് എന്നിവരാണ് നിലവിൽ ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കുന്ന മറ്റു വനിതകൾ. അപ്പം ഈ ഒരു ചീഫ് ജസ്റ്റിസ് ആവുക എന്നൊക്കെ പറഞ്ഞാലൊന്നും അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നും അല്ല, അല്ലേ? അതൊരു വലിയൊരു പദവിയാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വളരെ നല്ല പദവികളിലേക്ക് സ്ത്രീകൾ എത്തുക എന്ന് പറയുന്നത് സ്ത്രീകളായിട്ടുള്ള നമ്മൾക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്, അല്ലേ? ഇപ്പം സ്ത്രീകളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ അടുക്കളയിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് എവിടെയെങ്കിലും ഇരുന്നോ എന്നൊക്കെ പറയുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ പദവികളിലേക്കൊക്കെ സ്ത്രീകളെ പഠിച്ച് മിടുക്കികളായി അവരുടെ കഴിവ് തെളിയിച്ച് എത്തിച്ചേരുന്നതെന്ന് കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്, അല്ലേ? ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസായ പ്രസിഡന്റിൻ്റെ ഓഫീസിൽ ഇരിക്കുന്നത് ഒരു വനിതയാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര പ്രൗഡാണ്, അല്ലേ? ഞാൻ ഇടക്കിടയ്ക്ക് അത് പറയാറുണ്ട്. ഹയസ്റ്റ് ഓഫീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രസിഡൻസ് ഓഫീസാണ്, അവിടെ ഇരിക്കുന്നത് ഒരു വനിതയാണ്, അല്ലേ? അപ്പം നമ്മളൊരു വനിതയെ തിരഞ്ഞെടുത്തത് അവർക്ക് അതുപോലുള്ളൊരു കഴിവും അതുപോലുള്ള നമുക്ക് അവരിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അത്രയും വലിയ ഉത്തരവാദിത്തമുള്ളൊരു പദവിയിലേക്ക് നമ്മളൊരു വനിതയെ ചൂസ് ചെയ്തത്. അപ്പം അതുപോലെ തന്നെ വളരെ നമുക്ക് അഭിമാനം തോന്നുന്ന വേറൊരു വാർത്തയും കൂടിയുണ്ട്, പ്രത്യേകിച്ചും വനിതയെ പറ്റിയാണ്. സുപ്രീം കോടതിയുടെ രജിസ്ട്രാറായിട്ട് ഡോക്ടർ ശാലിന വി ജി നായർ നിയമിതയായിട്ടുണ്ട്. തിങ്കളാഴ്ച ജൂൺ 8th ആണ് ചാർജ് എടുക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ രജിസ്ട്രാറാവുക വലിയൊരു പദവിയാണ്. മലയാളിയായിട്ടുള്ള ജില്ലാ ജഡ്ജി ഡോക്ടർ ശാലീന വി ജി നായർ നിയമിതയായിട്ടുണ്ട്. നിലവിൽ പെർമനൻ്റ് ലോക് അദാലത്ത് ചെയർപേഴ്സൺ ആയിട്ട് സേവനം അനുഷ്ഠിച്ച് വരികയാണ്. നേരത്തെ സുപ്രീം കോടതി ഇ കമ്മിറ്റി മെമ്പർ ഒക്കെ ആയിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച സ്ഥാനം ഏറ്റെടുക്കും. അപ്പോൾ തിരുവനന്തപുരം സ്വദേശിനിയാണ്, കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നാണ് നിയമ പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ട് പിന്നെ ഇതുപോലുള്ള വലിയ വലിയ പോസ്റ്റുകളിലേക്കൊക്കെ പോയത്, അല്ലേ? അപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പഠിക്കാനായാലും ഇതുപോലെയുള്ള ഉന്നതമായ പദവികളിലേക്കൊക്കെ സ്ത്രീകൾക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മൾക്കതിനൊരു പാഷനും ഒരു ഇൻട്രസ്റ്റും നമ്മളുടെ വീട്ടിലുള്ളവരുടെ നമ്മുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെയുള്ള വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് നടത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും സാധിക്കും. പക്ഷേ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു പാർവതിക്കൊക്കെ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഓരോ വീടുകളിൽ ഇപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അവർക്കൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ ഒരാളിനെ പഠിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു ചോയ്സ് കിട്ടുന്നത് ആൺകുട്ടിക്കായിരിക്കും. അവൻ പഠിക്കട്ടെ, അവൻ ജോലി വാങ്ങിക്കട്ടെ എന്നായിരിക്കും. പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കൂടെ കല്യാണം കഴിപ്പിച്ച് വിടാം എന്നുള്ളൊരു തീരുമാനമൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലങ്ങളിൽ വീടുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ആ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, അല്ലേ? പെൺകുട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളുള്ളവരാണ് നല്ലൊരു വിഭാഗം പെൺകുട്ടികളും. അപ്പം നല്ല ഒരു പോസ്റ്റിലേക്കൊക്കെ എത്തിച്ചേരണം, നമ്മൾ സെൽഫ് റിലയൻ്റ് ആകണം, ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള പെൺകുട്ടികളുടെ എണ്ണം ഇങ്ങനെ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പം അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാ മനുഷ്യർക്കും, അല്ലേ? ഇപ്പം എപ്പോഴാണെന്നറിയത്തില്ല നമ്മുടെ ജീവിതത്തിലൊരു എന്താ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും പെൺകുട്ടികളെന്ന് പറയുമ്പം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരാളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ, നമുക്കും ഒരു ജോലി വരുമാനം ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും പഠിക്കുക, പേരൻസും ആ കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം, അല്ലാതെ വിവാഹം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളതല്ല. അവർക്ക് പഠിച്ച് ഇപ്പം ചില പേരൻസ് ഉണ്ട്, ഒരു ജോലിയുള്ള ഒരാളിൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിടാം എന്നുള്ളൊരു ചിന്തയുള്ളവരുണ്ട്. അപ്പോൾ അതല്ല നമ്മുടെ ഈ ആധുനിക ലോകത്ത് നമുക്ക് വേണ്ടത്. നമ്മുടെ കുട്ടിക്ക് ആദ്യം ജോലി മേടിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം, അല്ലേ?
0: അതെ. ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ എല്ലാവരും അങ്ങ് വർക്കിംഗ് വുമൺ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. മുമ്പ് നമ്മുടെ തീരുമാനമാണ് അവൾക്ക് എന്നുള്ളത് മാറി ഇപ്പം ഹെർ ചോയ്സ് എന്നൊരു ഓപ്ഷനിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്.
1: അതെ അതെ അതെ. അപ്പോൾ അത് നല്ലൊരു ഒരു മാറ്റം തന്നെയാണ്, അല്ലേ? ഇപ്പം നമുക്കിപ്പം ഇപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പം എല്ലാവരും

0: പഠിക്കാനായിട്ട് അങ്ങ് ഭയങ്കര മിടുക്കരൊന്നും ആയിരിക്കത്തില്ല, എല്ലാവരും എ പ്ലസ് വാങ്ങുന്നവരൊന്നും ആയിരിക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും. അപ്പോൾ അവരുടെ കഴിവിനനുസരിച്ച് അവർക്കൊരു തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് അവർക്ക് പറ്റുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ അവർക്ക് പോകാം. അപ്പോൾ അതിനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ വലിയ പൊസിഷൻസിലേക്ക് പോകുന്ന വനിതകളെ കാണുമ്പോൾ ശരിക്കും നമ്മൾ വളരെ പ്രൗഡാകും. കാരണം ഹൈലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലികളാണ് ഇതൊക്കെ അല്ലേ. ഒരു ചെറിയ പിഴവ് പോലും അവർക്ക് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ മിടുമിടുക്കികളായിട്ടുള്ള സ്ത്രീകൾ വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനം അല്ലേ തരുന്ന കാര്യങ്ങളാണ്.
1: അതെ, അതേപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കുട്ടികളെ പഠിപ്പിക്കുക, പെൺകുട്ടികളെ പഠിപ്പിക്കുക, അവർക്ക് ഒരു ജോലി ആയതിനു ശേഷം മാത്രം വിവാഹത്തിനെ കുറിച്ച് അവരെ കുറിച്ച് ചിന്തിക്കുക, അതിന് കൂടുതൽ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഒരു ജോലി ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യമാണ്. പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും വിദ്യാഭ്യാസവും ജോലിയും അത്യാവശ്യമായ ഒരു ഘടകം മാത്രം ആണ്.
0: അല്ല, ഇപ്പം നമ്മൾ ഒരുപാട് ഈ ചിലപ്പോൾ നമ്മൾ ചില പെൺകുട്ടികളുടെ അവസ്ഥ, അതായത് ഇപ്പം വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർ ഇതുപോലെയുള്ള ഒരു മെൻ്റൽ ടോർച്ചറിങ്ങിനൊക്കെ ഇടയാവുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം ഒരു ജോലിയും കൂടെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും പഠിച്ച് അവരുടേതായിട്ടുള്ള അവർക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പം, ഇപ്പം ഞാനൊരു ടീച്ചറായതുകൊണ്ട് എനിക്കറിയാതെ, നമ്മളൊരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആ പഠിക്കുന്ന കാര്യത്തിൽ വളരെ സ്മാർട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ആയി ആവുക, അല്ലാത്തവർക്ക് അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ കണ്ടെത്തി അല്ലേ. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്കൊന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം ബിസിനസ്സുകളാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലും ഒക്കെ ഒരുപാട് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം അതൊക്കെ എന്താണ് നമ്മുടെ ഒരു ഇഷ്ടം എന്നുള്ളത് കണ്ടെത്തി നമ്മൾ ഒന്ന് സെൽഫ് റിലയൻ്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പെൺകുട്ടികളെല്ലാം ആ കാര്യം ഓർമ്മയിൽ വെക്കുക, അല്ലാതെ എന്തിൻ്റെങ്കിലും ഒക്കെ പുറകെ പോയി ജീവിതം ഒന്നും കൊണ്ട് പാഴാക്കാതിരിക്കുക അല്ലേ.
1: അതേപോലെ ജോലിയുണ്ട് എന്നുള്ളതിൽ മാത്രം കാര്യമില്ല, സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് വേണം.
0: അതെ
1: അല്ലേ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, മിക്കവർക്കും ജോലി കാണും, പക്ഷേ സ്വന്തമായി തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ആ ജോലി ചെയ്ത പൈസ ഉപയോഗിക്കാനോ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ഉപയോഗിക്കാനോ അവർക്ക് സാധിക്കുന്നു വരാറില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരുപാട് പേരെ അറിയാം.
0: അപ്പൊ
1: സെൽഫ് റെസ്പെക്ട് എപ്പോഴും വേണം. ജോലി ഉണ്ട്, എനിക്ക് ഞാൻ ഒരു എനിക്ക് ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഏൺ ചെയ്യുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം. നമ്മൾക്കൊരു സെൽഫ് റെസ്പെക്ട് എപ്പോഴും വേണം. നമ്മൾ ജോലി ചെയ്ത് സമ്പാദിച്ചാൽ അതിൽ നിന്ന് ഒരു രൂപ എടുത്ത് നമുക്ക് വേണ്ടി ഒരു മാസം ചിലവാക്കാൻ പറ്റണം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും പാർവതി പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് നല്ല സാലറി ഒക്കെ ഉണ്ട്, പക്ഷേ സാലറി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയാൽ പിറ്റേ ദിവസം തന്നെ അത് ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലേക്ക് പോകണം എന്നുള്ള അവസ്ഥയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ആകാൻ പാടില്ല അല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന പണം, നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുക്കുന്ന പണം എന്ന് പറയുന്നത് ചിലവാക്കാനുള്ള ഒരു അവകാശം നമുക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വീടിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം, ഹസ്ബൻഡിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ സപ്പോർട്ട് ചെയ്യാം, അതൊക്കെ വേണം. പക്ഷേ നമ്മുടെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ആയിരിക്കണം. അപ്പം നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ നമ്മൾ എപ്പോഴാണോ നമ്മൾ സ്വന്തമായിട്ട് ചിലവാക്കുന്നത് അപ്പോഴാണ് ശരിക്കും ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അത് എല്ലാവരും ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലവർ നമ്മൾ ആദ്യമേ ഒക്കെ തന്നെ വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിന്നെ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വളരെ ആവശ്യമാണ്. ഇപ്പം നമുക്ക് നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമുക്ക് സ്നേഹമാണ് വലുത് അല്ലെങ്കിൽ അതാണ് വലുത് ഇതാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ട് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു സമാധാനം തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും ഇതുപോലെയുള്ള മികച്ച നിലകളിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കട്ടെ എന്നൊക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ ഇന്നത്തെ ഈ മിടുമിടുക്കികളായിട്ടുള്ള വനിതകളുടെ വാർത്തകളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നുകയാണ്. അപ്പോൾ
1: അതെ, ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തോടൊപ്പം ആ ഫ്രീഡം ആസ്വദിക്കാനും എല്ലാവർക്കും അവസരവും കിട്ടട്ടെ.
0: അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് കൂടുതലും അല്ലേ പെൺകുട്ടികളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൺകുട്ടികളൊക്കെ ഏകദേശം അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ. അവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം ഒക്കെ വേണം എന്നുള്ളത് കൊടുക്കുന്നവരാണ് അല്ലേ. അപ്പോൾ ആ ഒരു എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആധുനിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ കൂടുതൽ നമ്മളത് നന്നാക്കി എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ അതില്ല എങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമുക്കൊന്ന് ഫിനാൻഷ്യലി ഫ്രീ ആവാം, എല്ലാ കാര്യത്തിലും നമുക്കൊന്ന് ഫ്രീ. ഫ്രീ ആകാം അല്ലെ.
1: ഫ്രീഡം കൊടുക്കൽ വാങ്ങൽ എന്നല്ല, അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് തോന്നുന്നത്.
0: അതെ അതെ അതെ. അപ്പൊ അങ്ങനെ നമുക്ക്, എനിക്ക് തോന്നുന്നു നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി. നമുക്കൊരു നല്ല ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളുമായി ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം പ്രീത ടീച്ചറാണ്. നമ്മുടെ ടെക്നിക്കലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്.
3: അപ്പോൾ പാർവതി, നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തു അല്ലേ. നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ നല്ലൊരു എനർജിയൊക്കെ ഇങ്ങനെ കൊടുത്തു. അവരുടെ ജീവിതമൊക്കെ കൂടുതൽ കളറാകാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, പഠിക്കണം, ജോലി വാങ്ങണം എന്നൊക്കെയുള്ള അല്ലേ. എന്നിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് വീണ്ടും വീണ്ടും മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ രാജമുഖത്തിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പല പല ആൻസേഴ്സൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മുടെ ഒരു കറക്റ്റ് ആൻസറിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അതിലേക്ക് ഇങ്ങനെ എത്തുന്നതേ ഉള്ളൂ. ഇങ്ങനെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കൂ. അതുപോലെ തന്നെ നമുക്കിന്ന് വേറൊരു ആൻസർ വന്നിരിക്കുന്നത്, പന്തിന് പിരിഞ്ഞു പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന്, അതുകൊണ്ട് പന്ത് വീണ്ടും തിരിച്ചു വന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ലീലാമണി കരിക്കോട് നിന്ന് അയച്ചിട്ടിരിക്കുന്നു. ഹായ് പ്രീത ടീച്ചർ, പാർവതി കുട്ടി, എൻ്റെ പ്രിയപ്പെട്ട ശ്രീകുട്ടി. അപ്പോൾ ലീലാമണിയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ശ്രീലക്ഷ്മി. മൂന്ന് പേർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടീച്ചർക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ആസിയ മോളുടെ ബർത്ത്ഡേ ആണ്, ഒരു ആശംസ പറയണേ. എനിക്ക് ബാലചന്ദ്ര മേനോന്റെ ശാലീന സൗന്ദര്യമേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പാട്ട് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന് തീർച്ചയായിട്ടും ലീലാമണി ആ പാട്ട് കേട്ടിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആസിയ മോളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആസിയ മോൾക്ക് നമ്മൾ ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ആസിയ. ഇന്നത്തെ ദിവസം ആസിയയുടേതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആസിയ ഇന്ന് അടിച്ചു പൊളിക്കൂ. അപ്പോൾ നമ്മളുടെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നമ്മളെ റേഡിയോ സാന്ത്വനം ടീമിൻ്റെ ആശംസ നേരുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നാസർ ഒരു വലിയ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാസറിനോട് റിക്വസ്റ്റ് ആണ്, നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബ്രീഫാക്കി അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊന്ന് വായിക്കാൻ പറ്റും. ഇതിപ്പോൾ വായിക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കും ഇത് വായിക്കാനായിട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ വായിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവരും അല്ലേ ഒന്ന് ബ്രീഫാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊന്ന് പെട്ടെന്ന് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ആൻസർ ഒരാൾ മാത്രമേ അയച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നാണ്. പക്ഷേ എല്ലാവരും കുറച്ച് ഡിഫിക്കൽട്ട് ആയതുപോലെ തോന്നുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിക്കുക. ഒരു പന്ത് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് തിരിച്ചു വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിളായിട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് ഒന്നും പോകാതെ ഒന്ന് ആലോചിച്ചാൽ.
2: അതെ, ഞാനാണെങ്കിൽ ഇവിടെ ഗുരുത്വാകർഷണ ബലത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉത്തരമൊക്കെ പെട്ടെന്ന് അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8785785. ഇനിയിപ്പൊ സമയം വളരെ കുറവേ ഉള്ളൂ അല്ലേ. എല്ലാരും കടപെടാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാം.
3: അപ്പൊ 11:16 ആയിട്ടുണ്ട് നമുക്ക്. ഇനിയിപ്പോ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ നമുക്ക് മെസ്സേജസ് ഒക്കെ വായിക്കാനായിട്ടുള്ളതും. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള സമയമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആൻസർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. അപ്പൊ പാർവതി, നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആഘോഷങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ്, അപ്പൊ ഇനി 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു എന്താണ് തയ്യാറെടുപ്പുകൾ, തയ്യാറെടുപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും ആൾക്കാർ ഇതിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീം പ്ലെയേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ജയ്വിളികളൊക്കെയാണ് ഇനി അങ്ങോട്ട് ഇതുള്ള ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫിഫ വേൾഡ് കപ്പിനെ പറ്റി വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. നമ്മൾ ഈ കാശിൻ്റെ ആൾക്കാരാണല്ലോ അല്ലേ, കൂടുതൽ കാശും പണവും കിട്ടുന്ന കാര്യം കാണുമ്പോൾ നമ്മൾ എന്തായാലും വായിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ 2026 ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാന തുകയുമായിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ വിജയികൾക്ക് $50 മില്യൺ ഉൾപ്പെടെ ആകെ $655 മില്യൺ സമ്മാനത്തുകയായിട്ട് ഫിഫ നീക്കി വച്ചിരിക്കുന്നത്. അപ്പം 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താകുന്നവർക്ക് പോലും കോടികൾ ഉറപ്പാണ് അല്ലേ. നല്ല കാലത്ത് ഇതൊക്കെ പഠിക്കാൻ പോയാൽ മതിയായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു അല്ലേ. അപ്പോൾ ഈ ലോകകപ്പ് ചരിത്രത്തിന് തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ് ഇപ്പം വിജയികളെയൊക്കെ കാത്തിരിക്കുന്നത്. അപ്പം ഇതാണ് പുറത്താകുന്നവർക്ക് ഇതാണ് കിട്ടുന്നതെങ്കിൽ വിജയികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക അല്ലേ. അപ്പോൾ ഫിഫ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ആകെ സമ്മാനത്തുകയായി 655 മില്യൺ US ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം 6230

0: 8.42 കോടി രൂപയാണ് ഇതിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ടീമുകൾ, ഒരുപാട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പം 2026 ലോകകപ്പിൽ മുത്തമിടുന്ന ചാമ്പ്യന്മാർക്ക് മാത്രം ഫിഫയിൽ നിന്നും $50 മില്യൺ, ഏകദേശം 417.50 കോടി രൂപയാണ് കിട്ടാൻ പോകുന്ന സമ്മാന തുകയായിട്ട് ലഭിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ, അവർക്ക് കിട്ടാൻ പോകുന്ന ആ തുകയെ പറ്റി.
1: 2022 ഖത്തർ ലോകകപ്പിൽ ചാമ്പ്യന്മാരായതിനേക്കാൾ കൂടുതൽ, അതാ അന്ന് അർജന്റീനയായിരുന്നു, അവർക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ $42 മില്യൺ കൂടുതൽ എമൗണ്ട് ആണ് ഇനി പുതിയ
0: കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് തയ്യാറെടുപ്പുകൾക്കായിട്ട്, തയ്യാറെടുക്കുന്നതിന് വേണ്ടി മാത്രം, കളിക്കാൻ വേണ്ടിയിട്ടല്ല, നൽകുന്ന $1.5 മില്യൺ കൂടി ചേരുമ്പോൾ ജേതാക്കൾക്ക്, അതായത് ജയിച്ചു വരുന്നവർക്ക് ആകെ ലഭിക്കുക $51.5 മില്യൺ ആയിരിക്കും. അപ്പം പിന്നെ വലിയ പ്രൈസ് മണിയാണ് ഇപ്രാവശ്യം ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പം 2ാം സ്ഥാനത്തെത്തുന്ന ടീമിന് ആകെ ലഭിക്കുക 34.5 മില്യൺ, ഏകദേശം 288 കോടി രൂപയായിരിക്കും ഇവർക്ക് ലഭിക്കുക. 3ാം സ്ഥാനക്കാർക്ക് 30.5 മില്യണും 4ാമത് എത്തുന്നവർക്ക് 28.5 മില്യണും, ഏകദേശം 237 കോടി രൂപ അവർക്ക് ലഭിക്കും. അപ്പം ഇങ്ങനെയുള്ള വലിയ വലിയ പ്രൈസ് മണിയൊക്കെ ഓഫർ ചെയ്തിട്ടാണ് കളി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അല്ലേ, ലോകമെമ്പാടും അങ്ങോട്ട് ഒരു ഫുട്ബോളിൻ്റെ ഒരു എന്താണ് മാന്ത്രിക ലോകത്തിലേക്ക് അങ്ങോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി 5 ദിവസത്തെ വെയിറ്റിംഗും കൂടി മാത്രമേ
1: 5 ദിവസം മാത്രമേ ഉള്ളൂ, ആർക്കാണ് കിട്ടുന്നതെന്നൊക്കെ നമുക്കിങ്ങനെ വലിയ വഴി അറിയാം.
0: അതെ അതെ. അപ്പോൾ ഈ ക്വാർട്ടർ ഫൈനലിലേക്ക് വരുന്നവർ, അതായത് ഫൈനലിലേക്കൊന്നും എത്തുന്നതിന് മുമ്പ് ക്വാർട്ടർ ഫൈനലിൽ കയറുന്ന ടീമുകൾക്കും 20.5 മില്യൺ, പ്രീ ക്വാർട്ടറിൽ വരുന്ന ടീമുകൾക്ക് 12.5 മില്യൺ എന്നിങ്ങനെയാണ് സമ്മാന തുകകളായിട്ട് ലഭിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ടൂർണമെന്റിൽ നിന്നും തോറ്റു പുറത്തായാലും കോടികൾ ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കോടികൾ ഉറപ്പാണ്. അപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്ന ടീമുകൾക്ക് പോലും ഇത്തവണ വൻ തുക കൊണ്ടുപോകാം എന്നാണ്. അപ്പം ടൂർണമെന്റിൽ 33 മുതൽ 48 വരെയുള്ള സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് $9 മില്യൺ സമ്മാന തുകയായും 1.5 മില്യൺ തയ്യാറെടുപ്പിനുള്ള തുകയായും ലഭിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കേട്ടപ്പോ നമ്മുടെ കണ്ണ് തള്ളിപ്പോയി അല്ലേ.
1: എന്റെ കണ്ണ് തള്ളി ഇങ്ങനെ മുഖം കാണുമ്പോ അറിയാം.
0: അതെ അതെ. അപ്പൊ നമുക്ക് ഈ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്, ഇപ്പം ക്രിക്കറ്റിനായാലും അല്ലെങ്കിൽ ഫുട്ബോളിനായാലും ഒക്കെ നമ്മൾ കുറച്ച് പ്രാധാന്യം അമിതമായി പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന പ്രൈസ് മണി ഒക്കെ അമിതമായി പോകുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കാലത്തിൻ്റെ ഒരു ഒഴുക്കിനനുസരിച്ച് നമ്മളും ജീവിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്രയും വലിയൊരു പ്രൈസ് മണിയൊക്കെ കൊടുക്കേണ്ടുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അതിനെക്കാട്ടിലും ഇതിനെക്കാട്ടിലും ഒക്കെ കഷ്ടപ്പെട്ട എത്രയോ ജോലികളുണ്ട് അല്ലേ, രാവും പകലും ജോലി ചെയ്യുന്നവരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇത്രയും വലിയൊരു പ്രൈസ് മണിയൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നില്ല എന്നൊക്കെ ചിലപ്പം എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ നമുക്ക്, എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഗെയിമും കൂടി ആയതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയ ഒരു പ്രൈസ് മണിയൊക്കെ അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മളിങ്ങനെ ആഘോഷ തിമിർപ്പുകളിലേക്ക് അല്ലേ, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികൾക്ക് എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കും. ഇങ്ങനെ കളികളൊക്കെ മാറി മാറി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം.
1: എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ഫുട്ബോൾ പ്രേമികളാണ് കൂടുതലുള്ളത്.
0: അപ്പോൾ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് അല്ലേ, പെൺകുട്ടികളെക്കാട്ടി കൂടുതലായിട്ട്, പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു കൂടുതലും ക്രിക്കറ്റ് മാച്ചൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നവരാണ് കൂടുതലായിട്ടും. അപ്പം ആൺകുട്ടികൾക്കാണ് ഇതിൻ്റെ ഒരു ആവേശമൊക്കെ കൂടുതൽ. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കളി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കി എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ എവിടെയോ ടെലിവിഷനിൽ എവിടെയോ കണ്ടിരുന്നു. പ്രത്യേക തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്, വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കളി കാണാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഒരുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ കളി കാണാൻ വന്നിരിക്കുന്നത് പോലും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീമിൻ്റെ ഷർട്ടൊക്കെ അണിഞ്ഞാണ് അവർ, ആ ജേഴ്സിയൊക്കെ അണിഞ്ഞാണ് വന്നിരിക്കുന്നത്. അതുപോലെ പിന്നെ ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു നമുക്ക് കണ്ടറിയാം അല്ലേ. ഇനി രസകരമായിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമ്മളിങ്ങനെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് അല്ലേ.
1: അതെ, എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഒരു സമ്മാനത്തുക കേട്ടപ്പോൾ ഞെട്ടിയിരിക്കുകയായിരിക്കും.
0: അതെ അതെ അതെ അതെ. അപ്പോൾ നന്നായിട്ട് ആ ഒരു ടൂർണമെൻ്റ് നടക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ആവശ്യമാണല്ലേ, നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. ഇതുപോലെയുള്ള പിന്നെ എന്താണ് ആഘോഷങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ എപ്പോഴും ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുകയല്ലല്ലോ. ഇതുപോലെയുള്ള സെലിബ്രേഷൻസ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ കൂടുതൽ

0: കളറാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കിനി നമ്മുടെ ഒരു ചോദ്യത്തിന്റെ ആൻസറിലേക്കൊക്കെ പോകാമെന്ന് തോന്നുന്നു അല്ലേ.
1: നമ്മളിങ്ങനെ
0: സമയമായി ഇങ്ങനെ വരികയാണ്.
1: ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് അതിന്റെ ആൻസർ എന്നറിയാനായിട്ട്.
0: അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ ഈ കുസൃതി ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു അതിനെ ചോദിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് ഈ ഒരു

0: അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ കണക്റ്റഡ് ആക്കി വെക്കുന്നത്. അപ്പോൾ അതിനും കൂടിയൊക്കെയാണ് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് വായിക്കാം. അപ്പം ഷീബ അയത്തിൽ നിന്നും അയച്ചിരിക്കുന്നതാണ്, ന്യൂട്ടൺ പരിണാമം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ ഷീബയുടെ അടുത്ത് പറഞ്ഞത്, നമ്മളിങ്ങനെ വലിയ കാര്യത്തിലേക്കൊന്നും പോകരുതെന്നല്ലേ.
1: അപ്പോൾ അതല്ല.
0: പിന്നെ അതുപോലെ നമുക്കൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് ആളിൻ്റെ പേരില്ലാത്തതുകൊണ്ട് എനിക്ക് ആരാണെന്ന് പറയാൻ പറ്റുന്നില്ല. 847 എന്നുള്ള നമ്പർ ലാസ്റ്റിൽ വരുന്ന നമ്പറാണ് അയച്ചിരിക്കുന്നത്, അപ്പോൾ അത് ആരാണെന്ന് അറിയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ബാബുരാജൻ സാർ അയച്ചിട്ടുണ്ട്, ബാളിന് ഗുരുത്വം ഉണ്ടായത് കൊണ്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പിന്നെ ഗാനം ചോദിച്ചിട്ടുണ്ട്, ഗായത്രി എന്ന ചിത്രത്തിലെ പത്മതീർത്ഥമേ ഉണരൂ എന്ന ദാസേട്ടൻ പാടിയ ഗാനം പ്ലേ ചെയ്ത് തരണം എന്ന് ബാബുരാജൻ സാർ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി ആ കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ആ ഒരു ഗാനം സാറിന് വേണ്ടി വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ രാജമുഖത്തിൽ വീണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്, പാവം ഇന്ന് ഒരുപാട് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട് കേട്ടോ. താഴെ നിൽക്കുന്ന ആളിനെ പിടിക്കാൻ വേണ്ടി മുകളിൽ ഇരിക്കാൻ ചെയർ ഇല്ലാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ആൻസേഴ്സൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഇന്നത്തെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ
1: ആൻസറൊക്കെ ഒരു പരിഗണനയിൽ നമുക്ക് വെക്കാം.
0: അതെ അതെ. അപ്പോൾ ഇന്ന് നമുക്ക് ഉത്തരം അയച്ചിരിക്കുന്നത് നമ്മുടെ എന്താണ് സനോജ് നമുക്ക് ഉത്തരം അയച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പം നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ, വളരെ സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ചാൽ, നമ്മളൊന്ന് ബാള് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്ക് വരുന്നത് അവിടെ പിടിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് അത് താഴോട്ട് വരുന്നത്. അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, മുകളിൽ പിടിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ബാള് താഴേട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഉത്തരം. അപ്പോൾ എല്ലാവർക്കും ഉത്തരം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
1: അപ്പോൾ
0: ആരൊക്കെയാണ് എന്നെ തിരക്കി വരാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു ആൻസറാണ് നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചിരുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ പറയുമെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങോട്ട് എല്ലാവരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ബാബുരാൻ സാറ് മെസ്സേജ് അയക്കുകയാണ്, പ്രീത ടീച്ചർ ഞെട്ടിച്ചു എന്ന്, അപ്പോൾ എൻ്റെ ആൻസർ കിട്ടി ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്നലത്തെ എൻവയോൺമെൻ്റൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് എനിക്ക് ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാനുള്ളത്. അതായത് നമുക്ക് ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒതുങ്ങാതെ അല്ലേ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യം എല്ലാവരും ഒരു നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്ത് ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ നമ്മുടെ പ്രകൃതിയെയും അല്ലേ നമ്മുടെ മരങ്ങളെയും ചെടികളെയും വെള്ളത്തിനെയും ഒക്കെ സൂക്ഷിക്കാനും നമ്മുടെ പരിസരം വൃത്തികേടാവാതെ സൂക്ഷിക്കാനും ഒക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം അല്ലേ.
1: അതെ, ഇനിയിപ്പോ സമയം 11:26 നമുക്ക് പോകാൻ സമയമായി.
0: വൈകിട്ട് 4 മണിക്ക് അല്ലേ ഇന്ന് നമ്മുടെ ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ട്, ആതിര അവതരിപ്പിക്കുന്ന പ്രോഗ്രാം. മ്യൂസിക് ബീറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ മ്യൂസിക് ബീറ്റ്സ് എല്ലാവരും കേൾക്കണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, അതിലൂടെ മ്യൂസിക് ബീറ്റ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തീർച്ചയായിട്ടും കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ലൈവിൽ നമ്മളോട് ചോദിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സൊക്കെ നമുക്ക് ആൽബം സോങ്സ് ഒക്കെ മ്യൂസിക് ബീറ്റ്സിലൂടെ ചോദിക്കാം. അപ്പോൾ സനോജ് ടീച്ചറെ അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ശ്രീലക്ഷ്മി പാട്ടിടണേ എന്ന് ബാബുരാൻ സാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രജനി കാവനാടും ഒക്കെ നമുക്ക് എന്തോ പൂക്കളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് നമ്മുടെ വനജ തിരുമുല്ല വാരം ഒരു പാട്ട് ഇന്നലെ ചോദിച്ചിരുന്നു, കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ലൈവിനിടയിൽ നമ്മൾ ഓൾറെഡി കുറച്ച് പാട്ടുകൾ ചൂസ് ചെയ്ത് വെച്ചിരുന്നതാണ് പ്ലേ ചെയ്തത്. അപ്പോൾ ചിന്നത്തമ്പി എന്നുള്ള സിനിമയിലെ ഒരു പാട്ട് തീർച്ചയായിട്ടും നമ്മുടെ വനജ തിരുമുല്ല വാരത്തിന് വേണ്ടിയിട്ട് നമ്മളിന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റേഡിയോ കേട്ടുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ആ പാട്ട് ഇന്ന് ഫേവറേറ്റ് സോങ് കേൾക്കാവുന്നതാണ് അല്ലേ.
1: അതെ അതെ. ഇനിയിപ്പോൾ ഈ പാട്ടൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതൊന്നും ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, പുറക്കെ പുറക്കെ നിങ്ങളുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കേൾക്കുക, ആസ്വദിക്കുക, റേഡിയോ സാന്ത്വനത്തെ സപ്പോർട്ട് ചെയ്യുക. നല്ല മഴയാണ്, അപ്പോൾ ഒരു ചായയൊക്കെ അങ്ങോട്ട് എടുത്ത് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ വൈകിട്ട് 4 മണിക്ക് മ്യൂസിക് ബീറ്റ്സുമായിട്ട് ആതിര വരുന്നുണ്ട്.
0: അതെ.
1: അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൽബം സോങ്സ് ചോദിക്കേണ്ടതാണ്. അപ്പൊ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ തീരാൻ സമയമായിരിക്കുകയാണ്, നമുക്ക് പോവാൻ സമയമായി ടീച്ചർ, വിഷമമുണ്ടല്ലേ?
0: അതെ അതെ, നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നത് നമ്മുടെ രാജമുഖത്തിലെയോടാണ്. ഭാവ ഇന്ന് എന്തെല്ലാമാണെന്നറിയാ വായിച്ചത്. അപ്പൊ രാജമുഖത്തിലേക്ക് ഒത്തിരി നന്ദി അല്ലെ, നമ്മളോട് ഇങ്ങനെ ചേർന്ന് നിന്ന് നമുക്കിങ്ങനെ മെസ്സേജസ് ഒക്കെ അയക്കുന്നതിന്. എല്ലാവരും ഒരുപാട് പേര് ട്രൈ ചെയ്തു. അപ്പോൾ

0: എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലെ, നമ്മളോടൊപ്പം ഇത്രയും നേരം ജോയിൻ ചെയ്ത് നമ്മളുടെ ഈ ലൈവ് ഇങ്ങനെ കളറാക്കാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് അല്ലെ.
1: അതെ, ടീച്ചറിന്റെ ചോദ്യത്തിൽ ഞാനും കുറച്ച് നേരം വലഞ്ഞു, ഞാൻ ഗുരുത്വാകർഷണത്തിലൂടെ ഒക്കെ പോയി, അവസാന ആൻസർ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ സിമ്പിൾ ആയ ഒരു ആൻസർ ആയിരുന്നു.
0: അതെ,
1: അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ടീച്ചർ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ
0: ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോട് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. ഞാൻ പ്രീത, എന്നോടൊപ്പം
1: പാർവതി. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ട്യൂമർ അഥവാ നിയോപ്ലാസം എന്നത് കോശങ്ങൾ വളർന്ന് അമിതമായി വിഭജിക്കുമ്പോഴോ അല്ലെങ്കിൽ അവ മരിക്കേണ്ട സമയത്ത് മരിക്കാതിരിക്കുമ്പോഴോ രൂപം കൊള്ളുന്ന അസാധാരണമായ ഒരു ടിഷ്യൂ പിണ്ഡമാണ്. ട്യൂമറുകൾ പലപ്പോഴും ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുമെങ്കിലും അവ ദോഷകരമല്ലാത്തതോ അല്ലെങ്കിൽ മാരകമായതോ ആകാം. രണ്ടായാലും ട്യൂമറുകൾ എപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബ്രെയിൻ ട്യൂമർ അഥവാ തലച്ചോറിലുണ്ടാകുന്ന മുഴകളെ പറ്റിയാണ്. ഈ വിഷയത്തെപ്പറ്റി വിശദമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം വളരെ പ്രഗത്ഭനായ ന്യൂറോ സർജൻ ഡോക്ടർ അഖിൽ സുനിൽ ആണുള്ളത്. ഡോക്ടർ അഖിൽ സുനിൽ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എൻഡോസ്കോപ്പിക് ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജനാണ്. അദ്ദേഹത്തെ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നമസ്കാരം.
3: നമസ്കാരം
2: ഡോക്ടർ. എന്താണ് ബ്രെയിൻ ട്യൂമർ?
3: മാഡം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു പേടിയാണുള്ളത്. അത് എസ്പെഷ്യലി തലച്ചോറിലേക്ക് ആകുമ്പോൾ ആൾക്കാരുടെ പേടി വളരെ അധികം തന്നെയാണ്. അപ്പം തലച്ചോറിലേക്കുള്ള ട്യൂമറുകൾ എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് രീതിയിലാണ് വരിക. ഒന്നുകിൽ ഒരു വളരെ കൂടിയ ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതാണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറയുക, അതല്ലെങ്കിൽ ബിനൈൻ ട്യൂമേഴ്സ്, പ്രശ്നമല്ലാത്ത രീതിയിലുള്ള ട്യൂമറുകൾ. ഇതക്കൂടാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള മുഴകളുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാം. അതും തലയിലേക്ക്, നമ്മുടെ കൈ നട്ടലിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു നമ്മൾ പറയുന്നത് പോലെ, ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ തലച്ചോറിലേക്കും സ്പ്രെഡ് ചെയ്യാം.
2: എല്ലാ ട്യൂമറുകളും ക്യാൻസറസ് ആണോ? ബിനൈൻ ട്യൂമേഴ്സ്, ക്യാൻസറസ് ട്യൂമേഴ്സ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദമാക്കാമോ?
3: എല്ലാ ട്യൂമേഴ്സും ക്യാൻസർ അല്ല. ഇപ്പം ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലാത്ത ട്യൂമറുകൾ എന്നുള്ളതാണ്. ബിനൈൻ ട്യൂമേഴ്സിൽ നമുക്ക് സർജറിയോ അതിന്റെ ട്രീറ്റ്മെന്റുകൾ വളരെ ഓപ്ഷൻസ് ആയിട്ടുള്ളതുണ്ട്. അതുകൂടാതെ തന്നെ ബിനൈൻ ട്യൂമേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സർജറി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ആളുടെ ജീവിതം നോർമൽ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതൽ തന്നെയാണ്. ഇതിൻ്റെ മോശമായ ട്യൂമേഴ്സിനെയാണ് നമ്മൾ മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറയുക. അതിൽ പ്രശ്നമുള്ള ട്യൂമേഴ്സ് ഉണ്ട്, ചില ട്യൂമേഴ്സ് നമുക്ക് മൊത്തമായിട്ട് മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഒരു രോഗിയുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക.
2: തലച്ചോറിലുണ്ടാകുന്ന അർബുദം അഥവാ ട്യൂമർ ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് പടരാനുള്ള സാധ്യതയുണ്ടോ?
3: വളരെ വളരെ റെയറായിട്ട് നമ്മുടെ തലച്ചോറിലുള്ള ട്യൂമറുകൾ നമ്മുടെ നട്ടലിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ റെയറായിട്ടുള്ളൊരു, കൂടുതലും ഒന്നുകിൽ തലച്ചോറിൽ തന്നെ നിൽക്കും, അതല്ലെങ്കിൽ വേറൊരു ഭാഗത്തു നിന്നുള്ള ട്യൂമറുകൾ നമുക്ക് തലച്ചോറിലേക്ക് സ്പ്രെഡ് ചെയ്യാം.
2: ആർക്കൊക്കെയാണ് ഈ ബ്രെയിൻ ട്യൂമർ വരാനുള്ള സാധ്യതയുള്ളത്? പ്രായമായവരിൽ മാത്രമാണോ ഈ മുഴകൾ ഉണ്ടാകാറ്, അതോ കുട്ടികളിലും തലച്ചോറിൽ മുഴകൾ ഉണ്ടാകുന്നുണ്ടോ?
3: ഈ ബ്രെയിൻ ട്യൂമർ കൂടുതലും കാണുന്നത് ഒരു പ്രായമായവരിലാണ് ഉണ്ടാവുക. അതല്ലാതെ തന്നെ നമ്മുടെ കുട്ടികളിൽ തന്നെ ജനിച്ച കുട്ടിക്ക് വരെ ട്യൂമറുകൾ ഉള്ള കണ്ടീഷൻസ് ഉണ്ട്. ആ ട്യൂമറുകൾ വളരെ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ആണ്. അതിന് സർജറി തന്നെ

0: ചെയ്യുന്നതിൽ തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് മുന്നോട്ടുള്ള ജീവിതം വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ പോകാനുള്ള സാധ്യതകളുള്ള ട്യൂമറുകളാണ്.
1: ഏത് പ്രായത്തിലും
0: ട്യൂമറുകൾ ഉണ്ടാകും. കൂടുതലും നമ്മളൊരു ഒരു ഏജ് ഒരു 50 above ആവുമ്പോഴത്തേക്കാണ് ട്യൂമറുകൾക്കുള്ള സാധ്യതകൾ കൂടുതൽ.
1: ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ട് എന്നറിയാനായിട്ട് സാധാരണയായി എന്തെല്ലാം സൈൻസ് അഥവാ സൂചനകളാണ് രോഗിക്ക് ഉണ്ടാകുന്നത്?
0: ഇപ്പം തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്നത് ഒന്ന് തലവേദനയാണ്. അപ്പൊ തലവേദനകളുടെ എല്ലാ തലവേദനകളും ട്യൂമറുകളല്ല. സോ നമ്മൾ തലവേദനയിൽ തന്നെ തലവേദനയുടെ ഇന്റൻസിറ്റി കൂടുന്നു. നമ്മളൊരു സാധാരണ ഒരു തലവേദന വരാൻ നേരത്ത് ഒരാളൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ തലവേദന അങ്ങ് മാറും, അല്ലെങ്കിൽ ഒരു ഒരു പാരസെറ്റമോളിൽ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തലവേദന അങ്ങ് മാറും. ഇത് അങ്ങനെ മാറാത്ത തലവേദനകൾ, തലവേദന വരുന്നൊരു വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തലവേദന നിൽക്കുന്നു, പുതിയൊരു രീതിയിലുള്ള തലവേദന, ആദ്യം ഒരു ഇടത് സൈഡിലൊക്കെ ഒരു സൈഡിൽ മാത്രം വല്ലപ്പോഴും വരുന്നു വന്നു പോകുന്നൊരു തലവേദന മാറി കണ്ടിന്യൂസ് ആയിട്ട് തലവേദന കുറച്ച് ദിവസങ്ങളായിട്ട് നിൽക്കുന്നു. ഈ ഒരു ക്യാരക്ടർ ചേഞ്ചസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ബ്രെയിൻ ട്യൂമർ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, മെയിനായിട്ട് ഇതിൻ്റെ കൂടെ ഛർദ്ദിൽ ഫിറ്റ്സ് വരുന്നത് പോലുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ, കൈകാലുകൾക്ക് തളർച്ച, നടക്കുന്നതിനുള്ള ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ ഈ തലവേദനയുടെ കൂടെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ബ്രെയിൻ ട്യൂമർ ആകാമോ എന്നുള്ള രീതിയിൽ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്.
1: തലവേദന തലച്ചോറിലുണ്ടാകുന്ന മുഴകളുടെ ഒരു സാധാരണ സിംറ്റമാണോ? ഏതുതരം തലവേദനയാണ് നമ്മൾ സംശയത്തോടെ ശ്രദ്ധിക്കേണ്ടത്?
0: തലവേദനയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദനയുടെ സാധാരണ ഒരു വരുന്ന എല്ലാവർക്കും വരുന്ന തലവേദനകൾ, ഇപ്പം ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് തലവേദന വരും, വെള്ളം കറക്റ്റായിട്ട് കുടിച്ചില്ലെങ്കിൽ തലവേദനകൾ വരും, മൈഗ്രെയിൻ പ്രശ്നങ്ങളുള്ള വ്യക്തികളുണ്ട്. അപ്പം ഈ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായുള്ള തലവേദനകൾ, അസഹനീയമായ തലവേദന, മരുന്നിൽ നിൽക്കാത്ത തലവേദനകൾ, തലവേദനയോട് കൂടി ഈ വേറെ സിംറ്റംസ് ഉണ്ടാകുക, അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ചെക്കപ്പുകൾ ഒരു ന്യൂറോളജിനെ ന്യൂറോസർജനെ കണ്ട് ചെക്ക് ചെയ്യണം എന്താണ് എന്നുള്ളതിന്.
1: സാധാരണയായി മനുഷ്യരിൽ പേഴ്സണാലിറ്റി ചേഞ്ചസും മൂഡ് ചേഞ്ചസും ഒക്കെ കാണാറുണ്ട്, ഇവ ട്യൂമേഴ്സിന്റെ സൂചനയെ കണക്കാക്കാമോ?
0: നമ്മുടെ തലച്ചോറിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗത്തല്ല. അപ്പം പല ഭാഗങ്ങളുടെ തലച്ചോറ് ഓരോന്നിനും ഓരോ കൺട്രോളാണ്. തലയുടെ മുൻഭാഗമാണ് നമ്മുടെ ഈ പറഞ്ഞ ബിഹേവിയർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വത്തിൻ്റെ ഇത് കൺട്രോൾ ചെയ്യുന്ന ആ ഏരിയയിൽ. ആ ഒരു ഏരിയയിൽ ഒരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ വ്യക്തിത്വത്തിൽ നിന്നും ദേഷ്യങ്ങൾ കൂടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിലുള്ള, നേരത്തെ ശാന്തനായ ഒരു വ്യക്തിയാണ്, ഇപ്പം അയാൾ കംപ്ലീറ്റ്ലി ദേഷ്യം പെട്ടെന്ന് വരുന്നു, ആളെ ഉപദ്രവിക്കുന്നു, അങ്ങനെയുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ട്യൂമറുകളുടെ ഭാഗമായിട്ട് വരാറുണ്ട്.
1: എന്തുതരം ഈ സൂചനകൾ ഉണ്ടായാലാണ് പെട്ടെന്നൊരു ഡോക്ടറെ കാണേണ്ടത്, അതോ ഒരു സാധാരണ ചെക്കപ്പ് മതിയോ?
0: ഇതിൽ നമ്മൾ ഈ തലവേദന എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അതിൽ നിന്ന് തലവേദനയോട് കൂടി കണ്ണ് കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു ബാലൻസിന് പ്രശ്നം, കൈകാലുകൾക്ക് തളർച്ച പോലെ വരുന്നു, ഫിറ്റ്സ് വരിക. അപ്പം തലവേദനയുടെ ഒരു ഒരു ക്യാരക്ടർ സാധാരണ വരുന്ന തലവേദനയല്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്നവർക്ക്, മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളവർക്ക് അവർക്കറിയാം ഇങ്ങനെയാണ് അവരുടെ തലവേദന. അതിൽ നിന്നൊരു ക്യാരക്ടർ ചേഞ്ച് പോലെ ഉണ്ടാകും ഈ സാധാരണ ട്യൂമറുകളുടെ തലവേദനയ്ക്ക്. അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, പുതിയതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് തന്നെ അതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യണം.
1: ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ശരിയായ കാരണം അറിയാൻ അല്ലെ കണ്ടുപിടിക്കാൻ കഴിയാറുണ്ടോ?
0: ട്യൂമർ ഉണ്ടാകാൻ കുറച്ചൊരു ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു കുടുംബത്തിൽ തന്നെ ട്യൂമറുകൾ ഉണ്ടാകാനുള്ള വളരെ ചില ട്യൂമറുകൾ അങ്ങനെ വരാറുണ്ട്, ചിലത് അങ്ങനെയുള്ളതല്ല. നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല, ജീൻ മ്യൂട്ടേഷൻസ് ആണ് വരിക. ഇപ്പം നോർമലായിട്ട് അതൊരു അടുത്ത ജനറേഷനിൽ ഉണ്ടാവണം എന്ന് തന്നെ ഇല്ല, നമുക്ക് ഒരു ജീൻ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ, ചില ജീൻസിൻ്റെ ഇതുണ്ടെങ്കിൽ അവർക്ക് ട്യൂമർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ ജീൻസ് ഈ ട്യൂമർ സെൽസിൽ കുറച്ചധികമായിട്ട് തന്നെ നിൽക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് സർജറിക്ക് ശേഷമുള്ള പ്രോഗ്നോസിസ്, മുന്നോട്ടുള്ള എത്രമാത്രം ട്യൂമർ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്, എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതിന് ശേഷം കൊടുക്കണം എന്നുള്ളതെല്ലാം ഈ ഒരു ജനറ്റിക് മാർക്കേഴ്സ് വെച്ചിട്ടൊക്കെയാണ് ഡിസൈഡ് ചെയ്യുന്നത്.
1: അതും ഡോക്ടർ പറഞ്ഞു ഇപ്പം പാരമ്പര്യ ഘടകമുണ്ടെന്ന്, കുടുംബത്തിലെ മറ്റംഗങ്ങളെയും ഈ ബ്രെയിൻ ട്യൂമർ സ്ക്രീനിങ്ങിനൊക്കെ വിധേയമാക്കണോ?
0: നമ്മൾ ഈ പറഞ്ഞ എല്ലാവർക്കും അത് വേണ്ടി വരില്ല, എന്നാൽ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ട്യൂമറുകൾക്ക് ഈ പറഞ്ഞ അതാണ് നമുക്ക് ഇപ്പം എനിക്ക് ഈ ഒരു ട്യൂമർ ഉണ്ട്, ആ ജനറ്റിക് ആയിട്ട് വരുന്ന സാധ്യതയുള്ളൊരു ട്യൂമറാണ്, നമ്മൾ തന്നെ പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് അവരോട് നമ്മൾ പറയും ഇത് വരാനുള്ള സാധ്യതകളുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. അപ്പം അതിന് നമ്മൾ അവരെ കൗൺസിൽ ചെയ്യാറുണ്ട്.
1: ഈ മൊബൈൽ ഫോൺസിന്റെ ഉപയോഗവും ബ്രെയിൻ ട്യൂമറുമായി എന്തെങ്കിലും ബന്ധം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്?
0: ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും

0: ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എവിഡൻസ് വൈസ് അതിന് ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു കോസ് ആയിട്ടുള്ള രീതിയിൽ ഒന്നും ഇല്ല. ഇപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മൾ പേടിക്കുന്ന റേഡിയേഷൻ എന്നുള്ളതാണ് എന്നുള്ള വാക്കാണ്. പക്ഷേ റേഡിയേഷൻ എന്ന് പറയുന്നത് മൊബൈലിൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്ന സാധനമല്ല നമ്മൾ ഒരു റേഡിയേഷൻ കൊണ്ട് ട്യൂമർ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു എക്സ്റേയിൽ നമ്മളൊരു റേഡിയേഷൻ കൊടുക്കണം, സി ടി എടുക്കുമ്പോൾ നമ്മൾ റേഡിയേഷൻ, അതിൻ്റെ അതുപോലുള്ള കെമിക്കൽ റേഡിയേഷൻസ് ആണ് ട്യൂമറുകൾക്ക് ഒരു കാരണമാകാം. അപ്പം ഈ നമ്മൾ എസ്പെഷ്യലി പിള്ളേരിൽ കൊച്ചു കുട്ടികളൊക്കെ വീണിട്ടൊക്കെ വരാൻ നേരം നമ്മൾ മാക്സിമം സി ടി ഒക്കെ തന്നെ എടുക്കുന്നത് തന്നെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ തന്നെ ഇതാണ്. മൾട്ടിപ്പിൾ ടൈംസ് നമ്മളൊരു സി ടി എടുത്താൽ തന്നെ ചിലവർക്ക് ട്യൂമർ ഉണ്ടാകാനുള്ള വളരെ ചാൻസസ് ഉണ്ട്. അപ്പം അത് ഒരു ഒരു 100 പേരിൽ ഒരാൾക്ക് അതുണ്ടെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
1: അതുപോലെ തന്നെ ഹെഡ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും മാരകമായ പരിക്ക് പറ്റിയവർക്ക് തലച്ചോറിൽ മുഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടോ അതിനെപ്പറ്റി?
0: അതിനെപ്പറ്റിയും ഒരു ശാസ്ത്രീയമായുള്ള കാര്യങ്ങൾ അതൊന്നുമില്ല. ഈ ഹെഡ് ഇഞ്ചുറിയിലും നമുക്ക് ട്യൂമർ വരുന്നതും തമ്മിലുള്ള ഒരു പാത്തോജനസിസ് അതായത് വരാനുള്ളതിൻ്റെ രീതികൾ രണ്ടും രണ്ടാണ്. തലച്ചോറിനൊരു ക്ഷതം സംഭവിച്ചു എന്ന് വെച്ചിട്ട് എനിക്കൊരു ട്യൂമർ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഇല്ല.
1: തലച്ചോറിൽ മുഴകൾ ഉണ്ടാകാതിരിക്കാനായി എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ടോ?
0: ഈ നമുക്ക് ട്യൂമറുകൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ല. അപ്പം അത് ഇതുവരെയുള്ളൊരു ഒരു നമ്മുടെ ശാസ്ത്രത്തിൽ അങ്ങനെയുള്ളൊരു എവിഡൻസ് ഒന്നും കാണുന്നില്ല. പിന്നീട് ചില ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ളിടത്ത് നിന്ന് സ്പ്രെഡാകുന്ന ട്യൂമേഴ്സ് അതായത് ഇപ്പോൾ ഒരു ലങ്ങിലേക്കുള്ള ഒരു ട്യൂമർ തലച്ചോറിലേക്ക് സ്പ്രെഡാകാം. സോ പ്രൈമറി ആ ലങ് ട്യൂമർ അല്ലെങ്കിൽ ഒരു ലിവറിൻ്റെ ട്യൂമർ ഒരു അതായത് സ്മോക്കിംഗ് ഉള്ള ഒരാൾക്ക് ലങ്സിലേക്കൊരു ട്യൂമർ ഉണ്ടാകാം. മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് ലിവർ ക്യാൻസേഴ്സ് ഉണ്ടാകും. ആ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ളത് നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്പ്രെഡിങ് ട്യൂമേഴ്സ് കുറവായിരിക്കും.
1: ഓക്കെ, സാധാരണ ഇതിൻ്റെ എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്? എന്തൊക്കെ ടെസ്റ്റ് പരിശോധനകളാണ് സാധാരണ നടത്തുന്നത്?
0: സോ ഒന്ന് ഈ ബുദ്ധിമുട്ട് തലവേദന അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എടുക്കുന്ന സി ടി സ്കാനും എം ആർ ഐ സ്കാനും ആണ്. അപ്പം പ്രൈമറി ആയിട്ട് ഉള്ളൊരു സെൻറ്റേഴ്സിൽ എല്ലാ സെൻറ്റേഴ്സിലും എല്ലാ ഹോസ്പിറ്റൽസിലും നമുക്ക് എം ആർ ഐ സ്കാൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആദ്യം ഒരു സി ടി സ്കാൻ എടുത്ത് നോക്കും. അതിനകത്ത് ഒരു പ്രിലിമിനറി ടെസ്റ്റ് പോലാണ് നമ്മളൊരു എക്സ്റേ എടുക്കുന്നത് പോലാണ് തലയുടെ സി ടി സ്കാൻ എടുക്കുന്നത്. കുറച്ച് മേജറായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എം ആർ ഐ ഡെഫിനറ്റ്ലി എടുക്കണം. അത് കംപ്ലീറ്റ്ലി നോർമൽ ആണെന്നുണ്ടെങ്കിൽ ട്യൂമർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പം എം ആർ ഐ ആണ് മെയിൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. എം ആർ ഐ ചെയ്യുന്നതിലൂടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ഏത് ഭാഗത്തേക്കാണ് എത്രമാത്രമാണ് ട്യൂമറുകളുള്ളത് എത്രമാത്രമാണ് നീരുകളുള്ളത് അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള എം ആർ ഐ കോൺട്രാസ്റ്റ് എം ആർ ഐ എന്നാണ് പറയുക. അത് തലയുടെ അടുത്ത് നോക്കുക എന്നുള്ളതാണ്.
1: സർജറി കൂടാതെ ഈ മുഴകളുടെ ചികിത്സ ഏതെല്ലാം വിധത്തിലാണ്?
0: സോ പ്രൈമറി ആയിട്ട് ഏതൊരു ട്യൂമർ ഉണ്ടെങ്കിലും നമ്മൾ ആ ട്യൂമറിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനോട് ഇപ്പോൾ ട്യൂമർ ചുരുക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ അതിന് മുന്നേ കീമോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്യും. ചിലതിനകത്ത് ട്യൂമർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കീമോതെറാപ്പി റേഡിയേഷൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഉള്ളത്. വളരെ റെയറായിട്ടുള്ള ചില ട്യൂമേഴ്സ് നമുക്കത് ട്യൂമേഴ്സ് അന്ന് റേഡിയോളജിക്കലി സ്കാനിൽ നമുക്ക് 100% ഉറപ്പാണ്. അതിന് മാത്രം ഡയറക്ട്ലി റേഡിയേഷൻ അല്ലെങ്കിൽ ഡയറക്ട്ലി ചില കീമോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. ബട്ട് അത് വളരെ സെലക്റ്റീവായിട്ടുള്ള ഇതാണ്. കൂടുതൽ ട്യൂമേഴ്സും നമുക്കൊരു ബയോപ്സി എന്ത് തരത്തിലുള്ള ട്യൂമറുകളാണെന്നുള്ളത് അറിയണം. അത് ഗ്രേഡിംഗ് ഉണ്ട്. അതിന് ഏത് ഗ്രേഡ് 1 ആണോ ഗ്രേഡ് 4 ആണോ അതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഗ്രേഡ് 1 പോലുള്ള ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സർജറി മാത്രമാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. സർജറി ചെയ്ത് നല്ല ട്യൂമർ നല്ലോണം മാറിക്കഴിഞ്ഞാൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഭാവി നല്ലത് ഒരു മുന്നോട്ടുള്ള ജീവിതം തന്നെ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ പോകാൻ പറ്റും. ഗ്രേഡ് 4 ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കീമോതെറാപ്പി റേഡിയേഷൻ ഒക്കെ എന്തായാലും കൊടുത്താലേ പറ്റത്തുള്ളൂ.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്. ഡോക്ടർ, രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഈ ബ്രെയിൻ ട്യൂമർ മാരകമാണോ, ഒരു മരണകാരണമാണോ?
0: ഈ ട്യൂമർ ബിനൈൻ ട്യൂമറാണ്. അപ്പോൾ അതായത് നമ്മുടെ ഇപ്പം തലച്ചോറിന് തലച്ചോറുണ്ട്, വെള്ളമായിട്ടുള്ള ഭാഗമുണ്ട്, ഇപ്പം അതിന് ചുറ്റും ഒരു കവറിംഗ് ഉണ്ട്, മെനിഞ്ചസ് എന്ന് പറയും. മെനിഞ്ചിയോമ എന്ന് പറയുന്നത് മെനിഞ്ചസിൽ വരുന്നൊരു ട്യൂമറാണ്. അത് നമ്മൾ ആ ട്യൂമർ റിമൂവ് ചെയ്ത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഓൾമോസ്റ്റ് ക്യൂറേറ്റീവ് ആണ്. അതിന് ശേഷം വളരെ റെയറായിട്ടാണ് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് കീമോ റേഡിയേഷനൊക്കെ വേണ്ടി വരിക. ട്യൂമർ നീക്കം ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ പ്രൈമറി ഇത്. അതും

0: ഇത് വളരെ സ്ലോ ആയിട്ട് വരുന്ന ട്യൂമേഴ്സ് ആണ് പലതും.
1: അപ്പം
0: ആദ്യം ഒരു ഒരു സെന്റിമീറ്റർ ഉള്ള ട്യൂമർ നമ്മൾ കണ്ടു, ഉടനെ പോയി സർജറി ചെയ്യുക എന്നുള്ളതിന്റെ അല്ല. നമ്മൾ ചിലപ്പോൾ ഒരു വർഷത്തോളം നമ്മൾ നോക്കി വെയിറ്റ് ചെയ്ത് നോക്കി അത് എന്തെങ്കിലും വളർച്ചയുണ്ടോ, അടുത്ത വർഷം നോക്കുമ്പോഴും അതിന് ഒരു സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും അതിനകത്ത് സർജറി. അപ്പൊ അത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വരുന്നു, അത് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ സർജറിയിലേക്ക് തന്നെ പോവുക.
1: രോഗനിർണയത്തിന് ശേഷം അതിജീവന നിരക്കിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ രോഗിയുടെ ആയുസിനെയും രോഗമുക്തിയെയും നിർണയിക്കുന്ന പ്രധാന കാര്യങ്ങൾ?
0: ഒന്ന്, ഏത് ഭാഗത്താണ് ട്യൂമർ വരുന്നതെന്നുള്ളത്. അപ്പൊ ഈ ചില ഭാഗങ്ങൾ നമ്മുടെ വളരെ ക്രിട്ടിക്കൽ ആയിട്ട്, ഇപ്പൊ കൈ കാലുകൾ കൺട്രോൾ ചെയ്യുന്ന ഏരിയയിൽ ആണ് ട്യൂമർ ഉണ്ടെങ്കിൽ നമ്മൾ ട്യൂമറിനെ മൊത്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. മൊത്തമായിട്ട് ഒരു ട്യൂമറിനെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പ്രശ്നം, അത് ബാക്കിയിരുന്ന ട്യൂമർ അവിടെ ഇരുന്ന് വലുതാകാനുള്ള സാധ്യതകളുണ്ട്, അത് കാരണമുള്ള പ്രശ്നങ്ങൾ മോശമാകാം. രണ്ട്, ഇതിന്റെ ഗ്രേഡിംഗ് ആണ്. ഇപ്പൊ ഏത് തരത്തിലുള്ള ഗ്രേഡ് 1 ആണെന്നുണ്ടെങ്കിൽ സർവൈവബിലിറ്റി നല്ലതാണ്. ഇപ്പൊ ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ആവുമ്പോഴത്തേക്ക്, ഗ്രേഡ് 4 എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള തലച്ചോറിന്റെ ട്യൂമറാണ്. അതിൽ മാക്സിമം ട്രീറ്റ്മെന്റ് കൊടുത്താൽ എത്ര നാൾ സർവൈവ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഒരു ഒരു കണക്കുണ്ട്. അത് ട്യൂമർ മാക്സിമം റിമൂവ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് റേഡിയേഷൻ കൊടുക്കണം, കീമോതെറാപ്പി കൊടുക്കണം, ഇതെല്ലാം കൊടുത്ത് നമ്മൾ സർവൈവൽ മാക്സിമം ആക്കുക എന്നുള്ളതാണ്.
1: ഈ ബ്രെയിൻ ട്യൂമർ ട്രീറ്റ്മെന്റിന് ശേഷം ഒരു സാധാരണ ജീവിതം അതിജീവിച്ച രോഗിക്ക് സാധ്യമാണ്?
0: അതും ഈ പറഞ്ഞതുപോലെ ഏത് ഭാഗത്ത് എന്നുള്ളതിൻ്റെതാണ്. ഇപ്പൊ നമ്മുടെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയാസിലാണ് ട്യൂമർ എങ്കിൽ ഒരു ഒരു രോഗിക്ക് സർജറിക്ക് മുന്നേ തന്നെ തളർച്ചകളുണ്ട്, സർജറി ചെയ്തതിന് ശേഷവും തളർച്ചകൾ തന്നെയാണ്, അതിലൊരു വ്യത്യാസം ഇല്ലെങ്കിൽ ആ ആ പേഷ്യന്റിന്റെ മുന്നോട്ടുള്ള ജീവിതം പാട് തന്നെയാണ്, ബുദ്ധിമുട്ടാണ്. സോ അത് നമുക്ക് ഈ ട്യൂമറിന്റെ ഏരിയ ഏത് ഭാഗത്തേക്ക് എഫക്ട് ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ചില ട്യൂമറുകൾ നമുക്ക് നല്ലോണം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ട്യൂമറുകളുണ്ട്, വളരെ ഈ മെനിഞ്ചിയോമ പോലുള്ള ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് റിമൂവ് ചെയ്യുന്നതിലൂടെ ആളുടെ ജീവിതം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. തളർച്ചയുള്ള ഒരു രോഗി അല്ലെങ്കിൽ കാഴ്ച പോയ ഒരു രോഗിക്ക് പെട്ടെന്ന് കാഴ്ച തന്നെ തിരിച്ചു കിട്ടുന്ന ലെവലിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ അങ്ങനെ ഉണ്ട്. അപ്പം അത് സർജറി ചെയ്യാതെ പോയിരുന്നെങ്കിൽ പേഷ്യന്റിന് കാഴ്ച കംപ്ലീറ്റ്ലി പോയേനെ. അത് സർജറി കഴിഞ്ഞു, പേഷ്യന്റിന് ഒരാഴ്ചക്കകത്ത് കാഴ്ച ഓൾമോസ്റ്റ് നോർമൽ ആയി വന്നു, ഒരു മാസം കൊണ്ട് കാഴ്ചയെല്ലാം തിരിച്ചു കിട്ടി. സർജറിയെ പേടിച്ച് അല്ലെങ്കിൽ ട്യൂമർ ആണെന്ന് പേടിച്ചത് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അത് അതൊരു ഒരു ഒരു 35 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പം അവരുടെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി മാറ്റാൻ ഈ ഒരു സർജറി കൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നതാണ്. അല്ല, അത് നമ്മുടെ പരേറ്റൽ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കൈയും കാലും കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്ക് തന്നെ ആയിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് അതിന്റെ വീക്ക് ഒരു സൈഡിലേക്കുള്ള തളർച്ചയും ഉണ്ടായിരുന്നു, അതിനുശേഷം കാഴ്ചയ്ക്കും നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം തലയുടെ പ്രഷർ കൂടിയിട്ടാണ് കാഴ്ചയുടെ ബുദ്ധിമുട്ട് വന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ സർജറി ചെയ്ത് ട്യൂമർ കംപ്ലീറ്റ്ലി മാറ്റി, അതിനുശേഷം പുള്ളിക്കാരിക്ക് ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ കാഴ്ച തിരിച്ചു വരാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് നല്ലൊരു വിഷൻ വന്നു, ഒരു മാസം ആയപ്പോഴത്തേക്ക് നോർമൽ വിഷനുമാണ് വന്നത്. ആ തളർച്ചകളും നല്ലോണം വ്യത്യാസങ്ങൾ വന്നു, നടന്ന് നോർമൽ ആയിട്ടുള്ള ലൈഫിലേക്ക് എത്താൻ പറ്റി.
1: ഡോക്ടർ, മാലിഗ്നന്റ് ഈ ക്യാൻസറസ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് മാത്രമാണോ അപകടകാരികൾ?
0: അത് നമ്മളിപ്പം പറയില്ലേ, തമ്മിൽ ഭേദം തമ്മൽ എന്നുള്ളത് പറയുന്നത് പോലെയുള്ളൊരു ഇതാണ്. അപ്പം ബിനൈൻ ട്യൂമേഴ്സ് തമ്മിൽ ഭേദം എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലൊരു മുഴയുണ്ട്, അതത്രയും അതെടുത്ത് കളയുന്നത് പോലെ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജർ അല്ല. എന്നാൽ ഒരു ഒരു മേജർ ക്യാൻസറിൻ്റെത് അത്രയും പോലുള്ള ഒരു ഒരു ഒരു കോംപ്ലക്സ് പ്രൊസീജറും അല്ല. സോ ബിനൈൻ ട്യൂമേഴ്സിനാണ് എപ്പോഴും നല്ല റിസൾട്ട്സും നല്ല റിക്കവറിയും കൂടുതലുള്ളത്. ഇത് പറയുമ്പോഴും ഏത് ഏരിയയും എന്താണ് ഒരു പേഷ്യന്റിന്റെ മുൻ ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഫാക്ടർ. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ പലരും നമ്മൾ ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞിട്ട് അത് വെച്ചുകൊണ്ടിരുന്ന് ഒരു മോശമാകുന്ന സിറ്റുവേഷനിൽ വരുമ്പോഴും ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞ് ഓക്കെ നമ്മൾ സർജറി ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്യുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. അത് ഈ ബിനൈൻ ട്യൂമർ ആയാലും മാലിഗ്നന്റ് ട്യൂമർ ആയാലും ഈ പറഞ്ഞ വ്യത്യാസങ്ങളുണ്ട്. സോ എപ്പോഴും മാലിഗ്നന്റ് ട്യൂമർ അല്ലെങ്കിൽ സിവിയർ ക്യാൻസർ, ഗ്രേഡ് 4 ക്യാൻസർ എന്ന് പറയുന്നത് മോശമാണ് എന്നുള്ളതല്ല. അതിലും നല്ലോണം സർവൈവ് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് റേഡിയേഷനൊക്കെ കീമോതെറാപ്പി എടുത്ത് കറക്റ്റായിട്ട് സർവൈവ് നമ്മൾ ട്രീറ്റ്മെന്റിന് ഫോളോ അപ്പ് വന്ന് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന 2-2.5 വർഷമായിട്ട് തന്നെ ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
1: ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ബാധിച്ചവരിൽ എല്ലായ്പ്പോഴും ഈ അവസ്മാരം, ഈ ഫിറ്റ്സ് ഓർ സീസേഴ്സ് അതുണ്ടാവാറുണ്ടോ?
0: എല്ലാവരിലും ഇല്ല, പക്ഷെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഒന്ന്, നമ്മൾ സർജറി ചെയ്യുന്നതും നമ്മൾ ഈ ട്യൂമർ വന്ന് നമ്മുടെ നോർമൽ തലച്ചോറിനെ ഇറിറ്റേറ്റ് ചെയ്യും, അതാണ് ഈ സിംപ്റ്റംസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിലൊരു സിംപ്റ്റമാണ് ഫിറ്റ്സ് അല്ലെ സീഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അപസ്മാരം വരുമ്പോഴത്തേക്ക് അത് വന്നിട്ട് നമ്മൾ സർജറിക്ക് മുന്നേ അപസ്മാരം ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ലോങ് ടേം

0: ആയിട്ട് മെഡിസിൻസ് ചിലപ്പോൾ കഴിക്കേണ്ടി വരും. സർജറിക്ക് ശേഷം അപസ്മാരം വന്നാലും ലോങ് ടേം ആയിട്ട് മെഡിസിൻസ് കഴിക്കണം. ഇപ്പം അപസ്മാരം വരാത്ത രീതിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻസ് വളരെ കുറച്ച് നാൾ കഴിച്ചിട്ട് നമുക്ക് നിർത്താനൊക്കെ പറ്റുന്നതാണ്. സോ ഇതെല്ലാം ഈ അപസ്മാരം വരാൻ സാധ്യതയുള്ള ട്യൂമറുകളുണ്ട്, അപസ്മാരം വരാൻ സാധ്യത ഇല്ലാത്ത ട്യൂമറുകളുണ്ട്.
1: വളരെ അപൂർവമായി ഉണ്ടാകുന്നതാണ് തലച്ചോറിലെ മുഴകൾ, അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അങ്ങനെയാണോ?
0: ഈ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജിയും നമ്മുടെ ഒരു ഒരു മെഡിക്കൽ ഫീൽഡിൻ്റെ അഡ്വാൻസ്മെൻറ്റും വെച്ചിട്ട് ഏതൊരു ട്യൂമറുകളും അതിൻ്റേതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അത് മനസ്സിലാക്കി എത്രയും നേരത്തെ അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഒരു പേഷ്യൻ്റ് എന്ന രീതിയിൽ ചെയ്യേണ്ടത്. സോ ഒരു ഡോക്ടറിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറയാം എന്നുള്ളതാണ്. ഇപ്പം മാഡത്തിന് അറിയാം, ഇപ്പം നമ്മളൊരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് പറയാം, എപ്പോഴും ഡിസിഷൻ എടുക്കേണ്ടത് ആ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിലേക്കുള്ള കാര്യങ്ങൾ. ട്രീറ്റ്മെന്റിൽ നമുക്ക് സർജറി ഒരു ഭാഗമാണ്, അതിനുശേഷമുള്ള കീമോതെറാപ്പി റേഡിയേഷൻ ഉള്ള ഒരു ഭാഗമാണ്. അപ്പം ചിലർ വന്ന് നമുക്ക് സർജറി ചെയ്യാം, പക്ഷേ എനിക്ക് കീമോതെറാപ്പി റേഡിയേഷൻ വേണ്ട എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നവരുണ്ട്. നമ്മൾ അവർ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കും. അവരുടെ അടുത്ത് കാര്യങ്ങൾ ഇതാണ്, ഇത്രയും സീരിയസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ഉള്ള ഇമ്മ്യൂണോതെറാപ്പി ആയിട്ടുള്ളതുണ്ട്. അപ്പം അതൊന്നും വലിയ റേഡിയേഷൻ ഇല്ലാത്തതാണ്. അവിടെ പോയി ഇമ്മ്യൂണോതെറാപ്പി ഏജൻസ് വെച്ച് എന്നിട്ട് ട്യൂമർ ബാക്കിയുള്ള ട്യൂമറിനെ കരിച്ചു കളയുക, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുക. സോ അങ്ങനെയുള്ളത് വരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് നമുക്കിപ്പം ഓൾറെഡി അവൈലബിൾ ആണ്.
1: നോ ഹെഡേക്ക് മീൻസ് നോ ബ്രെയിൻ ട്യൂമർ, അതൊരു അബദ്ധധാരണയാണോ?
0: കൂടുതലും നമുക്ക് അങ്ങനെ തന്നെ പറയാം. വരുന്ന ബ്രെയിൻ ട്യൂമറിൽ മിക്കവർക്കും ഒരു 90% ആൾക്കാരിലും തലവേദനകൾ ഉണ്ടാകും. 10% ആൾക്കാരിൽ ഈ പറഞ്ഞ ഫിറ്റ്സിൻ്റെ പോലുള്ള പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ വരുന്നുള്ള തളർച്ചകൾ, അതായത് മുഖം കൂടിപ്പായിട്ട് വരുന്നു, ഒരു കൈക്കും കാലിനുമുള്ള പതുക്കെ ഉള്ള തളർച്ചകൾ, ബലക്കുറവ് പോലൊക്കെ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യും. 90% ഫസ്റ്റ് ഒരു സിംപ്റ്റം എന്ന് പറയുന്നത് തലവേദന തന്നെയാണ്.
1: വിട്ടുമാറാത്തതോ പെട്ടെന്നുണ്ടാകുന്നതോ ആയ നാഡീ സംബന്ധമായ ലക്ഷണങ്ങൾ, അതായത് കൈകാൽ മരവിപ്പ്, സംസാര തടസ്സം, കാഴ്ചക്കുറവ്, പെട്ടെന്നുണ്ടാകുന്ന തളർച്ച എന്നിവ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്?
0: സോ നമ്മുടെ നാട്ടില് ഇപ്പം ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഏതൊരു ആളും ഉടനെ ഓടി ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ECG എടുത്ത് നോക്കും, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും, ഗ്യാസിൻ്റെ ഇഞ്ചക്ഷനൊക്കെ തന്നു നോക്കും. കുറവില്ല എന്നുണ്ടെങ്കിലും അറ്റാക്ക് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെത് വളരെ ആൾക്കാർക്ക് നല്ല ധാരണയുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ അറ്റാക്ക് ആണെന്നുള്ളത് ഉടനെ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റെൻറ് ഇടേണ്ടതാണെങ്കിൽ സ്റ്റെൻറ് ഇടേണ്ടതായിട്ട് വരും. അതെല്ലാം ആൾക്കാർക്ക് നല്ലോണം അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ തലച്ചോറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആൾക്കാർക്കത് ധാരണ ഭയങ്കര കുറവാണ്. ഇപ്പം വളരെ കോമൺ ആയിട്ടൊന്നാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്, അതായത് രക്തയോട്ടം കുറഞ്ഞ് പോവുക അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലീഡിംഗ് ഉണ്ടാകുക. രണ്ട് രീതിയിലാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. സോ രണ്ടിലും ആദ്യം ഒരു CT എടുത്ത് നോക്കി ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്തം വലിയിച്ച് കളഞ്ഞ് സ്ട്രോക്കിൽ നിന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് തന്നെ എത്താൻ പറ്റും എത്രയും പെട്ടെന്ന് തന്നെ. ബട്ട് ഈ ഒരു ഡിലേ വരുമ്പോഴത്തേക്കാണ് പ്രശ്നം. അതേപോലെ തന്നെയാണ് തലച്ചോറിൻ്റെ ട്യൂമറുകൾക്കും. ഇപ്പം നമുക്ക് ട്യൂമർ ആണെന്നറിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ് എത്രയും പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാലേ അതിൻ്റെ റിസൾട്ടുകളും നല്ലതാവത്തുള്ളൂ. സോ ഈ ഒരു ഡിലേ എന്ന് പറയുന്നത് ആൾക്കാരിലേക്കുള്ള ഒരു ഒരു ഒരു ബോധവൽക്കരണത്തിൻ്റെ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലരും അതിനെ പേടിക്കുന്നത് കൊണ്ടാണ്. സോ ആ പേടി മാറാനായിട്ടുള്ള ഹാർട്ട് അറ്റാക്കിനെ പണ്ട് പേടിച്ചിരുന്ന പോലെയല്ല ഇപ്പോൾ ആൾക്കാർ പേടിക്കുന്നത്. സോ അതേപോലെ വിത്ത് ടൈം ഈ പേടി മാറും. പേടി മാറി വരുന്നതിനനുസരിച്ച് നമ്മളുടെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസും നമുക്ക് കുറേ കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്.
1: ഈ ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസിസ് ചെയ്യപ്പെട്ട ഒരു രോഗിയോട് കുടുംബാംഗങ്ങളും മറ്റ് കൂട്ടുകാരികളും അവരൊക്കെ ഏത് രീതിയിലാണ് താങ്ങാൻ വേണ്ടത്? അതായത് നമ്മൾ ഏത് രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണം?
0: സോ ഈ ഈ മനസ്സിൻ്റെ പേടിയാണ് ഇതിനകത്തെല്ലാം ഒരു വലിയ ഫാക്ടർ. സോ ട്യൂമറിനെക്കാട്ടിലും കൂടുതൽ ഇതിന് ശേഷമുള്ള പ്രശ്നം, ട്യൂമർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ പോലും ആൾക്കാരുടെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ്.
1: നമുക്ക് മാനസികമായിട്ട് തീർന്നു
0: അല്ല, ഇനി എനിക്കൊരു മുന്നോട്ടൊരിതില്ല, ഞാൻ തളർന്നുപോയി, അല്ലെങ്കിൽ ഞാൻ നോർമലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് മക്കളെ നോക്കാൻ പറ്റത്തില്ല, എനിക്ക് സാമ്പത്തികമായി എനിക്ക് ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ളൊരു ചിന്തയാണ് ആദ്യം മാറേണ്ടത്. സോ പലതിലും നമുക്ക് ഈ ട്യൂമർ സർജറി കഴിഞ്ഞ് നോർമൽ ലൈഫിലേക്ക് എത്തുന്ന ഒരു 80-90% ആൾക്കാരുണ്ട്. ആ ഒരു ആൾക്കാരിൽ അവരിലാണ് ഇനി മുന്നോട്ട് ബ്രെയിൻ ട്യൂമർ പ്രശ്നങ്ങൾ ഉള്ളവരെ ബോധവൽക്കരിക്കേണ്ടത്. നമുക്ക് കാര്യങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് മാത്രമാണ് നമ്മുടെ ജോലി എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്, എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്തത്, ആ ഒരു ഒരു കോൺഫിഡൻസ് കിട്ടേണ്ടത് ഈ പറഞ്ഞ സപ്പോർട്ടീവ് സിസ്റ്റം ആണ് ചെയ്യുന്നത്.
1: അതായത്
0: കുടുംബാംഗങ്ങള്, ഫ്രണ്ട്സ്, അവരുടെ സപ്പോർട്ട് വരുന്നതിനനുസരിച്ച് ഈ ഒരു പേഷ്യന്റിന് മുന്നോട്ടുള്ള ജീവിതം

0: ജീവിതം നല്ല രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും.
1: നല്ല മനോധൈര്യം കൊടുക്കണം അല്ലേ?
0: മനോധൈര്യമാണ് ഏറ്റവും വേണ്ടത്. അത് പേഷ്യന്റിനും വേണം, ഇതേപോലെ ഈ കുടുംബാംഗങ്ങൾക്ക്. ഞാൻ ഇപ്പോഴും പറയും, ആദ്യം കൂടുള്ളവരാണ്, കുടുംബാംഗങ്ങൾക്കാണ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാവേണ്ടത്. രണ്ടാമതാണ് പേഷ്യന്റിനെ മനസ്സിലാക്കുക എന്നുള്ളത്. അവർക്ക് മനസ്സിലായാലേ അവർക്ക്, കാരണം നമ്മളൊരു ഡോക്ടർ എന്നുള്ള ലെവലിൽ നമ്മൾ ഒരു കുറച്ച് നേരമേ അവരുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സമയം ഈ

0: മെയിനായിട്ട് നമ്മുടെ ശ്രീചിത്ര പോലെയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലെയുള്ളടത്ത് ഒരുപാട് ട്യൂമർ കേസുകൾ വരുന്ന ഒരു സെൻറ്റേഴ്സാണ് അതൊക്കെ. സോ അവിടെ നേരത്തെ ട്രീറ്റ് ചെയ്ത പേഷ്യൻസ് അവർക്കൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അതിൽ വഴി നമുക്ക് ഈ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ല എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാംസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പല മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം ഇതിന് സ്പെഷ്യൽ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സർവൈവർ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ അതെല്ലാം വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ അത് അത്രയും ഒരു ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല, എസ്പെഷ്യലി ബ്രെയിൻ ട്യൂമർ പോലുള്ള കാര്യങ്ങൾക്ക് അത്രയും ഫോക്കസ്ഡ് അല്ല ഇപ്പോഴും. ആ ഒരു ചേഞ്ചസ് ഒക്കെയാണ് നമുക്ക് മുന്നോട്ടുള്ള കാലത്തിലേക്ക് വേണ്ടത്.
1: രോഗലക്ഷണങ്ങൾ വളരെ നേരിയതായി തോന്നിയാലും നേരത്തെയുള്ള കണ്ടെത്തൽ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
0: വളരെ വളരെ പ്രധാനമാണ് അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം നേരത്തെ പല ട്യൂമറുകളും നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്, അത് സർജറി ചെയ്ത് നീക്കം ചെയ്യുന്നതിൻ്റെ പരിമിതികളുണ്ട്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക്, ഇപ്പം കൈയും കാലും കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് ട്യൂമർ കയറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടത്തേക്ക് ട്യൂമറിൻ്റെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുന്നതിന് മുന്നേ, ഇപ്പം പലരും ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. ഇപ്പം ട്യൂമറുകൾക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്. സോ ആൾക്കാർ ഓക്കെ ഇന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ, ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ടൊക്കെ നിൽക്കാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പ് പോകും. ആ ഗ്യാപ്പ് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത് വരാതിരിക്കാൻ നോക്കുക. ഏർലി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്, ഏർലി ഡിറ്റക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
1: ഉടൻ തന്നെ ട്രീറ്റ്മെന്റും തുടങ്ങണം,
0: ഉടൻ തന്നെ ട്രീറ്റ്മെന്റും തുടങ്ങണം.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ അഖിൽ സുനിലുമായുള്ള അഭിമുഖം പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ. ഇത്രയും നേരം നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മുഴകളെക്കുറിച്ച് വളരെ ലളിതമായും വിശദമായും നമ്മോട് സംബന്ധിച്ച ഡോക്ടർ അഖിൽ സുനിലിനോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിൻ്റെ സ്നേഹം അറിയിക്കുന്നു.
0: താങ്ക് യു.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തം.

0: ഒഴിവാക്കാം. 24 മാസം വരെ EMA, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാലിക്കറ്റ് പ്രസ് ക്ലബ് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുൻകരുതലിന്റെ ഭാഗമായി മലയോര മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിൽ ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. DTPC കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങൾ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചിന് സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. യാത്രാ കപ്പലുകൾ 2 മുതൽ 4

0: മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ വേലി കൂടി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളും ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി KA തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. VK ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MP, MLA, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വയനാട്ടിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോളിയാടി AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും ബാധിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ബാക്ടീരിയൽ അണുബാധയാണെന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നി ഫാമിലെ 250 പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പ്രോട്ടോകോൾ പാലിച്ചു തന്നെ മുഴുവൻ പന്നികളെയും മറവ് ചെയ്തു. കഴിഞ്ഞ 21-നാണ് പന്നികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രഗ്രാനത്തേക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 96 റൺസ് എന്ന നിലയിലാണ്. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിലാണ് മത്സരം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ഹരിശ്രീ അന്തരിച്ചു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. കഴിഞ്ഞ May 30 അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് EE പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1-ാം റാങ്ക്. MSc SLP എൻട്രൻസ് പരീക്ഷയിലാണ് മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണ 1-ാം റാങ്ക് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: സ്കൂളുകളെ PM പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കാർഷിക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ധി. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9,00,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people-to-people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6 കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 1 സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയയിൽ 25 അഫ്ഗാനിസ്ഥാനിൽ 23 ശ്രീലങ്കയിൽ 13 ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 US$ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധ ശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 950,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം.

0: ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി ഇപ്പോൾ രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ച.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: is Radio Santanam 90.4 FM. Stay tuned.
1: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. Radio Santhanam 90.4 FM il ippol kelkam Tech Bites. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഹലോ, നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. ഇന്ന് അഖിൽ നമ്മളുടെ കൂടെ ഇല്ല, ജോലി തിരക്ക് കാരണം അദ്ദേഹത്തിന് ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് കുറച്ച് ഫോണുകളുടെ ലോഞ്ചുകളുണ്ട്, പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ സാധാരണയുള്ള രണ്ട് മൂന്ന് അപ്ഡേറ്റ്സ് ഉണ്ട്. അത് ഫേസ്ബുക്ക് മെറ്റ പുതിയ കുറെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ വാട്സാപ്പിന്റെ അത് പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഫോണിന്റെ ലോഞ്ചുകളിലേക്ക് പോവാം. ഇതിപ്പം ജൂൺ മാസമാണ്, ഇനി തൊട്ട് അങ്ങോട്ട് പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ, ഈ വർഷത്തെ പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ ഒരു നിര തന്നെ തുടങ്ങിയാണ്. അപ്പൊ അതിനു മുമ്പ് ഈ പ്രീ ലോഞ്ച് സീരീസ് എന്നുള്ള നിലയിൽ കുറെ കോൺഫറൻസസ്, പുതിയ കുറെ കമ്പനികളുടെ എല്ലാം പുതിയ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റ്സ്, ഇതൊക്കെയാണ് ആദ്യമേ ലോഞ്ച് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗൂഗിളിന്റെ IO എന്ന് പറയുന്നത് ഒരു കോൺഫറൻസ് May 19 നടക്കുകയുണ്ടായി. ആൻഡ്രോയിഡിനെ കുറിച്ചും ഗൂഗിളിന്റെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു കോൺഫറൻസ് ആയിരുന്നു. അതിനകത്ത് ഗൂഗിളിന്റെ AI ജെമിനായിയുടെ പുതിയ 3.5 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ അവരുടെ പുതിയൊരു AI കോഡ് ഡെവലപ്മെന്റിന്റെ ഒരു AI ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഗൂഗിൾ AI ഇതിന്റെ അകത്ത്, IO കോൺഫറൻസിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്തത് വരാനിരിക്കുന്ന ഈ മാസം 8 ആപ്പിളിന്റെ WWDC എന്ന് പറഞ്ഞ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്, അതിൽ IOSന്റെയും ഐപാഡ് OSന്റെയും മാക് OSന്റെയും ഒക്കെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം അതിന്റെ അകത്ത് ഉണ്ടാകും. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ഈ മാസം തൊട്ട് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വന്നു തുടങ്ങും ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെ ആയിട്ടുള്ള. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ശ്രോതാക്കളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ വാട്സാപ്പ് വഴി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പുതിയ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിനൊക്കെയുള്ള ആൻസേഴ്സ് നമ്മൾ ഈ എപ്പിസോഡിലും വരുന്ന എപ്പിസോഡുകളിലും എല്ലാം നമ്മൾ തരുന്നതായിരിക്കാം. ഇനിയും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക. അതിനുവേണ്ടി നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് മെസ്സേജായി നമുക്ക് അയക്കുക. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. ഞാനൊന്നും കൂടി പറയാം, 8848558785. അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. ആദ്യമേ വിവോ ഒരു 3 സീരീസ് ഫോണുകൾ ഇന്ത്യയിലും ഗ്ലോബൽ മാർക്കറ്റ്സിലുമായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ആദ്യമേ ഇതിപ്പം ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും അടുത്ത മാസത്തോടു കൂടി നമുക്ക് ഈ മോഡലുകളെല്ലാം ഇന്ത്യയിലും അവൈലബിൾ ആയിരിക്കും. കുറെ നാളുകൾക്ക് ശേഷം വിവോ S-സീരീസിന്റെ പുതിയ ഒരു മോഡലുമായിട്ട് രംഗത്ത് വരികയാണ്. അത് S60 എന്ന് പറയുന്ന ഒരു മോഡലാണ്. S60 രണ്ട് വേർഷൻസ് ഉണ്ട്, ഒന്ന് S60 ഒന്ന് വിവോ S60 വൈറ്റാലിറ്റി എഡിഷൻ. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഒരു പവർഫോൺ ആണ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ ക്യാമറ ഫോട്ടോ ഇതെല്ലാം എടുക്കത്തക്ക രീതിയിലുള്ള ഓൾറൗണ്ടർ ഫോണാണ്. ഇതിന്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ പറയാനുള്ള 7200mAh ഒരു വലിയ ബാറ്ററിയാണ് അതിൻ്റെ അകത്തുള്ളത്. അതിന്റെ കൂടെ തന്നെ 144Hz ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇതൊരു ഹൈ എൻഡ് ഫോൺ ആണെങ്കിൽ പോലും അതിൽ ശരിക്കും ഒരു പവർ പാക്ക് ചെയ്തിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 ക്യാമറകൾ ഇതിൻ്റെ അകത്ത്, 3 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 50MP 2 ക്യാമറയും ഒരു 8MP നോർമൽ ക്യാമറയും. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 50MP ക്യാമറ തന്നെയാണ്. ഇതിലെല്ലാം നമുക്ക് 4K വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ 4nm സീരീസിലുള്ള ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. അതിൽ ശരിക്കും 2 GHz 3 കോറുള്ള ഒരു ക്യാമറയും ഒരു പ്രോസസ്സറും അതേപോലെ 2.8 GHz പ്രൈം കോർ ഡെലിവറി ചെയ്യുന്ന മറ്റൊരു കോറുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ടോട്ടലി നമുക്ക് 3 GHz ഒരു ഓവറോൾ സ്പീഡാണ് നമുക്ക് ഈ പ്രോസസ്സറിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ അഡ്രനോയുടെ 735GB കൂടെ ക്ലബ് ചെയ്തിട്ടുണ്ട്. വിത്ത് ടോപ്പ് എൻഡിൽ 16GB റാമും 512GB സ്റ്റോറേജും ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. അത് UFS 4.1 ആണ്. അപ്പം ആ ഒരു സ്പീഡിന്റെ കാര്യത്തിൽ നമുക്ക് ശരിക്കും നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു സീരീസ് ആയിട്ടാണ് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും കോമൺ ആയിട്ടുള്ള റിവ്യൂവും അത് തന്നെയാണ്. അപ്പം ഇതിന്റെ പ്ലേസ്മെന്റ് ആ ഒരു പവർ സീരീസിൽ ആയതുകൊണ്ട് തന്നെ പ്രൈസിംഗ് പോയിന്റ് ശരിക്കും ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് ഇച്ചിരി കടന്നിട്ടുണ്ട്. നമ്മൾ ചൈനീസ് മാർക്കറ്റിലെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം ഇതിന്റെ സ്റ്റാർട്ടിംഗ് സീരീസ് നമുക്ക് 50,000 രൂപ തൊട്ട് മുകളിലോട്ട് പോകും. അതായത് സ്റ്റാർട്ടിംഗ് സീരീസ് എന്ന് പറയുന്നത് 12GB റാമ്

256GB സ്റ്റോറേജ് വരുന്ന ഫോണുകൾക്കാണ്. അതല്ലാതെ അതിന്റെ ഹൈ എൻഡ് ഫോണുകൾ, അതായത് 12GB 512GB, അത് വന്നിട്ട് ഏകദേശം 56,000 രൂപ, ഇന്ത്യൻ മണി 56,000 രൂപ വരും. 16GB 512GB ഏറ്റവും ടോപ്പ് എൻഡിന് ഏകദേശം 62,000 രൂപയോളം വില വരുന്നുണ്ട്. അത് A60 ആണ്. പിന്നെ വൈറ്റാലിറ്റി എഡിഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്കെയിൽ ഡൗൺ വേർഷനുണ്ട്. അതിന്റെ ബേസ് മോഡൽ വന്നിട്ട് 8GB 256GB ആണ് അതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രൈസിങ് ഏകദേശം 41,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നമ്മുടെ ഇന്ത്യൻ മണി 49,000 രൂപ വരെ വില വരുന്നുണ്ട്. അപ്പം ഒരു ഒരു പ്രീമിയം സെഗ്മെന്റും ഒരു മീഡിയം സെഗ്മെന്റും എന്നുള്ള നിലയിലാണ് അവരത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ശരിക്കും ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്നത് ആൻഡ്രോയിഡ് 16 OS ആണ്. AMOLED ഡിസ്പ്ലേ ആണ്, 6.59 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 144Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ 459 PPI പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. 1.07 ബില്യൺ കളേഴ്സിന്റെ കളർ ഗാമൗട്ട് ഉണ്ട്. DCPi3 ആണ്. അതെല്ലാം സ്റ്റാൻഡേർഡ് ഫോണുകളിൽ വരുന്ന അതേ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് IP69ഉം 68ഉം റേറ്റിംഗ്സ് ഉള്ള ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ശരിക്കും നല്ല ഫോഴ്സിലുള്ള വെള്ളം ചെന്ന് വീണാൽ പോലും അതിന്റെ ഡാമേജ്, വാട്ടർ ഡാമേജ് വരാത്ത രീതിയിലാണ് അവരതിനെ പാക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്, അതെല്ലാം നമ്മൾ നോക്കി. അതേപോലെ തന്നെ അടുത്ത ഇതിന്റെ വൈറ്റാലിറ്റി എഡിഷൻ, അതായത് സ്കെയിൽ ഡൗൺ വേർഷൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ ക്യാമറയുടെ സെറ്റപ്പ് വരുമ്പോഴത്തേക്കും അതിൽ 50MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഇല്ല, അതിന് പകരം അവർ ഡബിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ വൈറ്റാലിറ്റി എഡിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സർ വന്നിട്ട് മീഡിയ ടെക് ഡയമെൻസിറ്റി 7500 ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ കുറച്ചുകൂടെ സ്കെയിൽ ഡൗൺ ആണത്. പിന്നെ GPU വന്നിട്ട് ARM Mali G625 GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12GB റാമും 512GB ആണ് ടോപ്പ് എൻഡിൻ്റെ വരുന്നത്. അത് പക്ഷേ UFS 3.1 ആണ്. സ്റ്റോറേജിന്റെ സ്പീഡിൻ്റെ അകത്തും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ആ പ്രൈസിങ്ങും അവർ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് അവർ ഈ വൈറ്റാലിറ്റി എഡിഷൻ പ്രൈസിങ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്കിത് ഏത് ഫോൺ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത മാസം തൊട്ട് ഓഫ്ലൈനിൽ ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയി തുടങ്ങും. നമ്മുടെ സ്റ്റോറുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. സ്പൈസലിലൊക്കെ നമുക്ക് ഇത് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് വിവോയുടെ മറ്റൊരു സീരീസ് ആണ് T5 എന്ന് പറഞ്ഞ സീരീസ്. അതും ഇതേപോലെ തന്നെ 7200mAh ബാറ്ററി വെച്ച് 50MP റിയർ ക്യാമറ, പക്ഷേ അത് ഡ്യുവൽ ക്യാമറ മാത്രമേ ഉള്ളൂ. നമുക്ക് അത് ഈ ടി സീരീസ് എന്ന് പറയുന്നത് പൊതുവേ വിവോയുടെ ഒരു ലോ എൻഡ് ഫോണുകളാണ്. അപ്പോൾ അതിൽ വന്നേക്കുന്ന പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 6 സീരീസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുറച്ചും കൂടെ സ്കെയിൽ ഡൗൺ ആണ്. പ്രോസസ്സിംഗ് പവർ അത്രത്തോളം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ 60 അത്രയും ഇല്ല. എങ്കിൽ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോണാണ് അത്. ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു ടി സീരീസ് T5 X5G മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിലാണ് ഈ വിവോ T5 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ 44W വയർ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം എന്ന് നമുക്ക് കിട്ടുന്നത് 8GB LPDDR4 RAM ആണ്. പ്രൈസിംഗ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണി ഏകദേശം 32,000 തൊട്ട് നമുക്കൊരു 40,000 റേഞ്ചിലാണ് ഈ ഫോണിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വിവോയുടെ ബാക്കി ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് 16 എല്ലാ ഫീച്ചേഴ്സും 60K ഫീച്ചേഴ്സ്, അതായത് ആൻഡ്രോയിഡ് 16 ഒറിജിനമായ 6 ആണ് വന്നേക്കുന്നത്. പിന്നെ 6.75 ആണ്, മറ്റേത് 59 ആയിരുന്നു, ഇത് 6.75 ആണ്. LCD ടച്ച് സ്ക്രീൻ ആണ്, മറ്റേത് AMOLED ആയിരുന്നു. അപ്പം അതിൻ്റെ നമുക്ക് ശരിക്കും നിറ്റ്സും ഒക്കെ കുറച്ച് കുറവുണ്ട്. മറ്റേത് 850 ആയിരുന്നു, ഇത് മറ്റേ 1250 നിറ്റ്സ് വരെ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 850 വരെയുള്ള കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ IP68ഉം 69 റേറ്റിംഗ് ഇതിനും ഉണ്ട്. പിന്നെ എടുത്തു പറയത്തക്കുള്ള രീതിയിലുള്ള വലിയ കാര്യമായ മാറ്റങ്ങൾ T5 സീരീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. LED ഫ്ലാഷ് കൂടെ ഉണ്ട്, ക്യാമറയുടെ കൂടെ LED ഫ്ലാഷ് അവർ തരുന്നുണ്ട്. പിന്നെ ഇതിൽ ശരിക്കും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 7200mAh ബാറ്ററിയുടെ കാര്യം തന്നെയാണ്. ഇത് മൂന്നും ആണ് വിവോയുടെ ഈ മാസം നമുക്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫോൺ. അടുത്തത് ഇനി ഷൗമിയുടെ ഒരു 17 സീരീസിന്റെ പുതിയ ഫോണുകൾ ലോഞ്ച് ആകാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഒരു സന്തോഷ വാർത്ത, സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: തിരികെ വരാം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തനം 90.4 FM.

ഇതുവരെ പല നോക്കിക്കൊണ്ടിരുന്നത് വിവോയുടെ മോഡൽസ് ആയിരുന്നു. ഇനി ഷവോമി അവരുടെ പുതിയ രണ്ട് മോഡലുകളായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 17T Pro എന്ന് പറഞ്ഞൊരു മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസസ് ഇല്ല. കാരണം അവർ എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ യൂറോപ്പിലും ചൈനയിലും മാത്രമാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഷവോമി 17T എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിൽ ഉടനെ തന്നെ ലോഞ്ച് ആകുകയാണ്. അത് June 14 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റുകളിലെല്ലാം അത് ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ഷവോമിയുടെ 15 സീരീസിന് ശേഷം ഏറ്റവും വലിയ മേജർ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ഫോണാണ് 17T. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഇത് ശരിക്കും ഈ ഷവോമിയുടെ സീരീസ് 17, 15 എല്ലാം നല്ലൊരു ഒരു ഹൈ എൻഡ് പ്രീമിയം ഫോണായിട്ട് അവർ ശരിക്കും അവർ കോമ്പീറ്റ് ചെയ്യുന്ന, അവർ കമ്പനി പറയുന്നത് തന്നെ ആപ്പിളുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ, ഐഫോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ഫോണിനെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്രയും ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ പേഴ്സണലി ഫീൽ ചെയ്ത്, ഞാൻ റിവ്യൂ ചെയ്തപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, അവർക്ക് മീഡിയ ടെക് ഡയമൻസിറ്റി പ്രോസസറിന് പകരം ശരിക്കും സ്നാപ് ഡ്രാഗന്റെ ഒരു പ്രോസസറും കൂടെ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് അല്ലെങ്കിൽ പ്രീമിയം പെർഫോമൻസ് നമുക്ക് കിട്ടുമായിരുന്നു എന്ന് ഒരു തോന്നല, അതിന്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. പക്ഷെ മീഡിയ ടെക് ഡയമൻസിറ്റി ഒട്ടും പുറകിലല്ല. ഇപ്പോഴത്തെ പുതിയ പ്രോസസേഴ്സ് എല്ലാം ശരിക്കും നല്ല പെർഫോമിംഗ് പ്രോസസേഴ്സ് തന്നെയാണ്. എങ്കിലും സ്നാപ് ഡ്രാഗണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതൽ എപ്പോഴും സ്നാപ് ഡ്രാഗൺ തന്നെയാണ്. കാരണം പല ബെഞ്ച് മാർക്ക് ടെസ്റ്റുകളിലും ഡയമൻസിറ്റി പ്രോസസേഴ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സ്നാപ് ഡ്രാഗൺ പല പെർഫോമൻസ് മൾട്ടികോർ പെർഫോമൻസിലൊക്കെ ഒരുപാട് മുന്നിൽ എത്തിയിട്ടുണ്ട്. മാർക്കിംഗ് ബെഞ്ച് മാർക്കിങ്ങിൻ്റെ അത് സ്കോഴ്സ് ഒരുപാട് മുന്നിലെത്തിയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 17T ശരിക്കും പ്രോസസർ സ്നാപ് ഡ്രാഗൺ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു ഓപ്ഷൻ, ഐ മീൻ ഒരു ഒരു സജഷൻ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കാം. 17 സീരീസ് ശരിക്കും കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ലോഞ്ച് ആയത്. അതിൻ്റെ അകത്ത് രണ്ട് മോഡൽസാണ്, 17T യും 17T Pro യും. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഇത് ജർമ്മൻ കമ്പനിയായ ലൈക്ക ട്യൂൺ ചെയ്ത ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനുള്ളത്. രണ്ട് ഫോണുകൾക്കും ശരിക്കും 50 MP രണ്ട് ക്യാമറാസും പിന്നെ ഒരു 32 MP ഒരു ഒരു ട്രഷറി ക്യാമറയാണ് ഇവരിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്നാപ്ഷോട്ടായിട്ട് നോക്കുകയാണെങ്കിൽ 1.5K AMOLED സ്ക്രീനുണ്ട്. പിന്നെ Android 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ്. അത് HyperOS ശരിക്കും ആപ്പിളിൻ്റെ iOS ആയിട്ട് കടപിടിത്തിക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം അത്രത്തോളം ഈസ് ഓഫ് യൂസ് ആണ് അതിനുള്ളത്. പിന്നെ രണ്ട് ഫോണുകൾ അതിൻ്റെ അകത്ത് 17T യൂസ് ചെയ്യുന്നത് മീഡിയ ടെക് ഡയമൻസിറ്റി 8500 അൾട്ര എന്ന് പറഞ്ഞൊരു സീരീസ് ചിപ്സെറ്റാണ്. 17T Pro-യ്ക്കകത്ത് ഡയമൻസിറ്റി 9500 ചിപ്സെറ്റുമാണ്. പ്രൈസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യൻ മണി ഇതിൻ്റെ 17T ബേസ് വേരിയൻ്റ് ആയ 12GB 256GB ഏകദേശം 83,500 വില വരുന്നത്. 512GB വേരിയൻ്റ് ശരിക്കും നമുക്ക് ഇന്ത്യയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു അവർ രണ്ട് വേരിയൻസ് ആണ് സ്റ്റോറേജ് കൊണ്ടുവരുന്നത്, 256GB യും 512GB യും. അതിൽ 12GB ആണ് സ്റ്റാൻഡേർഡ് റാം. 12GB മുകളിലുള്ള റാം സീരീസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സൈറ്റിൽ നിന്ന് വെബ്സൈറ്റ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 512GB സ്റ്റോറേജ് വേരിയൻറ്റിന് നമുക്ക് ഏകദേശം 89,000 രൂപയാണ് 17T പ്രൈസിങ് വരുന്നത്. കളർ ഓപ്ഷൻസ് 3 ബ്ലാക്ക്, ഒരു വയലറ്റ്, പിന്നെ ഒരു ബ്ലൂ സീരീസ്. ഇത് 3 നമുക്ക് കളർ സീരീസ് ആയിട്ട് വരുന്നത്. പിന്നെ 17T Pro വരുമ്പം രണ്ട് വേരിയൻ്റ് ഉണ്ട് അതിനും. അത് വന്നിട്ട് 12GB 512GB പിന്നെ 12GB 1TB സ്റ്റോറേജും. അതിൽ ബേസ് വേരിയൻറ്റ് 512GB ആണ്. അതിൻ്റെ പ്രൈസിങ് വന്നിട്ട് ഏകദേശം 100,000 രൂപ വരും. 1TB ഏകദേശം 122,500 രൂപയാണ് വില വരുന്നത്. അതിനും ഈ കളർ വേരിയൻസ് 3 ബ്ലൂവും വയലറ്റും ബ്ലാക്കും. ഇതിപ്പം ശരിക്കും ഇന്ത്യയിൽ അവർ പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ 17T Pro പകരം 17T ഒരു പക്ഷേ ചിലപ്പം 17T Pro പകരം അവർ വേറെ ഏതെങ്കിലും ഒരു വേരിയൻ്റ് കൂടെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ടെന്ന് വെബ്സൈറ്റുകൾ പല വെബ്സൈറ്റിലും അവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കമ്പനിയായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും നമുക്കറിയാൻ കഴിഞ്ഞത് 17T മാത്രമേ ലോഞ്ച് ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ അതിൻ്റെ ഡിസ്പ്ലേ നോക്കാം. 17T ശരിക്കും 6.59 inch ആണ് ഡിസ്പ്ലേ, അമോലഡ് ഡിസ്പ്ലേ ആണ്. 17T Pro എന്ന് പറയുന്നത് 6.83 inch അമോലഡ് ഡിസ്പ്ലേ ആണ്. രണ്ടിനും 144Hz റിഫ്രഷ് റേറ്റ് ആണ് ഉള്ളത്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ HDR10+ ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും. 3500 nits പീക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ട്. ഈ മീഡിയ ടെക് ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റിന്റെ കൂടെ ഷവോമിയുടെ തന്നെ സർജ് ചിപ്സെറ്റും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. T1+ T15 T1S എന്ന് പറയുന്ന ചിപ്സെറ്റുകളും. അത് ശരിക്കും ഈ സർജ് ചിപ്സെറ്റുകൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പവർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ഇമേജ് പ്രോസസിങ്ങിനും പിന്നെ അതേപോലെ സിഗ്നൽ കൺട്രോളിങ് സിഗ്നൽ പ്രോസസിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചിപ്പുകളാണ് ഷവോമിയുടെ സർജ് ടി

എൻ്റെ T1S എന്ന് പറയുന്ന ചിപ്പുകൾ, അതിപ്പോ ഒട്ടുമിക്കവർ എല്ലാ ഫോണുകളിലും അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരത് യൂസ് ചെയ്യുന്നത്. ഐഫോണിനൊക്കെ ഐഫോണിന്റെ സിഗ്നൽ പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചിപ്പ് സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഷോമിയും. അത് അവരുടെ പേറ്റന്റ് ആയിട്ടുള്ള ചിപ്പുകളാണ്. അപ്പൊ അതിൽ സ്പെഷ്യൽ അൽഗോരിതംസ് റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോണുകളുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി. ഷോമിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ആ ഒരു ചിപ്പ് സെറ്റ് കൊണ്ടുവരുന്നത്. പിന്നെ അതിലുപരി ഇതിൽ 3D ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റംസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഹീറ്റ് ആകുന്നത് തീരെ ലോ ആയിരിക്കും. കാരണം ഗെയിമിങ്ങിനൊക്കെ ഇത് ശരിക്കും പവർ ഫോൺ ആയതുകൊണ്ട്, പവർ സീരീസ് ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഗെയിമിങ്ങും അതേപോലെ ഇമേജ് പ്രോസസ്സിങ്ങും ഒക്കെ ചെയ്യുമ്പം പ്രോസസ്സർ കൂടുതൽ ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3D ഐസ് ലൂപ്പിംഗ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ശരിക്കും ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് സിഗ്നൽസ് ശരിക്കും ഹീറ്റ് ടെമ്പറേച്ചർ വളരെ താത്തി കൊണ്ടുവരാൻ ചാൻസ് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ആസ്ട്രോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പല ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 1.3 kilometers വരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ, നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ വിളിക്കാൻ സാധിക്കും എന്നതാണ് ഷാമി അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്ന് അറിഞ്ഞുണ്ട്. കാരണം നമുക്ക് ഇവിടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ തീരെ കുറവാണ്, അത് അതിന്റെ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ ഫീച്ചർ എത്രത്തോളം ഫലവത്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ക്യാമറ സെറ്റപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കയുടെ ക്യാമറ ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ്, ലൈക്ക ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ് ഇതിലുള്ളത്. അതിൽ 50 megapixel ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്, ഒരു 5x ഒപ്റ്റിക്കൽ സൂമും ഉണ്ട് അതിന്റെ കൂടെ. പിന്നെ 12 megapixel ഒരു അൾട്രാ വൈഡ് ക്യാമറ, അതേപോലെ തന്നെ 50 megapixel ഒരു നോർമൽ ക്യാമറയും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 17T ഇത് വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ചാൽ സെൻസേഴ്സിൻ്റെ അകത്തുള്ള വ്യത്യാസമാണ്. 17T 50 megapixel ലൈറ്റ് ഫ്യൂഷൻ 800 സെൻസർ ആണ് വരുന്നത്. 17T Pro ലൈറ്റ് ഫ്യൂഷൻ്റെ 950 സെൻസർ ആണ് വരുന്നത്. അപ്പോൾ പിക്ചർ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് 17T Pro ആയിരിക്കും. പക്ഷേ എങ്കിലും 17T കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് 17T സെൻസേഴ്സ് ഉള്ളത്. നമുക്കിപ്പോൾ ശരിക്കും ഒരു നോർമൽ ഒരാൾക്ക് ആ പിക്ചറിൻ്റെ അകത്ത് നമ്മൾ പിക്ചർ ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ എങ്കിലും 950 സെൻസർ, ലൈറ്റ് ഫ്യൂഷൻ 950 സെൻസറാണ് കുറച്ചും കൂടെ പിക്സൽ ഡെൻസിറ്റി കൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും HDR ക്വാളിറ്റി 17T Pro ക്യാമറാസ് തന്നെയായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ. ഈ രണ്ട് ഫോണുകളിലും 17T 17T Pro 32 megapixel ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ, വിത്ത് 4K HDR10 വീഡിയോ റെക്കോർഡിംഗ് ആണുള്ളത്. അത് അപ് ടു 60 FPS വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. രണ്ട് ഫോണിലും ആൻഡ്രോയിഡ് 16 HyperOS 3 ആണ്, 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ് റൺ ചെയ്യുന്നത്. ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പം 17T Pro 6500 mAh 17T Pro 7000 mAh ആണ് ബാറ്ററി ഉള്ളത്. അതിൽ 100 watts വയർ ഫാസ്റ്റ് ചാർജിങ്ങും 50 watts വയർലെസ് ചാർജിങ്ങുമാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷവമിയുടെ ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് നോക്കുമ്പോൾ. ഞാൻ ഒന്നുകൂടെ പറയാം, ശരിക്കും 17T വരുന്ന പ്രോസസ്സർ എന്നോ 17T വരുന്ന പ്രോസസ്സർ മീഡിയടെക് ഡയമൻസിറ്റി 8500 17T Pro 9500 ആണ്. ബാറ്ററി 6500 mAh 17T 17T Pro 7000 mAh ബാറ്ററി. സ്ക്രീൻ സൈസ് വന്നിട്ട് 17T 6.59 17T Pro 6.83 inches ആണ്, രണ്ടും അമോലഡ് തന്നെയാണ്. ഇതാണ് ഒരു സ്നാപ്ഷോട്ട് നമ്മുടെ ഈ ഫോണുകളുടെ, രണ്ട് ഫോണുകളുടെയും സ്നാപ്ഷോട്ട് സ്പെക് എന്ന് പറയുന്നത് ഇതാണ്. പ്രൈസിംഗ് പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കറക്റ്റ് പ്രൈസിംഗ് എത്രയാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്കത് ലോഞ്ച് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റും. എങ്കിലും റഫ്ലി ഒരു 80,000 to 122,000 വരെയുള്ള വില ഇപ്പം ചൈനീസ് മാർക്കറ്റിലെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരുന്നുണ്ട്. എങ്കിലും അത് ഏകദേശം ആ റേഞ്ചിലായിരിക്കും പ്രൈസിങ്ങും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ. അപ്പം അത് നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഒരു 14-15 വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പവർ ഫോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് ഷവമി 17T 17T Pro. എന്തായാലും നമുക്ക് ലോഞ്ച് വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത ഇനി വൺ പ്ലസിന്റെ ഒരു ലീക്ക് ആണ് വന്നിട്ടുള്ളത്. വൺ പ്ലസിന്റെ പുതിയ സീരീസ് ആയിട്ടുള്ള 16 series ഉടനെ ലോഞ്ച് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലീക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അവർ പറയുന്ന അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അടുത്തൊരു ചെറിയ ബ്രേക്കിന് ശേഷം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM.

0: ഇതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രി ഷോറൂമായ സ്കൈ സെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈ സെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM. നമ്മൾ പറഞ്ഞു നിർത്തിയത് വൺ പ്ലസിന്റെ കാര്യത്തിലായിരുന്നു. വൺ പ്ലസ് ശരിക്കും കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. വൺ പ്ലസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു, വൺ പ്ലസിന്റെ സെയില് അവർ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാത്രമാക്കി, അവരുടെ സർവീസ് സെന്റേഴ്സ് എല്ലാം വൈൻഡപ്പ് ചെയ്തു, അങ്ങനെയൊക്കെ കുറെ. കാരണം സർവീസ് സെന്റർ വൈൻഡപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോയുടെയും വിവോയുടെയും സർവീസ് സെന്റേഴ്സിൽ മാത്രമാക്കി വൺ പ്ലസിന്റെ ഇത്, എക്സ്ക്ലൂസീവായിട്ട് വൺ പ്ലസിന്റെ സർവീസ് സെന്റേഴ്സ് ഇല്ലാതായി. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ

ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എങ്കിൽ പോലും വൺ പ്ലസിന്റെ പുതിയ ഫോണുകളുടെ അപ്ഡേറ്റ്സുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വൺ പ്ലസ് 15 കഴിഞ്ഞ നവംബറിലാണ് ലോഞ്ച് ചെയ്തത്. അത് ഭയങ്കര ഹിറ്റായിട്ട് മാർക്കറ്റിലെല്ലാം ചൂടപ്പം പോലെ വിട്ടുകഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കുകൾ പലർക്കും കിട്ടുന്നില്ല, എന്നാൽ പോലും അതിനുള്ള ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് വൺ പ്ലസ് 16 ശരിക്കും അത് ഈ വർഷം അവസാനത്തോട് അടുത്ത നവംബറിലായിരിക്കും ലോഞ്ച് വരിക. അതിൻ്റെ കുറച്ച് റൂമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അത് കുറേ നാളായിട്ടേ നമുക്ക് ഈ വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ ലോഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ വൺ പ്ലസ് 16 കുറിച്ചുള്ള സംസാരങ്ങൾ നെറ്റിലെല്ലാം ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആധികാരികമായ കുറേ ലീക്കുകൾ ഇപ്പോഴാണ് വിത്ത് ഫോട്ടോസ് നമുക്ക് ഇപ്പം ഇപ്പോഴാണ് നമുക്ക് വന്നു തുടങ്ങിയത്. ആ റൂമേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റൂമേഴ്സിൽ അവർ പറയുന്നത് വൺ പ്ലസ് 16 ശരിക്കും ഒരു 185 Hz ഡിസ്പ്ലേ ഉള്ള ഒരു സ്ക്രീനും അതേപോലെ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ വെച്ച് ടെസ്റ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസികരമായ ഒരു സോഴ്സിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഈ 185 Hz ഡിസ്പ്ലേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സീരീസ് ഫോണുകളിലെ ഏറ്റവും ഹയസ്റ്റ് ഏറ്റവും ടോപ്പായിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് അത്. വൺ പ്ലസിൻ്റെ ഫോണുകൾ മാത്രമല്ല ബാക്കിയുള്ള ഫോണുകൾ എടുത്താൽ പോലും 185 റിഫ്രഷ് റേറ്റുള്ള സ്ക്രീൻ റിഫ്രഷ് റേറ്റുള്ള ബാക്കി ഒരു മറ്റൊരു സ്മാർട്ട് ഫോൺ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാർക്കറ്റിലില്ല, നിലവിലില്ല, അപ്പോൾ ഇനി വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റാണ്. നേരത്തെ പക്ഷേ അത് 240 Hz എന്നായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ അത് പക്ഷേ 185 Hz ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റാണ്. അപ്പോൾ അത്രയും റിഫ്രഷ് റേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ സ്ക്രീനിന് അത്രത്തോളം ബാറ്ററി സ്മൂത്ത് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ ഈ 200 MP പെരിസ്കോപ്പ് ലെൻസ്, അത് 3x അൾട്രാ ഡിജിറ്റൽ സൂം മാത്രം 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള പെരിസ്കോപ്പ് ലെൻസാണ് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പം ശരിക്കും വൺ പ്ലസ് 16 പുറത്തിറങ്ങുമ്പം ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആകാനാണ് ചാൻസ് കൂടുതൽ. പ്രൈസ് ഒരു പക്ഷേ ആ പ്രീമിയം സെഗ്മെന്റിൽ തന്നെ നിർത്താനായിരിക്കും അവരുടെയും ചാൻസ്. ഈ വൺ പ്ലസ് 15 എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്ത് ഏറ്റവും പ്രീമിയം ആ സ്പെക് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ നിന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ വൺ പ്ലസ് 16 അവരിറക്കാൻ ചാൻസ് ഉള്ളത്. ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. ഈ ടിപ്സ്റ്റർ പറയുന്നത്, നമുക്ക് ലീക്ക് ചെയ്ത് തന്ന വ്യക്തി പറയുന്നത് അൾട്രാ നാരോ ബെസൽസ് ആയിരിക്കും ആണ് അവരത് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജി LTPO അല്ലെങ്കിൽ ലിപ്പോ പാക്കേജിംഗ് ആണ് സ്ക്രീനിന് വേണ്ടിയിട്ട്. അപ്പം അത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബെസൽ സൈസ്. അപ്പം അത് കാരണം വളരെ തിന്നായിട്ടുള്ള ബെസൽ സൈസിലായിരിക്കും ഫോൺ വരുന്നത്. അത് മാത്രമല്ല OLED ഡിസ്പ്ലേ ആണ്, 1.5K റെസൊല്യൂഷൻ ഉണ്ട്. ഒബിയസ്ലി HDR10+ HDR11 ആയിരിക്കാം ഒരു പക്ഷേ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ HDR10+ ഉണ്ടാകും വിത്ത് ഡോൾബി വിഷൻ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ശരിക്കും ഐഫോണേക്കാളിലൊക്കെ ഒരു പക്ഷേ ഒരു സ്റ്റെപ്പ് മുന്നിലായിട്ടാണ് വൺ പ്ലസ് അവർ പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇത് നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ടിൻ്റെ കൂടെ നമുക്കിത് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം വൺ പ്ലസ് 16 അല്ലെങ്കിൽ വൺ പ്ലസ് പൊതുവേ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആകുകയാണെന്നുള്ളൊരു റൂമറും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പക്ഷെ അത് ഏതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ വർഷം അവസാനം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് വരെ. ഇതിൻ്റെ ചിപ്സെറ്റ് വന്നിട്ട് ഇവർ പറയുന്നത് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ അവർ പറയുന്നത് സ്നാപ്ഡ്രാഗൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8 Elite Gen 5 ശേഷം ഒരു പക്ഷേ 8 Elite Gen 6 Pro അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 9 സീരീസോ ആയിരിക്കും ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്നുള്ളതാണ് അത്. അപ്പം ശരിക്കും അങ്ങനെ ആണെങ്കിൽ തന്നെ 5 GHz സ്പീഡ് പ്രോസസ്സറിനുണ്ടാകും, 10 പവർ പാക്ഡ് ആയിരിക്കും ആ ഫോണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LTPO ആൻഡ് ലിപ്പോ പാക്കേജിംഗ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ സ്ക്രീൻസ് അവർ യൂസ് ചെയ്തേക്കുന്നത്, AMOLED സ്ക്രീൻസ് അവർ പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ബെസൽ സൈസിൻ്റെ സൈസ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ, വളരെ വളരെ തിന്നായിരിക്കും അത്. പിന്നെ ബാറ്ററി വന്നിട്ട് ഒരു പക്ഷേ 7000 mAh അല്ലെങ്കിൽ 8000 mAh ബാറ്ററി ഉണ്ടാകും. കാരണം ഇത്രയും സ്ക്രീൻ സൈസും പ്രോസസ്സറും വരുന്നതുകൊണ്ട് തന്നെ അത്രത്തോളം ബാറ്ററി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പവർ മിക്കവാറും ബിറ്റ്വീൻ 7000 to 8000 അല്ലെങ്കിൽ ഈവൻ 10000 mAh വരെ പോകാനും ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് ക്വാർട്ടർ ഈ വർഷം അവസാനം നവംബർ, അതായത് 4th quarter നോർമലി വൺ പ്ലസ് എല്ലാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പം നവംബർ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു മാസങ്ങളിൽ നമുക്ക് ലോഞ്ച് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് പുതിയ പുതിയ റൂമേഴ്സ് വൺ പ്ലസിൻ്റെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ പുതിയൊരു ന്യൂസ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സ്ആപ്പ് പ്ലസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആണ് അത്, യൂട്യൂബിന് വന്നതുപോലെ തന്നെയാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4.

0: ഇന്നത്തിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾക്ക്

കൊണ്ടിരിക്കുന്നു റേഡിയോ സൗന്ദരം 90.4 FM. അപ്പോൾ മെറ്റ പുതിയ കുറച്ച് പ്ലാനുകളുമായിട്ട് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുമായിട്ട് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പ്ലസ്, ഇൻസ്റ്റാഗ്രാം പ്ലസ്, വാട്സാപ്പ് പ്ലസ് എന്നൊക്കെയുള്ള പേരുകളിലാണ് അതറിയപ്പെടുന്നത്. നമ്മൾ യൂട്യൂബ് പ്രീമിയം പോലെ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും. പക്ഷേ കാലക്രമേണ എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളിലാണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഫേസ്ബുക്കിന്റെ വീഡിയോസിൻ്റെ അകത്ത് കുറേ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കയറി വരെ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നിർബന്ധിതമായും ഈ പ്ലാനുകളിലേക്ക്, സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിലും ഇപ്പം ഇത് ഒരു ട്രയൽ റൺ എന്നുള്ള നിലയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ കസ്റ്റമേഴ്സിന്, ഐ മീൻ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് അവരിത് റോൾ ഔട്ട് ചെയ്യുന്നത്. അതും പല രാജ്യങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ ഇപ്പം പ്രീമിയം പ്ലാനുകളിലുള്ളതുപോലെ തന്നെ ഫേസ്ബുക്ക് പ്ലസിലും ഇൻസ്റ്റാഗ്രാം പ്ലസിലും വാട്സാപ്പ് പ്ലസിലും സാധാരണ യൂസേഴ്സിന് കിട്ടാത്ത രീതിയിൽ അവർ കുറച്ച് ഫീച്ചേഴ്സ് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിക്കുന്നത് മെറ്റ 1 എന്ന് പറയുന്ന, ഗൂഗിൾ 1 പോലെ മെറ്റ 1 എന്ന് പറയുന്ന ഒരു പ്ലാനിലേക്കാണ് അവർ ഇതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മെറ്റ 1 കീഴിലാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും എല്ലാം വരിക. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു, ഇപ്പം ഇൻസ്റ്റാഗ്രാം പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നമുക്കിപ്പം ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് ഒക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പ്ലേസ് ചെയ്യുന്ന ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ എത്ര പേര് കണ്ടു അല്ലെങ്കിൽ എത്ര പേര് റീവാച്ച് ചെയ്തു എന്ന് നമുക്കറിയാൻ സാധിക്കും പ്ലസ് പ്ലാനിൽ. ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അത് റീവാച്ച് ചെയ്തത് അറിയാൻ പറ്റില്ല. നമുക്ക് എത്ര പേര് കണ്ടു എന്നുള്ളത് മാത്രമേ, ഒരു തവണ ആരൊക്കെ കണ്ടു എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്ലസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ തന്നെ എത്ര തവണ നമുക്ക് ആ സ്റ്റോറി കണ്ടു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ക്രിയേറ്ററിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് അതേപോലത്തെ കണ്ടന്റ് പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് നമുക്ക് ഈ സ്റ്റോറികളും ഹൈലൈറ്റ്സും എത്തിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു ക്ലോസ്ഡ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ മാത്രമേ നമുക്ക് സ്റ്റോറീസ് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്കെല്ലാം നമുക്ക് ഈ സ്റ്റോറീസ് എത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വൺസ് ഒരു അഡീഷണൽ വ്യൂ അല്ലെങ്കിൽ വൺസ് എ വീക്ക് നമുക്ക് ഒരു സ്പോട്ട്ലൈറ്റിനെ നമുക്ക് അഡീഷണൽ വ്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം അങ്ങനെ ഒരു ഫീച്ചർ സാധാരണഗതിയിൽ നമുക്ക് കിട്ടാറില്ല. കാരണം സ്പോട്ട്ലൈറ്റ് 24 hours അല്ലെങ്കിൽ 1-2 days കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്പോട്ട്ലൈറ്റ് ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് ഡിലീറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റോറി വ്യൂവർ ലിസ്റ്റ്, നമ്മൾ സ്റ്റോറീസ് എത്ര പേര് ലൈവായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് അവർ ആദ്യമേ തന്നെ നമുക്ക് അവരറിയാതെ, അതായത് നമ്മുടെ ഫോളോവേഴ്സ് അറിയാതെ തന്നെ അവരുടെയൊക്കെ ലിസ്റ്റുകളിലേക്ക് നമുക്ക് നമ്മളുടെ സ്റ്റോറീസിനെ പുഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ നൂതനമായ ഫീച്ചേഴ്സ് അവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ പ്ലാനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇത്രയും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്തും വാട്സാപ്പിൻ്റെ അകത്തും അവർ കൊണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കുറേ കസ്റ്റം ഐക്കൺസ്, കസ്റ്റം ആപ്പ് ഐക്കൺസ്, പിന്നെ പ്രൊഫൈൽ ബയോസ്, അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഫൈൽ ബയോസ്, പിന്നെ അഡീഷണൽ പിന്നുകൾ, ഇതെല്ലാം ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വാട്സാപ്പിൻ്റെ അകത്തും ഫേസ്ബുക്ക് പ്ലസിൻ്റെ അകത്തും, വാട്സാപ്പ് പ്ലസിലും ഫേസ്ബുക്ക് പ്ലസിലും എല്ലാം ഇത് ഇതേ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ തന്നെയാണ്. പക്ഷേ കൂടാതെ വാട്സാപ്പിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആപ്പ് തീമുകൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയുള്ള കുറേ ആപ്പ് തീമുകൾ, പിന്നെ കസ്റ്റം റിംഗ് ടോൺസ്, പിൻഡ് ചാൻസ്, ലിസ്റ്റ് കസ്റ്റമൈസേഷൻ, പിന്നെ പ്രീമിയം സ്റ്റിക്കേഴ്സ്, ഇതെല്ലാം വാട്സാപ്പ് പ്ലസിൻ്റെ അകത്ത് അവൈലബിൾ ആയി ഇതെല്ലാം. പക്ഷേ ഇപ്പം ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഫേസ്ബുക്ക് തന്നിട്ടില്ല. അത് മാത്രമല്ല പ്ലാനിൻ്റെ പ്രൈസിങ്ങും കമ്പനി പുറത്തു വിട്ടിട്ടില്ല. എങ്കിൽ കൂടി ടെക് ക്രഞ്ച് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫേസ്ബുക്ക് പ്ലസിനും ഇൻസ്റ്റാഗ്രാം പ്ലസിനും ഏകദേശം $3.99, റഫ്ലി അറൗണ്ട് $350 ഒരു മാസം ചാർജ് ചെയ്യാനാണ് ചാൻസ് എന്നുള്ളതാണ്. അതേപോലെ വാട്സാപ്പ് പ്ലസിന് വന്നിട്ട് റഫ്ലി $270, അതായത് $2.99 റഫ്ലി അറൗണ്ട് $270 ഇപ്പോഴത്തെ കൺവേർഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ പ്രൈസിങ് പക്ഷേ ഒഫീഷ്യലി ലോഞ്ച് ഫേസ്ബുക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നതല്ല, നമുക്കൊരു വെബ്സൈറ്റ് വഴി, ടെക് ക്രഞ്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിച്ചതാണ്. എത്രത്തോളം അത് സത്യമാണെന്നുള്ള നമുക്ക് അറിയാൻ അറിയില്ല. എങ്കിൽ കൂടി കമ്പനി ഉടനെ തന്നെ ഈ പ്ലാനുകളെല്ലാം എല്ലായിടത്തേക്കും റോൾ ഔട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരാദ്യമേ ശരിക്കും ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, നോർമൽ യൂസേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, പിന്നെ അതേപോലെ തന്നെ ഈ ബിസിനസ് അങ്ങനത്തെ എൻറ്റിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് AI പ്ലാനും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫേസ്ബുക്കിൻ്റെ പുതിയ മെറ്റ, അതായത് ഫേസ്ബുക്ക് പ്ലസും വാട്സാപ്പ് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും മെറ്റ കൊണ്ടുവന്നേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്തത് ആപ്പിളിൻ്റെ iOS 27 എന്ന് പറയുന്നത്

0: ലോകത്തിനിടാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. iOS അവരുടെ പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ലീക്സ്, അതിന്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. WWDC 2026, അതായത് ആപ്പിളിന്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് June 8 നടക്കാനിരിക്കെ iOSന്റെ പുതിയ അപ്ഡേറ്റ് ആയ 27 കുറിച്ചുള്ള കുറച്ച് ലീക്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെ പ്രധാന താരം സിരി തന്നെയാണ്. കാരണം സിരി ഇതുവരെ ശരിക്കും ആപ്പിള് AI ഇന്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. അവർക്ക് സ്വന്തം ഗൂഗിളും ചാറ്റ് GPT-യും ക്ലൗഡും ഒക്കെ വളരെ മുൻപന്തിയിൽ എത്തിയിട്ട് പോലും ആപ്പിളിന് അവരൊത്ത് കിടപിടിക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ AI കൃത്യമായ ഒരു ഒരു ടാർഗറ്റ് ഇല്ലാതെ മുന്നോട്ട് പോയ ഒരു കമ്പനിയാണ്. അപ്പൊ അത് കാരണം അവരുടെ സിരി എന്ന് പറഞ്ഞ ആപ്പ് ഏറ്റവും ആദ്യമേ അങ്ങനത്തെ ഒരു ചാറ്റ് ബോട്ട് കൊണ്ടുവന്നത് തന്നെ ആപ്പിളാണ്. പക്ഷെങ്കിൽ പോലും അത് ഒരുപാട് പിന്നിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തോണ്ടിരുന്നത്. കാരണം പല ക്വസ്റ്റ്യൻസിനും സിരി കൃത്യമായി റിപ്ലൈ തരാതിരിക്കുക, അതിനെക്കുറിച്ചുള്ള മീംസ് തന്നെ ഇന്റർനെറ്റിൽ എല്ലായിടത്തും ലഭ്യമാണ്. പക്ഷേ അവർ ഈ കഴിഞ്ഞ വർഷം, അതായത് 2025 അവസാനത്തോടു കൂടി ഗൂഗിളുമായിട്ട് ടൈപ്പ് ആകുകയും ഗൂഗിളിന്റെ ജെമിനായി അവർക്ക് വേണ്ടിയിട്ട് ആപ്പിളിന് വേണ്ടിയിട്ട് AI ഫീച്ചേഴ്സ് അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവരിപ്പം റീവാമ്പ് ചെയ്ത് സിരിയെ ഒരു സ്റ്റാൻഡേർഡ് ഓൾ ആപ്പായിട്ട് എല്ലാ ആപ്ലിക്കേഷൻസിലും അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിൽ അവർ കൊണ്ടുവരികയാണ് iOS-ന്റെ അകത്തും. എനിക്ക് തോന്നുന്നു കൂടാതെ തന്നെ ഐപാഡ് OS-ലും മാക് OS-ലും എല്ലാം ഇനിയിപ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സിരി ശരിക്കും ഒരു പ്രധാന താരമായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് പുതിയ iOS-ന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം സിരി ശരിക്കും ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ചാറ്റ്ബോട്ട്, AI ചാറ്റ്ബോട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും ആസ്ക് സിരി എന്ന് പറഞ്ഞൊരു ഫീച്ചർ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ അടുത്ത് സിരിയുടെ അടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ചോദിക്കാം, അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈവൻ

ചെറിയ ആപ്ലിക്കേഷൻ നമുക്ക് അതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളിടത്തിൻ്റെ അകത്ത് നിന്ന് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് ചെക്കൻ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെബിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിരി എടുത്ത് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ ഫീച്ചേഴ്സ്, കോമൺ ആയിട്ടുള്ള നമ്മൾ ജെമിനൈ ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും സിരിയിലും കൂടെ വരത്തക്ക രീതിയിലാണ് ഇപ്പം ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ആപ്സ് ആയ ചാറ്റ് ജി പി ടിയോ അല്ലെങ്കിൽ ജെമിനൈയോ അല്ലെങ്കിൽ ക്ലോഡോ ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി iOS-ൻ്റെ അകത്ത് സിരി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. മൾട്ടിപ്പിൾ AI ഏജൻസിൻ്റെ ഫീച്ചേഴ്സും അവൈലബിലിറ്റി അവർ ഉറപ്പാക്കിയിട്ടുണ്ട്, ആപ്പിൾ ഇത്തവണ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ AI ഫംഗ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പല ആപ്പുകളും, അതായത് ക്യാമറ ആപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് സിരി മോഡുണ്ട്. അത് അവർ വിഷ്വൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പം എഡിറ്റ് ചെയ്യാം, ക്യാമറയ്ക്കകത്ത് നമുക്കിപ്പം ഒരു ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർട്രേറ്റ് മോഡലോ ലാൻഡ്സ്കേപ്പ് മോഡലോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ചെയ്യണം. അതെല്ലാം നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതേപോലെ അടുത്തത് ആഡിങ് വിഡ്ജറ്റ്സ്, അതായത് ക്യാമറ ആപ്പിൻ്റെ അകത്ത് നമുക്ക് വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, ക്യാമറ ആപ്പിൻ്റെ വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, അത് ഇതെല്ലാം ഇങ്ങനത്തെ ഡേ ടു ഡേ ഈവൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ഓരോ ആപ്പുകൾ, ഇപ്പോൾ ഫോട്ടോ ആപ്പിൻ്റെ അകത്ത് ആപ്പിൾ ഇൻ്റലിജൻസ് പവേർഡ് നമുക്ക് അപ്ഡേറ്റ്സ്, അതായത് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമേജിൻ്റെ അകത്ത് എന്തെങ്കിലും എഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു സെപ്പറേറ്റ് ഫീച്ചറാണ്, സിരി ഇൻക്ലൂഡഡ് അല്ല, അതൊരു സെപ്പറേറ്റ് ഫീച്ചർ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ റീഫ്രെയിം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറേ ആഡഡ് ഫീച്ചേഴ്സ് അവർ ഓരോ ആപ്പിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അക്രോസ് എല്ലാ പ്ലാറ്റ്ഫോംസ്, അതായത് iOS-ൽ മാത്രമല്ല ഐപാഡ് OS-ലും മാക് OS-ലും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റീഫ്രെയിമും എക്സ്റ്റെൻഡും ഒക്കെ ഓരോരോ പർട്ടിക്കുലർ ഫീച്ചേഴ്സ്. ഇപ്പം റീഫ്രെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പെർസ്പെക്റ്റീവ് മാറ്റാൻ സാധിക്കും, മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് ആക്കാൻ സാധിക്കും. എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്കകത്ത് മിസ്സിംഗ് പോർഷൻസ് ഉണ്ടെങ്കിൽ, നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു മിസ്സിംഗ് പാർട്ട് അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. കാരണം ആർട്ടിഫിഷ്യൽ ലെൻസ് ഇപ്പം സിരി പോലുള്ള ആർട്ടിഫിഷ്യൽ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ, അവിടെ ആ മിസ്സിംഗ് പോർഷൻ നമുക്ക് ആഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും June 8-ാം തീയതിയാണ്. പക്ഷേ നമുക്ക് ഫോണുകളിൽ അല്ലെങ്കിൽ ഡിവൈസസിലേക്ക് ഇത് റോൾ ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ സമയമെടുക്കും, ഏകദേശം ഒരു മാസത്തോളം സമയമെടുക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും എല്ലാ ഫോണുകളിലും അല്ലെങ്കിൽ എല്ലാ ഡിവൈസസിലേക്കും വരിക. ഇത് iOS 27 എനിക്ക് തോന്നുന്നു iPhone 11 തൊട്ടുള്ള താഴോട്ടുള്ള ഫോണുകളിലെല്ലാം അവൈലബിൾ ആണ്. ഐപാഡ് OS അതേപോലെ തന്നെ ഐപാഡ് എയർ തൊട്ട് താഴോട്ടുള്ള എല്ലാ മോഡൽസിലും അവൈലബിൾ ആയിരിക്കും. മാക് OS-ൻ്റെ ശരിക്കും അവർ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ ഇതുവരെ വെളിവാക്കിയിട്ടില്ല. എങ്കിലും ഈ ആഴ്ചയൊക്കെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും മാക് OS-ൻ്റെ ഏതൊക്കെ വേർഷൻസിൻ്റെ അകത്ത്, അല്ലെങ്കിൽ മാക്കിൽ ഏതൊക്കെ വേർഷൻസ് ഓഫ് മാക്കിൻ്റെ അകത്ത് നമുക്ക് പുതിയ OS അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഫോണുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുക. പുതിയ ഫീച്ചേഴ്സ് നമുക്ക് ശരിക്കും ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയാണ് ആപ്പിൾ അത് കൊണ്ടുവന്നേക്കുന്നത്. പ്രാക്ടിക്കാലിറ്റി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്ഡേറ്റ് ചെയ്ത് പുതിയ iOS യൂസ് ചെയ്യുക, അതിൻ്റെ റിവ്യൂസിനെ കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ആപ്പിളിൻ്റെ വന്നിട്ടുള്ളത്. അടുത്ത ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്, വാട്സാപ്പിൻ്റെ പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചറിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ലഭ്യത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈ സെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈ സെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. വാട്സാപ്പിന്റെ അകത്ത് വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ് അത്, ഉടനെ തന്നെ റോൾ ഔട്ട് ആകും വാട്സാപ്പിലേക്ക് എന്താണെന്നല്ലേ. അത് ശരിക്കും നമ്മൾ ടെലഗ്രാമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്, പക്ഷെ വാട്സാപ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അതായത് റീഡ് ചെയ്തതിന് ശേഷം മെസ്സേജസ് ഡിലീറ്റ് ആകുക. iOSലും ആൻഡ്രോയിഡിലും ഈ ഫീച്ചർ അവൈലബിൾ ആയി തുടങ്ങും. ടെലഗ്രാമിൽ ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ വൺസ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സഞ്ചറിന്റെ അകത്ത് അത് അവൈലബിൾ ആണ്. നമ്മൾ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതൊരു സെക്യൂരിറ്റി ഫീച്ചറായിട്ടാണ് അവർ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇതുവരെ എനിക്ക് തോന്നുന്നു വാട്സാപ്പിൽ എന്തുകൊണ്ടോ മെറ്റ ഇത് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ നേരത്തെ മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം. 24 hours അല്ലെങ്കിൽ 1 day 2 days എന്ന് പറഞ്ഞ് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഇതങ്ങനെയല്ല. നമ്മൾ എപ്പോഴാണോ ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് ആ കിട്ടുന്ന വ്യക്തി എപ്പോഴാണോ അത് കാണുന്നത്, കാണുന്നതിന് തൊട്ട് പുറകെ തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പം അത് ശരിക്കും മെസ്സേജസിൻ്റെ സെക്യൂരിറ്റി ഫീച്ചർ എന്നുള്ള നിലയിൽ തന്നെയാണ് വാട്സാപ്പ് അത് പുറത്തിറക്കാൻ പോകുന്നത്. ശരിക്കും അതിൻ്റെ പേര് തന്നെ അവർ ഗോൺ ഇൻ 60 seconds എന്നാ പേരിട്ട് ആ പ്രൊജക്ടിന്റെ പേരിട്ടിരിക്കുന്നത്. അതായത് 60 സെക്കൻഡ് അകത്ത് തന്നെ അത്, പക്ഷേ 60 സെക്കൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മീൻസ് യൂസേഴ്സിന്റെ ഇതിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അതായത് യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പം അയക്കുന്ന സമയത്തായിരിക്കത്തില്ലല്ലോ മറ്റൊരു വ്യക്തി അത് കാണുന്നത്. കണ്ടതിന് ശേഷം മാത്രമേ ആ മെസ്സേജസ് ഡിലീറ്റ് ആയി പോകുള്ളൂ. അപ്പോൾ ഇത് പുതിയ വാട്സാപ്പിന്റെ അപ്ഡേറ്റ്സിന്റെ കൂടെ എപ്പം ഏത് അപ്ഡേറ്റിന്റെ കൂടെ വരും എന്നുള്ളതിനെ കുറിച്ച് കമ്പനി വ്യക്തമായ ഒരു ഐഡിയ തന്നിട്ടില്ലെങ്കിൽ കൂടി പുതിയ അപ്ഡേറ്റിന്റെ അകത്ത് വരാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണുകളിലുള്ള വാട്സാപ്പ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പുതുതാക്കി വെക്കുക. ഈ ഒരു അപ്ഡേറ്റ് ശരിക്കും ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. കാരണം മെസ്സേജസ് നമുക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജസ് ഈ രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്തിട്ട് അപ്പോൾ ഡിലീറ്റ് ആയി പോകും എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ സെക്യൂരിറ്റി ഫീച്ചർ ആരും യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ടെക് ബൈറ്റ്സിൻ്റെ അപ്ഡേറ്റ്സുകളെല്ലാം ഇവിടെ തീരുകയാണ്. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.

0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഞാൻ ഒന്നുകൂടി പറയാം, 8848558785. അതുവരെ സൈനിങ് ഓഫ് അനു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ്, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആതിര.

നമസ്കാരമാൻ, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. മ്യൂസിക് ബീറ്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഈ നേരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നിങ്ങളോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല ആൽബം സോങ്സും പ്ലേ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഓണേ സീറ്റിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഓണേ സീറ്റിൽ? ഞാൻ ആതിരയാണ്. അപ്പം നമുക്കിങ്ങനെ കുറച്ച് നേരം നല്ല രസമുള്ള ആൽബം സോങ്സിലൂടെ കടന്നു പോകാം. എല്ലാവരും ഈ ഒരു 4 മണി സമയത്ത് എന്തായാലും കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ടൈം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ തീർച്ചയായും നിങ്ങളുടെ മെസ്സേജസ് വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൽബം സോങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. ഈ ഒരു നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ച് ഞാൻ ഒന്ന് കാണട്ടെ ആരൊക്കെയാണ് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് മ്യൂസിക് ബീറ്റ്സിൻ്റെ ആദ്യത്തെ ഗാനത്തിലേക്ക്, അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ഞാനൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കുകയാണ്. നമ്മൾ ചെറിയൊരു പ്രായത്തിൽ, നമ്മുടെ ബാല്യകാലത്തൊക്കെ നമുക്കിങ്ങനെ ഒരു പ്രണയമൊക്കെ, ഒരു ക്രഷൊക്കെ തോന്നാറില്ലേ? ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയോടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാരോടൊക്കെ ഒരു പ്രണയം തോന്നാറുണ്ട്. പക്ഷേ അതിനൊരു പ്രണയം കാറ്റഗറിയിലോട്ട് പെടുത്തണമെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ അതൊരു ഒരു അട്രാക്ഷൻ മാത്രമാണ് വലിയ ആൾക്കാരോട്. വലിയ ഇപ്പോൾ ഒരു 18-20 വയസ്സൊക്കെ ഉള്ള പുരുഷന്മാരോടോ അല്ലെങ്കിൽ സ്ത്രീകളോടോ ചെറിയ കുട്ടികൾക്കൊരു കൗതുകം തോന്നില്ലേ? അല്ലെങ്കിൽ ഒരു കരുതലുണ്ടാവണം അവരുടെ ഭാഗത്തു നിന്ന്, ഒരു കരുതലുണ്ടാവണം. അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇന്ന സ്ഥലത്താണ് കുട്ടി, ഇന്ന രീതിയിലൊക്കെ നന്നായിട്ട് പോകുമെന്നൊക്കെ കേൾക്കാൻ നമുക്കൊരു ആഗ്രഹം കാണത്തില്ലേ? അത്തരത്തിൽ മനോഹരമായിട്ടുള്ളൊരു കഥ പറഞ്ഞ ഒരു ആൽബമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമ്മാനിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കുറച്ച് നാളുകളായിട്ട് എല്ലാവരുടെയും പ്രിയങ്കരമായിട്ട് മാറിയൊരു പാട്ടാണ്. ഇതിൻ്റെ വിഷ്വൽസ് ആണെങ്കിൽ അമേസിംഗ് ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഗാനം, അതിൻ്റെ ഗാനഭംഗിയിലും എല്ലാം അലിഞ്ഞു നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു ആൽബമാണ്. ഷാനൂബ് ആണ് അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, അദ്ദേഹം ഇത് ചെയ്ത 2017. അതിനു മുൻപൊരു ബ്ലോഗ്, ഒരു പ്രണയ ബ്ലോഗ് അദ്ദേഹം കാണുകയുണ്ടായി. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു പ്രണയമാണ്, ആ ഒരു പ്രണയവും ഓർമ്മപ്പെടുത്തലുമാണ് ഈ ഒരു ആൽബത്തിലൂടെ അദ്ദേഹം റിവീൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, ആ ഒരാളെ പ്രൈവറ്റായിട്ട് തന്നെ വച്ചിരിക്കുകയാണ്. ആ ബ്ലോഗ് എഴുതിയത് ആരാണ് എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ബ്ലോഗിൻ്റെ പുറത്തിട്ടാണ് ഈ ഒരു പാട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്കൊരു നമ്മളിങ്ങനെ റിവ്യൂസൊക്കെ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ആൽബമാണ്. അപ്പോൾ അതിൻ്റെ പ്രണയമാണ് കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചൈൽഡ്ഹുഡിൽ ഒരു പെൺകുട്ടിക്ക് ഒരു മുതിർന്നൊരു ഒരു ബ്രദറിനോട്, ബ്രദർ തന്നെയാണ് പക്ഷേ എങ്കിലും ആ ഒരു പ്രണയാനുരാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ക്രഷ് എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ നമുക്കും ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രണയ കാറ്റഗറി ആണോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ള തരത്തിൽ നല്ല രസമായിട്ട് ആ ഒരു ആൽബം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു കണ്ടന്റിനെ അതിമനോഹരമായിട്ട് നമുക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത് ഷാനൂബാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും അതുപോലെ തന്നെ സംഗീതവും ചെയ്തിരിക്കുന്നത് എബി ടോം സിറിയക്കാണ്. പിന്നെ ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള

സിനിമാഗാന രചയിതാവ് കൂടിയായിട്ടുള്ള ജോ പോളാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഫ്സൽ യൂസഫും രൂപ രേവതിയും ചേർന്നിട്ടാണ് ഇതിൻ്റെ പാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിമനോഹരമായ ഗാനം ഞാൻ ഇത്ര എന്തായാലും വർണ്ണിച്ചല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനൊരാഗ്രഹം കാണില്ലേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയിലൂടെ കടന്നു പോകുന്ന ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും മ്യൂസിക് ബീറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പം ആൽബം സോങ്സ് ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ, ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ്. നല്ല നല്ല പാട്ടുകളാണ് നമ്മുടെ ശ്രോതാക്കൾ ആവശ്യപ്പെടാറുള്ളത്. ആ പാട്ടൊക്കെ പ്ലേ ചെയ്ത് നിങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. പ്രിയങ്കയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ആതിര, സുഖമല്ലേ? യെസ്, ഞാൻ വളരെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയങ്കയ്ക്കും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രിയങ്ക ഒരു പ്രണയഗാനം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നല്ലൊരു പാട്ട് പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രിയങ്ക കേൾക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇങ്ങനെ പതുക്കെ പതുക്കെ മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും മെസ്സേജ് ഞാനിങ്ങനെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പ്രിയങ്കയ്ക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ കൊടുക്കാം അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസംബർ എന്ന ഒരു ആൽബം സോങ് ഉണ്ട്. ഹരിപ്രസാദിൻ്റെ വോക്കലിൽ വന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ജോപ്പോളാണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആയിട്ടുള്ള പുല്ലാങ്കുഴൽ അത് ചെയ്തിരിക്കുന്നത് രാജേഷ് ചേർത്തലയാണ്. അതുപോലെ ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ ഒരു മിക്സിംഗ് ഒക്കെ ഒരു സൂപ്പറായിട്ടാണ് ഈ ഒരു ആൽബത്തിൽ ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ട് ഹരിപ്രസാദിൻ്റെ ശബ്ദ സൗന്ദര്യത്തിലെത്തിയ ആ മനോഹരമായ ഗാനം തന്നെ ആകട്ടെ അടുത്തതായിട്ട് മ്യൂസിക് ബീറ്റ്സിൽ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സുമായി നിങ്ങളോടൊപ്പം ഇങ്ങനെ ലൈവില് വിശേഷങ്ങളും അതുപോലെ നല്ല പാട്ടുകളും പ്ലേ ചെയ്യാൻ വേണ്ടി ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. യെസ്, അപ്പോൾ നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, നമുക്കിനി കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്ത് തരുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്രോതാവ് മാധുരി അയച്ചിരിക്കുന്നു. ഹലോ മ്യൂസിക് ബീറ്റ്സ്, നമസ്കാരം ആതിര. ഞാൻ മാടനടയിൽ നിന്ന്

മധുരയാണ്. എനിക്ക് വിനീത് ശ്രീനിവാസൻ പാടിയ മലയാളി എന്ന ആൽബത്തിലെ മിന്നലഴകേ മിന്നുമഴകേ നിലാമഴയിൽ നനയുമഴകേ ആ പാട്ടല്ലേ? യെസ്, അപ്പോൾ ആ പാട്ട് നമ്മുടെ മാധുരി ചേച്ചി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്ന കൊടുക്കുന്ന തന്നെയായിരിക്കും. അപ്പോൾ നല്ലൊരു പാട്ടാണ് അല്ലേ. വിനീത് ശ്രീനിവാസൻ്റെ ഒരു ശബ്ദ മാധുരി എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിലെ ആൽബം സോങ്സിന് വേണ്ടി എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ആൽബം സോങ്സാണ് ആ ഒരു ടൈമിൽ അദ്ദേഹം പാടിയിട്ടുള്ളത്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ആൽബം സോങ് തന്നെയാണ് ഈ മിന്നലഴകേ എന്ന ഗാനം. അപ്പോൾ ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഏറെ പ്രിയങ്കരനായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മലയാള സംഗീത ഗാനശാഖയിൽ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് മ്യൂസിക് ഡയറക്ടറാണ് ജേക്സ് ബിജോ. അദ്ദേഹത്തിൻ്റെ സംഗീതമാണ് മിന്നലഴകേ എന്ന ഗാനത്തിന് ഏറ്റവും കൂടുതൽ മനോഹാരിത നേടിക്കൊടുത്തതിൽ 1% അല്ലെങ്കിൽ ഇത്ര ഭാഗം അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ അതിനോടൊപ്പം വിനീത് ശ്രീനിവാസനാണ് ചേർന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ദൃശ്യഭംഗിയിൽ അല്ലേ. റോമ എന്നൊരു സുന്ദരിയും നമ്മുടെ പൃഥ്വിരാജും വിനീത് ശ്രീനിവാസനും എല്ലാവരും ചേർന്ന് ഒരു കോളേജ് ഒരു ലവ് സ്റ്റോറിയാണ് ഇതിൻ്റെ മേക്ക് ചെയ്യുന്നത്. അതിൽ എന്താ പൃഥ്വിരാജ് സുകുമാരനാണ് ഒരു ഗസ്റ്റ് റോളിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും ലാസ്റ്റ് രാജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്യൂട്ട് ക്യൂട്ട് ഡയലോഗ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഇങ്ങനെ ഓർമ്മ വന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും ആ ഒരു ഗാനം ഭംഗി നമുക്ക് ആസ്വദിച്ച് തന്നെ ചേരാമെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ മാധുരി ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള മിന്നലഴകേ എന്ന ഗാനം എല്ലാവർക്കും വേണ്ടി ഞാൻ എന്താ ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM Music Beats.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: Listening to Radio Swandanam 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സിൽ ഈ ഒരു ലൈവ് പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ മിന്നലഴകി എന്നൊരു സോങ് കേട്ടു. ലാസ്റ്റ് ഇങ്ങനെ ചോദിക്കുകയാണ്, രാജ് യെസ് പൃഥ്വിരാജ് എന്ന് പറയുന്ന കേൾക്കാൻ തന്നെ രസമാണ്. അതിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ. ഐ ക്യാൻ വാട്സപ്പ് നമ്പർ 8848558785. സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ നമുക്ക് ലൈവിൽ ജോയിൻ ചെയ്യണമെങ്കിൽ. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമുക്ക് ഓൾറെഡി മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മെസ്സേജിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ചൈതന്യയാണ്, കൊല്ലത്ത് നിന്ന്. ഹായ്, ഹലോ റേഡിയോ സാന്ത്വനം, ഐ ആം ചൈതന്യ ഫ്രം കൊല്ലം. മ്യൂസിക് ബീറ്റ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല സോങ് സെലക്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചൈതന്യ. പണ്ട് മുതലേ കേൾക്കാറുണ്ടായിരുന്നു. യെസ്, അപ്പോൾ എനിക്കൊരു പണ്ട്, അതായത് അന്തക്കാലം എനിക്കുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ടുള്ളൊരു റണ്ണായിരുന്നു ഈ മ്യൂസിക് ബീറ്റ്സിൻ്റെത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ലൈവിലാണ് നമ്മൾ സജീവമായിട്ട് തുടരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കുറേ നാളുകളായിട്ടുള്ള മ്യൂസിക് ബീറ്റ്സിൻ്റെ ഒരു ലവറാണ് ചൈതന്യ. അപ്പോൾ താങ്ക് യു സോ മച്ച് ചൈതന്യ പഴയ പ്രോഗ്രാംസിനെ പറ്റി ഒന്നുകൂടെ മെൻഷൻ ചെയ്തതിൽ. യെസ്, അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണം. ആ പാട്ട് കൂടി പറഞ്ഞിട്ടുണ്ട്, പറയാതെ പണ്ടേ എന്നൊരു സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അടുത്തതായിട്ട് ആ ഒരു പ്രിയപ്പെട്ട വിനോദിന് വേണ്ടി, അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രണയഗാനമാണ് നമ്മുടെ ചൈതന്യ ചോദിച്ചിരിക്കുന്നത്, തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്, മന്ദാര എന്നൊരു ബ്യൂട്ടിഫുൾ ആൽബം സോങ്സിലെ ആ ഒരു കളക്ഷൻസിൽ വന്നിരിക്കുന്ന ഒരു പാട്ടാണ് നമ്മുടെ ചിത്ര ചേച്ചിയാണ് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത്, പറയാതെ അറിയാതെ എന്ന ഗാനം. അപ്പോൾ ആ ഗാനം നമ്മുടെ വിനോദിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് നമ്മുടെ ചൈതന്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? ആ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സിലേക്ക്. മ്യൂസിക് ബീറ്റ്സിൽ അങ്ങനെ പറയാതെ അറിയാതെ എന്നൊരു ബ്യൂട്ടിഫുൾ സോങ്, ചൈതന്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിനോദിനൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നല്ലൊരു പാട്ടായിരുന്നു, ഒരു ഫീൽ ഗുഡ് ഒരു സോങ് തന്നെയായിരുന്നു. ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ നമ്മളിങ്ങനെ കേട്ട് രസിക്കാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പോൾ രണ്ടുപേരും കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കാൻ വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. കാർത്തിക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് അതിര ചേച്ചി, ഞാൻ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഒരു വൈബുള്ള ഒരു തമിഴ് ആൽബം സോങ് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ കാർത്തിക്കിന് വേണ്ടി ഒരു യോയോ ആയിട്ടാണ് കാർത്തിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും കാർത്തിക്ക് ഒരു പ്രണയ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു തമിഴ് പ്രണയ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ

കാർത്തിക്കിന് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് എൻ കാതൽ എന്നൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ നല്ല രസമുള്ള ഒരു വിഷ്വൽസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് ശ്യാം ദാസ് എന്ന ഒരു സംഗീത സംവിധായകനാണ്, ഒരു യുവ സംഗീത സംവിധായകനാണ്. നല്ല രസമായിട്ട് പോകുന്ന വിഷ്വൽസ് ആണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈണമാണ് ഇത് പാടിയിരിക്കുന്നത്. അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പാടിയിരിക്കുന്നത് ശ്വേത മോഹനാണ് പാടിയിരിക്കുന്നത്. വെങ്കിയുടെ വരികളിൽ പിറന്ന അതിമനോഹരമായിട്ടുള്ളൊരു ആൽബം സോങ്. അപ്പോൾ ആ മനോഹരമായ പ്രണയഗാനം തന്നെ ആകട്ടെ കാർത്തികിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ സോങ്. അപ്പോൾ ആ ഒരു സോങ് കേട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലൈവ് ജേർണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നല്ലൊരു പാട്ടല്ലേ, നല്ലൊരു കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കാതുകൾക്കൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ തോന്നുന്നൊരു ടൈപ്പിലൊരു സോങ് ആണ്. അപ്പോൾ തീർച്ചയായും കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എൻ കാതൽ എന്നൊരു സോങ് ആണ്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശ്വേതാ മോഹൻ്റെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസിലാണ് ആ ഒരു പാട്ട് ഇങ്ങനെ ലയിച്ച് ചേർന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാർത്തിക്കിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയായിരുന്നു നമ്മുടെ സമയം. 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ, പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ബാബുരാജൻ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. തരംഗിണി ആൽബം സ്വീറ്റ് മെലഡീസ് വോളിയം 1 പച്ചപ്പനങ്കിളി തത്തി എന്ന് തുടങ്ങുന്ന ദാസേട്ടൻ പാടിയ ഗാനം പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു പാട്ട് നമ്മുടെ ബാബുരാജൻ സാറിന് വേണ്ടി ഇതാ പ്ലേ ചെയ്യാൻ പോകുന്നു. തരംഗിണിയിലെ ആൽബം പാട്ടുകളുടെ ഒരു വലിയ കളക്ഷൻ ലിസ്റ്റ് തന്നെ നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. എല്ലാം തരംഗിണി ഹിറ്റാണ് ചോദിക്കുന്നത്. നല്ല നല്ല പാട്ടുകളാണ്, പഴയ പാട്ടുകൾക്ക് എപ്പോഴും ഇങ്ങനെ ഇമ്പമാറുന്നതും എപ്പോഴും കേൾക്കാൻ തോന്നുന്ന പാട്ടുകളാണല്ലോ. അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കേട്ടെടുത്തിരിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

Once again, welcome back to Radio Sandhvanam 90.4 FM Music Beats Live Journey. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു തരംഗണി ആൽബത്തിലെ ഒരു നല്ലൊരു പാട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഇതാ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് മെസ്സേജിലേക്കും ദ ലാസ്റ്റ് സോങ്ങിലേക്കും നമ്മൾ പോകുന്നു. അപ്പം നമ്മുടെ സുജി ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. ഹായ് ആതിര, ഗുഡ് ഈവനിങ്. നല്ല വൈബായിട്ടാണല്ലോ ഇരിക്കുന്നത്. സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി ആർക്കും ആരോടും ഇത്രമേൽ തോന്നാത്തൊരിഷ്ടം എന്നൊരു സോങ്, ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത് ആ ഒരു പാട്ട് തന്നെയായിരിക്കും. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പാട്ടുകളിൽ ഏറ്റവും പ്രിയങ്കരമായി നിലനിൽക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസിൽ ഒന്ന് തന്നെയാണ് ഇനി ആർക്കും ആരോടും എന്ന ആ ഗാനം. അപ്പോൾ ആ ഗാനത്തിൻ്റെ മനോഹാരിതയോട് കൂടി ഇന്നത്തെ ഈ ഒരു ലൈവ് ജേണി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത ശനിയാഴ്ചയിൽ വൈകുന്നേരം 4 മണി മുതൽ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നല്ല പാട്ടുകളും ഇങ്ങനെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മെസ്സേജ് വായിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടൈം ലിമിറ്റേഷൻ കൊണ്ടാണ്. അപ്പോൾ അടുത്ത ലൈവിൽ നമ്മൾ തീർച്ചയായും അത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വൈകുന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. കളക്ട്രേറ്റും പരിസരവും ശുചീകരിച്ചും വൃക്ഷത്തൈ നട്ടും ലോക പരിസ്ഥിതി ദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. സിവിൽ സ്റ്റേഷൻ പരിസരം കൂടുതൽ മനോഹരവും വൃത്തിയുള്ളതുമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് തുടക്കമായത്. സിവിൽ സ്റ്റേഷൻ പരിസരത്തുള്ള കാലാവധി പിന്നിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യും. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കും. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കും. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് സാമൂഹിക ഉത്തരവാദിത്വമാണെന്ന് ഉദ്ഘാടനം നിർവഹിക്കവേ ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിൽ പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വൃക്ഷത്തൈ നടീലും വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ ലതാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും ഫലവൃക്ഷത്തൈ വിതരണം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ SLV അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവും ദർശനവും ഡിപ്ലോമ കോഴ്സ് പുതിയ ബാച്ച് ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം 7 June രാവിലെ 11 ഫാത്തിമ മാതാ നാഷണൽ കോളേജ് സെമിനാർ ഹാളിൽ സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷത വഹിക്കും. ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണവും ഗുരുവിന്റെ ഏകലോക ദർശനം വിഷയത്തിൽ

0: ക്ലാസും നയിക്കും. വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് ആമുഖ പ്രഭാഷണം നടത്തും. ജില്ലയിലെ തെരഞ്ഞെടുത്ത സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്കായി സംഘടിപ്പിച്ച 7 ദിവസത്തെ യുവ ആപദാമിത്ര പരിശീലന പരിപാടി സമാപിച്ചു. ജില്ലാ ഫയർ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന സമാപന സമ്മേളനം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സിഇഒയുമായ ടി കെ വിനീത് ഉദ്ഘാടനം ചെയ്തു. ദുരന്ത സാധ്യത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവബോധം നൽകുന്നതും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സന്നദ്ധരായ യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നതുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കളക്ട്രേറ്റ് ദുരന്ത നിവാരണ വിഭാഗം സൂപ്രണ്ട് ഡോക്ടർ ജി ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഫയർ ഓഫീസർ എൻ രാംകുമാർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ അംഗത്വം നേടി 1 വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാതെ അംശാദായം അടച്ചു വരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ LKG 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങാൻ ധനസഹായം അനുവദിക്കുന്നതിനുള്ള അപേക്ഷാ തീയതി June 20 വരെ നീട്ടി. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖകളും സ്കൂൾ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 0474-274-9847 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474-274-9847. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന വിവിധ തുല്യതാ കോഴ്സുകളിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. May 25 വരെ പിഴ കൂടാതെ രജിസ്റ്റർ ചെയ്യാം. സാക്ഷരത 4-7-10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കാണ് പ്രവേശനം. 7-ാം തരം തുല്യതാ പരീക്ഷയോ ഔപചാരിക 7-ാം തരമോ വിജയിച്ചതോ SSLC വിജയിക്കാത്തതോ ആയ 17 വയസ്സ് പൂർത്തിയായവർക്ക് 10-ാം തരം തുല്യതയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. ജനറൽ വിഭാഗത്തിന് 1950 രൂപയാണ് ഫീസ്. 10-ാം തരം തുല്യതാ പരീക്ഷയോ ഔപചാരിക 10-ാം തരമോ വിജയിച്ചതോ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പാസ്സാകാത്തതോ ആയ 22 വയസ്സ് പൂർത്തിയായവർക്ക് +1 തുല്യതയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. തുല്യതാ പരീക്ഷ വിജയിച്ചവർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. 2600 രൂപയാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഭിന്നശേഷി പഠിതാക്കൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സാക്ഷരത 4-ാം തരം തുല്യത 7-ാം തരം തുല്യത കോഴ്സുകളിലേക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്നവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. സെക്രട്ടറിമാരുടെ അണ്ടർടേക്കിംഗ് ഹാജരാക്കിയാൽ മതി. തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ ജില്ലാ സാക്ഷരതാ മിഷൻ മുഖേനയോ രജിസ്ട്രേഷൻ നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് 0474-279-8020 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 9539-92-8507 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: This is Radio Santanam 90.4 FM. Stay tuned.
2: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846-512424.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ അവലോകനം ആണ്. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു തുടർ പരിപാടിയാണ് അക്ഷരമുദ്ര. മലയാള സാഹിത്യ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിന്റെ വഴികളിൽ പുതിയതായി പ്രകാശനം

യും ഒക്കെ വിലയിരുത്തുന്ന വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിന്റെ വിവിധങ്ങളായ ശാഖകൾ, അതുപോലെ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയുടെയുമൊക്കെ സമഗ്രമായ വിവരണങ്ങളുമുണ്ട്. എഴുത്തിന്റെ വഴിയിൽ നിരവധി വ്യത്യസ്തമാർന്ന ശൈലി സ്വീകരിച്ച മലയാള സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരെയും അവരുടെ ഒക്കെ കൃതികളെയും ശ്രോതാക്കൾക്ക് വളരെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര. ഇന്ന് അക്ഷരമുദ്രയിൽ മലയാളിയുടെ കപടമുഖത്തിന് നേരെ പരിഹസിച്ചുകൊണ്ട് പെണ്ണിന്റെ ജീവിതവും അവളുടെ കാമനകളെയും കുറിച്ച് തുറന്നെഴുതിയ പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായ കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ ജീവിതവും എഴുത്തിന്റെ ശൈലിയും ഒപ്പം കൃതികളെക്കുറിച്ചും ഒക്കെ ഞാൻ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇന്നും സ്നേഹത്തെക്കുറിച്ചൊരു വാക്കെഴുതാൻ നമ്മോട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു വാക്ക് അഥവാ രൂപം നമ്മുടെ ആമിയാണ് അല്ലേ? ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ കൈത്തഴക്കത്തോടെ രചനകൾ ആമി നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അവരുടെ രചനകൾ എത്തപ്പെട്ടു എന്ന് വേണം പറയാൻ. എഴുത്തും ജീവിതവും ഇഴപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ നമ്മുടെ ആമി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള തീവ്ര അനുരാഗവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്വർഗതുല്യവും പവിത്രവുമായ ബന്ധത്തെക്കുറിച്ച് നമ്മുടെ മാധവിക്കുട്ടി അങ്ങനെ എഴുതി. എല്ലാവരിൽ നിന്നും സ്നേഹം കൊതിച്ചവളായിരുന്നു ആമി. നീർമാതളം പോലെ ശുദ്ധമായ സ്നേഹം തന്റെ അമ്മയിൽ നിന്നും കൊതിച്ച ആമി ആ സ്നേഹത്തിൽ മൂടിയിരിക്കാൻ ഏറെ ആഗ്രഹിച്ചു. മുത്തശ്ശിയുടെ മരണത്തെക്കുറിച്ച് ആകുലതപ്പെടുന്ന രചനകൾ കമലയുടേതായിട്ടുണ്ട്. മദ്രാസി പെൺകുട്ടിയെ തിരിച്ചറിയുന്ന ഘടകങ്ങൾ, ഇങ്ങനെ കഥയിലുടനീളം മാധവിക്കുട്ടി ഇടമുറിയാതെ സ്നേഹം നിറച്ചുകൊണ്ടേയിരുന്നതായി നമ്മൾ മലയാളികൾക്ക് ഒത്തിരി അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നിരവധി സാഹിത്യ സൃഷ്ടികൾ രചിച്ച മാധവിക്കുട്ടി എന്ന കമലാദാസ് ജനിച്ചത് 1934 March 31 കവിത, ചെറുകഥ, ജീവചരിത്രം ഇങ്ങനെ വിവിധങ്ങളായ സാഹിത്യ ശാഖയിൽ അവർ വ്യക്തിമുദ്ര പതിപ്പിച്ചത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും ഒക്കെ സംരക്ഷിക്കുവാനായി ഒരു കാലഘട്ടത്തിൽ ലോകസേവ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു സംഘടനയ്ക്ക് മാധവിക്കുട്ടി രൂപം കൊടുത്തത് നമ്മിൽ എത്ര പേർക്കറിയാം. നാലപ്പാട്ടെ തന്റെ തറവാട് കേരള സാഹിത്യ അക്കാദമിക്കായി മാധവിക്കുട്ടി ഇഷ്ടദാനം കൊടുത്തു. സ്ത്രീയുടെ ലൈംഗിക അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് വളരെ സത്യസന്ധമായും ധൈര്യത്തോടെയും എഴുതാൻ തുനിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരികളിൽ ഒരാളാണ് മാധവിക്കുട്ടി. ആ ഒരു വിശേഷത്തിന് അല്ലെങ്കിൽ ആ ഒരു വിശേഷണത്തിന് തീർത്തും അർഹയാണ് കമലാദാസ് എന്ന മാധവിക്കുട്ടി. അവരുടെ ഭാവനയിൽ വിരിഞ്ഞ പല കഥകളും അവരുടെ സ്വകാര്യ ജീവിത അനുഭവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കൊൽക്കത്തയിലെ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവൻ ചിലവഴിച്ചത് ഇംഗ്ലീഷുകാരായ കൂട്ടുകാരുടെ കൂടെയായിരുന്നു. അത് കമല തന്നെ എഴുതിയിട്ടുമുണ്ട് താനും. നാലപ്പാട്ടെ പുസ്തക ശേഖരമായിരുന്നു കമലയുടെ ഇഷ്ടലോകം. 14 ക്ലാസിക്കുകളെല്ലാം തന്നെ വായിച്ചു കഴിഞ്ഞിരുന്നു കമലാദാസ്. മാധവിക്കുട്ടി തന്റെ 10 എഴുതി തുടങ്ങി. എഴുത്തിന്റെ ലോകത്തിൽ ഒതുങ്ങിക്കൂടുന്ന അന്തർമുഖിയായിരുന്നില്ല നമ്മുടെ പ്രിയ കമലാദാസ് എന്ന മാധവിക്കുട്ടി. പെണ്ണെഴുത്തിന്റെ വ്യക്തമായ തുറന്നു പറച്ചിലുകൾ കൂടിയായിരുന്നു മാധവിക്കുട്ടിയുടെ എഴുത്തുകൾ എന്ന് പറയാതെ വയ്യ. പ്രണയത്തിന്റെ സങ്കല്പലോകം മാത്രമല്ല, സ്ത്രീയുടെ യഥാർത്ഥ ജീവിതാവസ്ഥയെയും തന്റെ കഥാപാത്രങ്ങളിലൂടെ ആമി നമുക്ക് വരച്ചു കാട്ടുന്നത് അവരുടെ നിരവധി കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും. നെയ്പായസത്തിലെ അമ്മയുടെ കഥ നമ്മിൽ ഏവരുടെയും കണ്ണ് നനയിച്ച ഒരു കഥയാണ്. നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുന്ന ഒരു കഥയായിരുന്നു മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ. സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ വാനോളം എഴുതിയ കഥാകാരി സ്നേഹത്തിന് അതിരില്ല എന്നും സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും ആരാധിക്കാനുമൊക്കെ അവർ സ്ത്രീകളെ പഠിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. സ്ത്രീ ശരീരത്തിന് അതിൻ്റെതായ ഒരു നിഷ്കളങ്കത

എന്നും അതിനെ സ്നേഹിക്കണം എന്നുമൊക്കെ ആമി നമ്മെ പഠിപ്പിച്ചു. തന്റെ കുട്ടിക്കാല ഓർമ്മകളിൽ നിറഞ്ഞു നിന്ന അമ്പാടത്തേലെ കുട്ടിയോപ്പൂവിനെ കുറിച്ച് ആമി പറയുന്നുണ്ട്. നിർമാതളം പൂത്തകാലം എന്ന തന്റെ കൃതിയിൽ ആമി കുട്ടിയോപ്പൂവിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. ധനുമാസത്തിലെ ശൈത്യത്തിൽ തുടിച്ചു കുളിച്ച കമല, തിരുവാതിരക്കുളി കുളിച്ച മലയാളി മങ്കയുടെ സൗന്ദര്യം മറ്റാർക്കുമില്ല എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാമം എന്നത് സ്ത്രീ ഉച്ചരിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഉച്ചരിക്കേണ്ടി വന്നാൽ നിന്ദയോടെ പറയേണ്ട ഒരു വാക്കായി തോന്നുന്നിടത്തേക്ക് ശരീരത്തിന്റെ ആസ്തികളുടെ കൊടിയേറ്റത്തെക്കുറിച്ച് പറഞ്ഞാണ് മാധവിക്കുട്ടി നമ്മിലേക്ക് കടന്നു വന്നത്. എന്റെ കഥ പുറത്തു വന്നതോടെ അവർ പറയുന്നതിനെല്ലാം വളരെയധികം മാനങ്ങൾ നൽകി. അവർ പറയുന്നതെല്ലാം തന്നെ അവരുടെ സ്വകാര്യ ജീവിതം എന്ന് കരുതി പരസ്യമായി പുച്ഛത്തോടെയും രഹസ്യമായി ഹർഷോന്മാദത്തോടെയും അവരെ നോക്കി എല്ലാവരും ചിരിച്ചു. പിന്നീട് സ്ത്രീകൾ തന്നെ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തിരിച്ചറിയുകയും ആ ഒരു തിരിച്ചറിവിൽ അവർ മുന്നോട്ട് വരുന്നതുമൊക്കെയായി വലിയൊരു മാറ്റം സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ മാധവിക്കുട്ടിയുടെ കാലഘട്ടത്തിൽ ഒക്കെ തന്നെയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. മലയാളിയുടെ കുടുംബത്തിലെ സംതൃപ്ത ദാമ്പത്യത്തിലെ അവർക്കു മാത്രം അറിയാവുന്ന നീന്തിക്കടക്കാനാകാത്ത ഒരു കടലുണ്ടെന്ന് മാധവിക്കുട്ടി അന്ന് വരച്ചു കാട്ടി. സ്ത്രീക്ക് പട്ടുസാരിയും സ്വർണ്ണാഭരണവും മാത്രമല്ല വേണ്ടതെന്നും ആത്മാവിൽ ദാരിദ്ര്യം അഥവാ ശൂന്യത ഇല്ലാതാകുന്ന ബന്ധങ്ങൾ അവൾ തേടിക്കൊണ്ടേയിരിക്കും എന്നും ആമി എഴുതി. അവരുടെ കഥകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒട്ടുമിക്കതും സമൂഹത്തിലേക്ക് ധൈര്യപൂർവം നടന്നു കയറിയ സ്ത്രീകളെക്കുറിച്ച് തന്നെയായിരുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ ഒരു കൃതിയെക്കുറിച്ച് വളരെ ആഴത്തിൽ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ്. മലയാള സാഹിത്യത്തിൽ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിൻ്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്തതുമായ നിരവധി കൃതികളെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായ ശാഖകൾ, അതുപോലെ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് അക്ഷരമുദ്ര ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ആമിയെക്കുറിച്ചാണ്. മലയാളിയുടെ കപടമുഖത്തിന് നേരെ പരിഹസിച്ചുകൊണ്ട് പെണ്ണിന്റെ ജീവിതവും അവളുടെ കാമനകളെയും കുറിച്ച് തുറന്നെഴുതിയ പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായ കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ ജീവിതവും മാധവിക്കുട്ടിയുടെ എഴുത്തിൻ്റെ ശൈലിയും അവരുടെ കൃതികളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ശ്രോതാക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറുകഥ, ജീവചരിത്രം, മാധവിക്കുട്ടിയുടേതായി നിരവധി സാഹിത്യ സൃഷ്ടികൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമുണ്ട്. മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്. മാധവിക്കുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ നിരവധി കഥകളാൽ അല്ലെങ്കിൽ നിരവധി കൃതികളാൽ സമ്പന്നമാണ് നമ്മുടെ മലയാള ഭാഷ. എഴുത്തും ജീവിതവും ഇഴപിരിയാനാവാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ നമ്മുടെ കഥാകാരി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള തീവ്ര അനുരാഗവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്വർഗതുല്യവും പവിത്രവുമായ ബന്ധത്തെക്കുറിച്ചും മാധവിക്കുട്ടി എഴുതി. പ്രണയത്തിൻ്റെ സങ്കല്പലോകം മാത്രമല്ല, സ്ത്രീയുടെ യഥാർത്ഥ ജീവിതാവസ്ഥയും തൻ്റെ കഥാപാത്രങ്ങളിലൂടെ ആമി വരച്ചുകാട്ടി. സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ വാനോളം എഴുതിയ കഥാകാരി സ്നേഹത്തിന് അതിരില്ല എന്നും സ്വന്തം ശരീരത്തെ സ്നേഹിക്കുവാനും അവർ സ്ത്രീകളോട് ആഹ്വാനം ചെയ്തു. എൻ്റെ കഥ പുറത്തു വന്നതോടെ അവർ പറയുന്നതെല്ലാം അവരുടെ സ്വകാര്യ ജീവിതം എന്നതാണ് എന്ന് നിരവധി പേർ പറഞ്ഞത് ഞാൻ പറഞ്ഞുവല്ലോ. സ്ത്രീക്ക് പട്ടുസാരിയും സ്വർണ്ണാഭരണവും മാത്രമല്ല വേണ്ടതെന്നും ആത്മാവിൽ ദാരിദ്ര്യം അഥവാ ശൂന്യത ഇല്ലാതാക്കുന്ന ബന്ധങ്ങൾ

0: സ്ത്രീക്ക് വേണമെന്നും ആമി തുറന്നെഴുതി. ചില കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വച്ചപ്പോഴൊക്കെ തന്നെ ആദർശ ജീവിതത്തിൻ്റെ കപടമുഖങ്ങളെ ആമി പൊളിച്ചെഴുതിയത് നമുക്കൊക്കെ ഏറെ പരിചയമുള്ള കാര്യം തന്നെയാണ്. മാധവിക്കുട്ടിയുടെ തുറന്നെഴുത്തുകൾ ഒരുപാട് ജീവിതങ്ങൾക്ക് പ്രചോദനമായി. മീനാക്ഷിയമ്മയുടെ മരണം എന്ന കഥയിൽ ഗാന്ധിമാർഗത്തിൽ ജീവിച്ച് വെള്ള ഖദറുടുത്ത് നടന്ന മീനാക്ഷിയമ്മ മരണക്കിടക്കയിൽ ഊർധ്വൻ വലിക്കുമ്പോൾ പച്ചപ്പട്ട് ജാക്കറ്റും പാലക്കാമോതിരവും അണിയാനുള്ള മോഹം പുറത്തു കാട്ടിയത് വളരെ കൗതുകകരമായ ഒരു കാര്യമായി മാധവിക്കുട്ടി വരച്ചു കാട്ടുന്നു. ഇത് സ്ത്രീയുടെ അടക്കി വച്ചിരുന്ന ആഗ്രഹ അഭിലാഷങ്ങളുടെ കെട്ടുകൾ അഴിച്ച് ഒരു നാൾ അവൾ പുറത്തു വരും എന്നതിൻ്റെ ഒരു വലിയ തെളിവായി മാധവിക്കുട്ടി വരച്ചു കാട്ടുന്നു. സ്വന്തം ജീവിതത്തിൽ ഒരു സ്ത്രീ തൻ്റെ ആത്മാവ് അറിഞ്ഞ് ജീവിക്കണം എന്നതാണ് മാധവിക്കുട്ടി നമ്മോട് പറയുന്നത്. പതിവ്രത എന്ന കഥയിലാകട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധാരണ സ്ത്രീയുടെ തകർന്ന മനോനില വായനക്കാരന്റെ മനസ്സിലേക്ക് കുറേയധികം ചോദ്യശരങ്ങളായി ആമി എഴുതുവിടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദ്യോഗ കയറ്റത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ മേലുദ്യോഗസ്ഥന് കാഴ്ചവെക്കുന്ന ഭർത്താവിന്റെ കപടമുഖത്തെ പൊളിച്ചെഴുതുകയാണ് ഈ കൃതിയിൽ ആമി. ഏറെ ജനസമ്മതനായിരുന്നു ആ ഭർത്താവ്. അദ്ദേഹമാകട്ടെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സമൂഹത്തിൽ മാന്യമായി നടക്കുന്നതിനെ കുറിച്ചും ആമി എഴുതി. പതിവ്രത എന്ന കൃതിയിലാണ് ആമി എഴുതിയത്. എഴുത്ത് അതൊരാത്മബലിയാണ് എന്ന് മാധവിക്കുട്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് സത്യമായിരുന്നു താനും. അവരുടെ എഴുത്തിലെ ഓരോ വാക്കിലും വരിയിലും അർത്ഥമുള്ള, അതായത് ഒരു സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നമുക്ക് നിരീക്ഷിച്ചാൽ വളരെയധികം അർത്ഥതലങ്ങൾ ആമിയുടെ എഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിരവധി വ്യക്തികൾ ആമിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ടേയിരുന്നതായി ആമി തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒന്നിലും തളരാതെ താൻ ദൈവത്തെ പ്രേമിക്കുന്നു എന്നും ആമി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാലോ ഒരിക്കൽ ആമി എഴുതി, ജീവിതം നിറയെ പൊട്ടിച്ചിരി മാത്രമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു. ആജീവനാന്തം സ്നേഹിക്കപ്പെടുമെന്ന് ഞാൻ അന്ധമായി വിശ്വസിച്ചു. സ്ത്രീ ശരീരത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ഒരു സ്ത്രീ തുറന്നെഴുതിയപ്പോൾ അത് കുറച്ചൊന്നുമല്ല അന്ന് വാർത്തയായത്. അവരുടെ എന്റെ കഥ എന്ന കൃതി വളരെയധികം കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. അത് അന്ന് പ്രസിദ്ധീകരിക്കാൻ ധൈര്യവും മനസ്സും കാണിച്ചത് മലയാളനാട് എന്ന പേരിൽ കൊല്ലത്തുനിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാസികയുടെ പത്രാധിപരായ ശ്രീ എസ് കെ നായർ ആയിരുന്നു. മലയാളിയുടെ ബോധമണ്ഡലത്തിലേക്ക്, അല്ലെങ്കിൽ ചിന്തകളിലേക്കൊക്കെ ആ കൃതി വരുത്തിയ മാറ്റം ചെറുതല്ല എന്നത് വളരെ ഒരു വസ്തുത തന്നെയാണ്. അത് നിഷേധിക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കുടുംബ വാരികയിൽ ഇങ്ങനെയൊരു കൃതിയോ എന്ന് ചോദിച്ചവരോടായി താൻ തന്റെ കൃതിയിൽ എഴുത്തിന്റെ സത്യസന്ധത പുലർത്തിക്കൊണ്ടേയിരിക്കും എന്ന് മാധവിക്കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ വാനോളം പുകഴ്ത്തിയ മാധവിക്കുട്ടിയുടെ നിരവധി വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ എഴുത്തിന്റെ വഴിയിലെ നിരവധി പ്രത്യേകതകളെ കുറിച്ചാണ് ഞാൻ ശ്രോതാക്കൾക്കായി വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പരിപാടിയാണ്. ഈ അക്ഷരമുദ്രയിലൂടെ ഞാൻ മാധവിക്കുട്ടിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഒരിക്കലും നമുക്ക് മാധവിക്കുട്ടിയുടെ കൃതികളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അക്ഷരമുദ്രയുടെ അടുത്ത എപ്പിസോഡിൽ നിരവധി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്താം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ചരിത്രത്തിൽ ഇന്ന് June 6. ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഓഫ് അമേരിക്ക നിലവിൽ വന്നതും ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കാലാവധി 10 വർഷമാക്കിയതും മംഗോളിയയിൽ ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നതുമൊക്കെ ഒരു June 6. June 6 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 6. ലോകത്തിലെ ആദ്യ സർവകലാശാല മ്യൂസിയമായ ആഷ്മോലിൻ മ്യൂസിയം ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ പ്രവർത്തനം തുടങ്ങിയത് 1683 June 6. June 6

0: സ്വീഡൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഇടുക്കി പദ്ധതി കുടിയൊഴിപ്പിക്കലിനെതിരെ എ കെ ജിയുടെ അമരാവതി സത്യാഗ്രഹം തുടങ്ങിയത് 1961 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കാലാവധി 10 വർഷമാക്കിയത് 1990 ജൂൺ 6-നായിരുന്നു. തമിഴിനെ ഉത്കൃഷ്ട ഭാഷയായി രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പ്രഖ്യാപിച്ചത് 2004 ജൂൺ 6-നായിരുന്നു. മംഗോളിയയിൽ ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് 1993 ജൂൺ 6-നായിരുന്നു. YMCA ലണ്ടനിൽ സ്ഥാപിതമായത് 1844 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ജോർജ് വില്യംസ് ആണ് YMCA സ്ഥാപകൻ.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമ

ലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യം.

तं न विदुःसुरासुरगणाः देवाय तस्मै नमः यस्यां तं न विदुःसुरासुरगणाः देवाय तस्मै नमः हरि ओम् സംഗ്രഹേണ പ്രവക്ഷ്യേ സംഗ്രഹിച്ച് ഞാൻ പറഞ്ഞുതരാം എന്താണ് ആ തത്വം ഇവിടെ പറയുന്ന പ്രകാരം എന്താണ് നേരത്തെ ബ്രഹ്മം എന്നാരംഭിച്ച് അധിഭൂതം വരെ വർണ്ണിച്ചു ഇനി തിരിച്ച് അധിഭൂതനിൽ നിന്ന് അക്ഷരതത്വത്തിലേക്ക് ആ പ്രകാരത്തെയാണ് ഇവിടെ പറയുന്നത് എല്ലാം ഓംകാരത്തിൽ ഒതുക്കി പരിചയപ്പെടുത്തി തരാണ് ആ പദം എന്താണ് പദത്തെക്കുറിച്ച് സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യ ച മൂർധ്ന്യാധായാ

0: എന്നതാണ് ഏകാദശി. ഇന്ദ്രിയ സംയമനത്തിന് പകരം ഏകാദശിക്ക് എന്താ കഴിക്കുക എന്നുള്ളതാണ് വലിയ ചിന്ത. ചെറുപയർ വാങ്ങിച്ചോ, കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടോ, അതെന്താ ഏകാദശിയാണ് ചോദിക്കുക. ഏകാദശി സർവദ്വാരാണി സർവാണി ച താനി ദ്വാരാണി ച സർവദ്വാരാണി ഉപലബ്ധൗ താനി സർവാണി സംയമ്യ. ഉപലബ്ധി സ്ഥാനങ്ങളാണ് സർവദ്വാരാണി. സകല ഇന്ദ്രിയ ദ്വാരങ്ങളെയും സംയമിപ്പിച്ച് അത് അതിലൂടെയാണ് അറിവ് ഒഴുകി വരുന്നത് എന്ന് പറയാം. അതുകൊണ്ട് അതൊക്കെ സ്വസ്ഥമാക്കി വെക്കണം. സർവദ്വാരാണി സംയമ്യ മനോഹൃതി ഹൃദയ പുണ്ഡരീകെ നിരുദ്ധ്യ നിരുദ്ധ്യ നിരോധം കൃത്വ. മനസ്സിനെയും ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തണം. ഹൃദി മനഃ നിരുദ്ധ്യ, ഹൃദയത്തിൽ മനസ്സിനെയും നിരോധിച്ചിട്ട് ആപാദ്യ തത്ര വശീകൃതേന മനസാ, മനസ്സിനെ വശീകരിക്കണം. ഈ വശീകരിക്കുന്ന പ്രകാരമാണ് യമം നിയമം പ്രാണായാമം ആസനം ഇത്യാദികളെ കൊണ്ടൊക്കെ ഉപദേശിക്കുക. ചിലർക്ക് ആ വഴിക്ക് പോയാലേ മനസ്സടക്കം ഉണ്ടാവൂ. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ജന്മാന്തര സുഹൃതം കൊണ്ട് ചിലർക്ക് ഈ വിഷയത്തിൽ വലിയ താല്പര്യമായിരിക്കും. ഇപ്പൊ ധ്രുവന്റെ കാര്യത്തില് ധ്രുവൻ ഈ ജന്മത്തില് ഈശ്വര അനുധ്യാനത്തിന് വേണ്ടുന്ന യോഗ്യത പ്രത്യേകിച്ച് നേടിയിട്ടില്ലല്ലോ. അപ്പൊ എന്താ ന്യായം? കഴിഞ്ഞ ജന്മത്തില് നേടിയിട്ടുണ്ടാവും, അറിയില്ല. നമുക്ക് നമ്മള് സഞ്ചരിച്ച പാതകളെ കുറിച്ച് ജന്മജന്മാന്തരങ്ങളിലായിട്ട് അക്വയർ ചെയ്തിട്ടുള്ള വാസനാബലം ഉണ്ടാവും എന്ന് പറയാം. പുണ്യകർമ്മണാ, പുണ്യകർമ്മം കൊണ്ട് ഏഴാം അധ്യായത്തിന്റെ അവസാനം പറഞ്ഞില്ലേ, അനേക ജന്മ ഭജനാത്ത്, എത്രയോ ജന്മങ്ങളുടെ ഭജനം കൊണ്ട്. അങ്ങനെ സ്വസ്ഥത നേടേണ്ടതാണ്. ഇപ്പൊ ചിലർ ഈ സമ്പ്രദായത്തെയൊക്കെ അനുസരിച്ചോട്ടെ, അല്ലാത്തവരെന്ത് ചെയ്തോളണം, അവർക്ക് ഇങ്ങനെ വിചാരം ചെയ്താൽ തന്നെ ഒരു സ്വസ്ഥത കിട്ടും. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങി ദൃക്കുപോലെ ഉറച്ചു കിട്ടും. ദൃക്ക് മാത്രം സത്യം, ബാക്കിയൊക്കെ തന്നെ വേരിയസ് എക്സ്പ്രഷൻസ് ആണ്. അതില് ഇഷ്ടാനിഷ്ടം കൽപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാ ഒരു ഒതുക്കം, ഒരു ഇരുത്തം, അത് ചിലർക്ക് അനായാസേന ഒരു അനുഗ്രഹമായിട്ട് കിട്ടും. ഏതായാലും ഊർധ്വഗാമിന്യാ നാഡ്യ ഊർധ്വം ആരുഹ്യ മൂർധനി ആധായ ആത്മനഃ പ്രാണമാസ്ഥിത പ്രവൃത്ത യോഗധാരണം യോഗധാരണാം ധാരയിത്തു. ഇപ്പൊ ഈ യോഗധാരണത്തിന് വേണ്ടി ഫിസിക്കലി സജ്ജമായി എന്ന് പറയാം. ഫിസിയോളജിക്കലി സജ്ജമായി. ഇപ്പൊ ശരീരവും സജ്ജമാണ്, പ്രാണങ്ങളും ഒക്കെ സജ്ജമാണ്, ചിത്തവും ഒരുങ്ങിയിരിക്കുക. ആ സമയത്ത് എല്ലാ വൃത്തികളെയും സ്വരൂപിച്ച ശേഷം സുഷുമ്ന നാഡിയിലൂടെ പ്രാണനെ ഉദ്ധരിച്ചു കൊണ്ടുപോയി ഭ്രൂമധ്യത്തിൽ നിർത്തിയിട്ട് എന്നാണ് പറയുന്നത്. അത് യോഗശാസ്ത്ര പ്രകാരമുള്ള ക്രമം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള വിഷയ ചിന്തകൾ വരുമ്പോഴും അതിനെ രണ്ട് പ്രകാരത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നു. ഒന്ന്, ഏതൊരു താതാത്മ്യ ബുദ്ധി കൊണ്ടാണ്, ഏതൊരു കർത്തൃത്വ ഭാവം കൊണ്ടാണ്, ഭോക്തൃത്വ ഭാവം കൊണ്ടാണ് ഇത് ഈ ചിന്ത റെലവൻ്റ് ആയിരിക്കുന്നത്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നാം പിൻവാങ്ങുന്നു. ഉദാഹരണമായിട്ട് കണ്ണടച്ച് നിവർന്നിരിക്കുമ്പോ മകളുടെ ഫോണ് ആണോ അടിക്കുന്നത്, മിക്കവാറും ഇതൊക്കെ വൈബ്രേഷനിൽ ഇട്ടിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ എന്താ പറയാ, മകളാണോ വിളിക്കുന്നത്, അവളിനിയിപ്പോ എവിടെയാ നിൽക്കുന്നത്, അർജന്റായിട്ടാണോ വിളിക്കുന്നത്. അപ്പൊ ആ ചിന്തയിലേക്ക് തെന്നി പോകുന്നില്ലേ എന്ന് ചോദിക്കുക. അത് പോവാതിരിക്കാനുള്ള കൺട്രോൾ വേണം. അതിനെന്ത് വേണം? അതിന് വേണ്ടത് തൽക്കാലം അച്ഛനാവാതിരിക്കുക, അമ്മയാവാതിരിക്കുക എന്നുള്ളതാണ്. അച്ഛനാവുന്നതും അമ്മയാവുന്നതും ഒക്കെ ആവലാണ്. എന്തുകൊണ്ട് അത് ആവലാണ്? ഗാഠനിദ്രയിൽ നിങ്ങൾ ഇതൊന്നുമല്ല. നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ നിങ്ങൾ അച്ഛനും അമ്മയല്ല. ഇതൊക്കെ നമ്മൾ ആവലാണ്. അതുകൊണ്ടാണ് ആവലാദി എന്ന് പറയുന്നത്. ഈ ആവലോ കൊണ്ടുണ്ടാവുന്ന ആദി അതായിരിക്കണം ആവലാദി ആവണം പിന്നെ ആവലാദി ആയത് എന്ന് പറയാം. നാടകത്തിൽ എന്ന പോലെ ചിലര് ഡബിൾ റോളും ട്രിപ്പിൾ റോളും ഒക്കെ എടുക്കും. അതിനനുസരിച്ച് ഇതൊക്കെ ആ റോളിൽ നിന്ന് നമ്മള് വേഷം അഴിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് തീരുമാനിക്കുക. കൈവല്യ ഉപനിഷത്തില് അത്യാശ്രമസ്ഥ എന്ന് പറയും. ആശ്രമങ്ങൾക്കൊക്കെ അതീതരായിട്ട് പോകും. പിന്നെയോ ഏത് ചിന്തയാണോ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നത് അതിനെ അങ്ങട് വിശ്ലേഷിക്കുക. ഒരു വ്യക്തിയെ കുറിച്ച് ചിന്ത വന്നാൽ എന്താണ് ആ വ്യക്തി? തൊലിയുമെലുമ്പുമലം ദുരന്തം അന്തക്കലകളും ഏന്തുന്നതാണ് വ്യക്തി. അതൊക്കെ ഇങ്ങനെ വിഘടിപ്പിച്ച് വിഘടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എനർജി കിട്ടില്ല. രണ്ട് പ്രകാരത്തിൽ ചിന്തകളെ അതിക്രമിക്കാവുന്നതാണ്. ഇപ്പൊ പ്രാണായാമത്തിന്റെയും യോഗ ചര്യയുടെയും ഒക്കെ വഴി അവലംബിക്കുന്നവർ അങ്ങനെ, അല്ലാത്തവർക്ക് ഇതും ചെയ്യാം. ലക്ഷ്യം ഇതാണ്. കേട്ടില്ലേ? ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45-നും പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30-നും. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇന്ദ്രന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃക ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം

0: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഡിടിപിസി സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMOയുടെ റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6th കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1st കളി നിർത്തുമ്പോൾ ഇന്ത്യ 1st ഇന്നിംഗ്സിൽ 3 നഷ്ടത്തിൽ 368 എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ KL രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4, 5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും കെ രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർ മൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ ഒരു മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: സമയം 6 കഴിഞ്ഞ 40 മിനിറ്റ്.
5: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ധവളപത്രവും നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയും. ഭരണ പ്രതിപക്ഷ വാക്പോരുമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം. റിപ്പോർട്ടർ ജന്മഭൂമി
6: തിരുവനന്തപുരം. കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിലും ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റുക്കുമണി റുക്കുമണി അക്കം പക്കം എന്ത ശബ്ദം, കാതുകൊണ്ടോ പൂശും തരി കണ്ണ

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848557 8785.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പി ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: യുവാ ഹമാരി ആജ് ഹേ, യുവാ ഹമാരി ശാൻ ഹേ, ഓർ യുവാ ഹി ദേശ് കി ശക്തി ഹേ. ദേശ് ക 65 പോപ്പുലേഷൻ ബിലോ 35 ഹേ, യാനി കി ദേശ് യുവാ ദേശ് ഹേ. യേ വികസിത് ഭാരത് കേ യുവാ ഹേ. മേ മാൻതാ ഹു കി താകത് ആപ് സബ് യുവാഓ മേ ഭീ ഹേ. ആപ്കേ ശക്തി കോ ജാഗ്രുത് കരേ. ആപ് മേ ശക്തി ആജ് സേ നഹീ ഹേ. യേ ദേശ് മേ ബ്രെയിൻ പവർ ഓർ മെയിൻ പവർ സദിയോ സേ ഥേ ഓർ ആജ് ഭീ ഹേ.
0: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ

0: തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി VD സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
2: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
1: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3 തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16 ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സെൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്നരഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന്

0: വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി സമയം 7:35.
2: യുവവാണി.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ലിറ്റററി വേൾഡ് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

கோச்சிட்டு போதியா?

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പക്ഷി പഠിച്ച പാഠം, ഇതാണ് ഇന്നത്തെ കഥ. ഒരിടത്ത് ഒരു വലിയ വീടുണ്ടായിരുന്നു. ആ വീടിന് ചുറ്റും വലിയ തൊടിയും ഉണ്ടായിരുന്നു. ആ തൊടിയിലോ നിറയെ എന്താണ്, പലതരത്തിലുള്ള പക്ഷികൾ. തൊടിയാവുമ്പോ ധാരാളം പൂച്ചെടികൾ കാണും അല്ലെ, നിറവുള്ള പൂക്കൾ കാണും. അപ്പോ ആ പൂക്കളെല്ലാം എന്താണ്, തേൻ കുടിക്കാൻ വേണ്ടി പക്ഷികളെ ആകർഷിക്കും. പൂമ്പാറ്റകൾ ഉണ്ടായിരിക്കും. പിന്നെ ആ വീടിന്റെ കോലായില്, അതായത് വരാന്തയുടെ ഒരു അറ്റത്ത് ഒരു കിളിക്കൂട് ഉണ്ടായിരുന്നു. അപ്പോ ആ കൂട്ടിലാണെങ്കിലേ ഒരു പക്ഷിയുണ്ട് കേട്ടോ. ആ പക്ഷിയാണെങ്കില് പകൽ സമയം ഒന്നും ഒരു ശബ്ദവും പുറപ്പെടുവിക്കത്തില്ല. നമുക്ക് തോന്നും ആ പക്ഷിയെ കണ്ടാ തോന്നും, ഇതെന്തൊരു പക്ഷി, ഇതെന്തോന്നും മിണ്ടാത്ത പക്ഷിയാണോ, ഒന്നും ചിലക്കുന്നൂലും ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ രാത്രിയായാലോ എന്നും മധുരമായിട്ട്, അതായത് നേരം വെളുക്കാറാകുന്നത് വരെ ഇങ്ങനെ പാട്ടും പാടി ഇരിക്കും, നിർത്തത്തിതേയില്ല. അങ്ങനെ ഒരിക്കല് ഒരു കടവാവലിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടു. അതായത് ഈ പക്ഷി പകൽ സമയം ഒന്നും മിണ്ടത്തില്ല, രാത്രിയാകുമ്പോഴോ അങ്ങ് പാട്ടോട് പാട്ട് തന്നെ നിർത്താതെ പാടുന്നു. ഇതെന്താ ഇതിന്റെ രഹസ്യം? അങ്ങനെ ആ കടവാവല് പറന്നു വന്നിട്ട് ഈ പക്ഷിയോട് ചോദിച്ചു, ഏയ് കിളി, നീ എന്താ പകലെല്ലാം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? എന്ത്, എന്നിട്ട് ഈ രാത്രി മാത്രം എന്തുവാ ഇങ്ങനെ സ്വയം മറന്ന് ഇങ്ങനെ പാടുന്നത്? അതെന്താ കാരണം ഒന്ന് പറയാമോ? ഓ പറയാം കടവാതിൽ ചേട്ടാ, പക്ഷി പറഞ്ഞു. ഞാനേ പണ്ടൊക്കെ പകൽ സമയവും പാട്ടും പാടിയിരിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ എന്റെ പാട്ട് കേട്ടിട്ടാവണം ഒരു പക്ഷിയെ പിടിക്കുന്നയാള് എന്നെ കാണാനിടയായി. ഞാൻ പക്ഷി ഇതറിയുന്നില്ല. ഞാനങ്ങ് കണ്ണു അടച്ച് പാട്ടില് മുഴുകി ഇരുന്ന് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടില്ല ഈ പക്ഷി പിടുത്തക്കാരൻ വന്ന് എന്നെ പിടിച്ച് കൂട്ടിലിട്ട്. എന്നിട്ടോ അയാൾ എന്ത് ചെയ്തെന്നറിയാവോ, എന്നെ കൊണ്ട് ചെന്ന് വിറ്റുകളഞ്ഞു. അങ്ങനെ ആ വാങ്ങിച്ച ആളാണ് ഒരു കൂട് ഉണ്ടാക്കി എന്നെ ഈ കൂട്ടിനകത്ത് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാ പകല് പാടുന്നത്? ഓ അത് ശരി, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കില് നീ ഒരു കാര്യം ചെയ്യ. ഇപ്പോ ഇങ്ങനെയുള്ള ഒരു മുൻകരുതലെടുത്തിട്ട് എന്ത് കാര്യം? പക്ഷെ അന്ന് നീ മുൻകരുതലെടുക്കണമായിരുന്നു. നീ കണ്ണും തുറന്നിരുന്ന് നാലുപാടും ചുറ്റും ശ്രദ്ധിക്കണമായിരുന്നു. ആരെങ്കിലും നിന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നീ ശ്രദ്ധിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്? അതുകൊണ്ട് നീ ഇപ്പോ ഇനി മുൻകരുതലെടുത്തിട്ട് ഒരു കാര്യവും, നീ ഇപ്പോ പകലും പാടിക്കോളൂ. നിന്നെ പിടിക്കാൻ ഇവിടെ ആരാ വരുന്നത്? നീ കൂട്ടിനകത്ത് ഇങ്ങനെ പൂട്ടപ്പെട്ട് കിടക്കിയല്ലേ. അതുകൊണ്ട് നിന്റെ ആ നിനക്ക് ഒരു കഴിവുണ്ടല്ലോ, രാത്രിയും പകലും നിനക്ക് മദ്യം മറന്ന് പാടാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് നീ നഷ്ടപ്പെടുത്തണ്ടോ? നീ ഇപ്പൊ കൂട്ടിനകത്തല്ലേ കിടക്കുന്നത്, നിന്നെ ആരും വരുന്നില്ലല്ലോ പിടിക്കാൻ. അതുകൊണ്ട് നീ ധൈര്യമായി പാടിക്കോളൂ. അപകടം പിണഞ്ഞതിന് ശേഷമല്ലേ നീ സൂക്ഷിക്കാൻ തുടങ്ങിയത്? അതിനു മുമ്പ് സൂക്ഷിക്കണമായിരുന്നു. ഇനി നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല, നീ പകലും പാടിക്കോളൂ. ഞങ്ങൾക്കൊക്കെ നിന്റെ പാട്ട് പകലും കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോ കടവാവലെന്നിട്ട് പറന്നങ്ങ് പോയി. ഈ കിളി പിന്നെയും എന്താണ് അതിന്റെ സ്വയം തന്നെ, അത് എന്താ അതിന്റെ സ്വഭാവം തന്നെ കാണിച്ചു. എന്ന് പകല് പിന്നെ പാടുന്നതേ ഇല്ല, അതിനൊരു പാഠം കിട്ടിയതല്ലേ. അതുകൊണ്ട് ഇനി അത് രാത്രി മാത്രമേ പാടുകയുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ രാത്രി മാത്രമേ പിന്നെ പാടത്തുള്ളൂ. അങ്ങനെ ഈ പക്ഷി പഠിച്ച പാഠം എന്ന കഥ ഇന്നിവിടെ ചുരുക്കുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്തും വരെ ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: This is Radio Santanam 90.4 FM. Stay tuned.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം.
1: രാവണൻ സംസാരിക്കുകയാണ്, ഹനുമാൻ പറഞ്ഞെല്ലാം കേട്ടു, രാവണന് കോപം വരികയാണ്. എന്നിട്ട് രാവണൻ പറയുന്നു, മമ നികട ഭൂമി എന്റെ അടുത്ത് വടി ഉടപ്പം ഇരുന്ന് മാം എന്ന വാക്കിന്റെ അർത്ഥം എന്നോട്, വടി ഉടപ്പം ഇരുന്ന് എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നോട് ഇത്രയും ധൈര്യമായി മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ, മറ്റേതെങ്കിലും ജന്തുക്കൾ ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആരെങ്കിലും സാക്ഷാൽ രാവണനായി എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈ ഹനുമാൻ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഒരു വർത്തമാനം പറയുമോ. എന്നിട്ട് ഹനുമാനെ കുറിച്ച് പറയാണ്, ഭയവും ഒരു വിനയവും ഇവന് കാണുവാനില്ല. ഇവന് ഭയവുമില്ല, ഇവൻ ആരോട്, ഞാൻ രാജാവാണ്, എന്നോടൊരു വിനയം പോലും ഇവൻ കാണിച്ചിട്ടില്ല. മാത്രമോ പാപിയായ ഒരു ദുഷ്ടാത്മാ ഷഡൻ ഇവൻ, ഇവൻ പാപിയാണ്, ഇവൻ ദുഷ്ടാത്മാവാണ്, ദുരാത്മാവാണ്, വെറുമൊരു ഷഡനാണ് എന്നിങ്ങനെ ഹനുമാനെ അധിക്ഷേപിക്കുകയാണ് രാവണൻ. കഥയമമ രാമനെന്നാലിച്ചൊൽ, കഥയമമ എന്റെ ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ, ആരെങ്കിലും എന്നോട് പറഞ്ഞു തരൂ, ആരാണ് ഈ രാമൻ, ഇവനൊരു രാമനെ പറ്റി പറയുന്നുണ്ടല്ലോ, ആരാണ് ഈ രാമൻ, കഥയമമ രാമൻ എന്നാരിച്ചൊൽ എന്നാണ് പറയുന്നത്, ആരാണ് ഈ രാമൻ എന്നോട് പറയൂ. മാത്രമല്ല കാനനവാസി സുഗ്രീവൻ എന്നാരിടോ, ഇവനൊരു കാനനവാസിയായിട്ടുള്ള കാട്ടിൽ ജീവിക്കുന്ന ഒരു സുഗ്രീവനെ പറ്റി ഇവൻ പറയുന്നുണ്ടല്ലോ, അവൻ ആരാണ്, ആരാണ് ഈ സുഗ്രീവൻ, ആരാണ് ഈ കാട്ടിൽ താമസിക്കുന്ന സുഗ്രീവൻ, ആരാണ് രാമൻ, ആരാണ് സുഗ്രീവൻ, ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ. അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നീ പറയുന്ന രാമനുണ്ടല്ലോ അവനെയും, നീ പറയുന്ന ഈ സുഗ്രീവനുണ്ടല്ലോ അവനെയും, വേണ്ടി വന്നാൽ ഈ ജാനകി ദേവി ഉണ്ടല്ലോ നിന്റെ സീതാദേവി, ആ സീതയെയും, മാത്രമല്ല അത്യന്ത ദുഷ്ടനായിട്ടുള്ള, വെറും ദുഷ്ടനായിട്ടുള്ള, അങ്ങേയറ്റത്തെ ദുഷ്ടനായിട്ടുള്ള നിന്നെയും ഞാൻ കൊന്നുകളയും, എനിക്ക് യാതൊരു മടിയുമില്ല അങ്ങനെ ചെയ്യുന്നതിന് എന്ന് രാവണൻ പറയുകയാണ്. ദശവദന വചനം ഇതി കേട്ട് കോപം പൂണ്ട് ദന്തം കടിച്ചു എന്നാണ്, പല്ലിറുമി, ദന്തം കടിച്ചു, പല്ലിറുമി, ആര്, ഹനുമൻ കോപം പൂണ്ട്, അദ്ദേഹത്തിന് ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പല്ല് ഇറുമ്മിക്കൊണ്ട് പറയണം, ദശവദന വചനം, ദശവദനം എന്ന് പറയുന്നത് രാവണൻ, രാവണന്റെ വചനം, വാക്കുകൾ കേട്ട് അങ്ങേയറ്റത്തെ ദേഷ്യം വന്നിട്ട് പല്ലിറുമ്പുകയാണ് ഹനുമാൻ. കപീന്ദ്രനും ചൊല്ലിനാൽ, അതിന് മറുപടി പറയണം, കപീന്ദ്രൻ വാനര വംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാൻ, അദ്ദേഹം പറയുകയാണ്, നിന്നെ പോലെ നൂറ് നൂറായിരം രാക്ഷസന്മാർ ഒന്നിച്ചു വന്ന് എതിർത്താലും, രാവണ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഒറ്റയ്ക്കല്ല, നിന്നെ പോലെ ഉള്ള ഒരു നൂറ് നൂറായിരം, അതായത് ഒരു കോടി രാവണന്മാർ, കോടിക്കണക്കിന് രാവണന്മാരായാലും ശരി, ഒന്നിച്ച് വന്ന് എന്നോട് എതിർത്താലും നീതം ഇത് മമ ചെറുവിരൽക്ക് പോലെ, എന്റെ ഈ ചെറുവിരലുണ്ടല്ലോ, ഈ ചെറുവിരലിന് പോലും

0: ായിട്ടുള്ള വ്യക്തികളോട് അദ്ദേഹം പറയുന്നു, ഇവിടെ നിശിചരർ ഒരുവർ ആയുധപാണിയായില്ലയോ ഈ കള്ളനെ കൊല്ലുവാൻ. ഈ കള്ളനെ ഞാൻ കൊല്ലണം. ആ കൊല്ലനെ ആയുധപാണികളായിട്ട് ആയുധം ധരിച്ചിട്ടുള്ള ഒരു രാക്ഷസനും ഈ രാവണന്റെ ഈ രാജ്യസഭയിൽ ഇല്ലേ എന്ന് അദ്ദേഹം ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. പറയാം, നമ്മള് കണ്ടിട്ടില്ലേ ആരവിടെ ഇവനെ കൊല്ലാൻ ആരുമില്ലേ, ആയുധം ധരിച്ച് ആരെങ്കിലും മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞ് രാവണൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയത്താണ് നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് രാവണന്റെ ഇളയ സഹോദരനായ വിഭീഷണന്റെ ഭാഗത്ത് നിന്ന്. അദ്ദേഹം പറയുന്നു, ഈ അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് രാമായണത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരി, പല വഴിത്തിരിവുകളുണ്ട്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം പറയുന്നു, അരുതരുതരുത് ദുരിതം ഇത്, ഇങ്ങനത്തെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു തെറ്റായ ദുരിതം എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവൃത്തി, ഇങ്ങനത്തെ ഒരു ദുഷ്പ്രവൃത്തി ഒരിക്കലും ചെയ്യരുത്. ദൂതനെ കൊല്ലുക എന്നാർക്കടുത്തു, ഒരു ദൂതനെ കൊല്ലുക എന്ന് പറയുന്നത് തികച്ചും അധാർമികമായിട്ടുള്ള പ്രവൃത്തിയാണ്. നിർഭന്മാർക്ക് ചൊല്ലിയിടുവിന്, ഒരു നിർഭന്മാർക്ക് എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക്, രാജാക്കന്മാർ ചില ധർമ്മങ്ങൾ, രാജധർമ്മം പാലിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും ദൂതനായിട്ട് വരുന്ന ആളിനെ ഒരിക്കലും കൊല്ലരുത്. അത് രാജാവ് പ്രകടിപ്പിക്കേണ്ട, പാലിക്കേണ്ട ധർമ്മമാണ് എന്ന് വിഭീഷണൻ ഓർമ്മിക്കുന്നു. ദൂതനെ കൊല്ലുന്നത് പാപമാണ്, ധർമ്മിഷ്ഠനാണ് വിഭീഷണൻ. അതേ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കുകയില്ല, അധർമ്മത്തിന് കൂട്ടു നിൽക്കുകയില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു അധർമ്മമായിട്ടുള്ള, അധാർമികമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായാൽ വിഭീഷണൻ അത് തടയും. കൂടാതെ തടഞ്ഞു എന്ന് മാത്രമല്ല, രാവണന്, ജ്യേഷ്ഠനായ രാവണന് അതേ ഒരു ബുദ്ധിയും ഉപദേശിച്ചു കൊടുക്കുന്നു. ഇവനെ വയം ഇവിടെ വിരവോട് കൊന്നിയിടിനാൽ എന്ന് അങ്ങനെ അങ്ങ് അറിയുന്നത് ഇത് രാഘവൻ, രാമൻ ശ്രീരാമൻ അങ്ങ് അഥവാ ഈ ഹനുമാനെ കൊന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ വിവരം രാമൻ അറിയണമല്ലോ. എങ്ങനെ അറിയും, എങ്ങനെ അറിയിക്കും? രാമനെ വിവരം അറിയുകയില്ല. രാമനെ വിവരം അറിയാത്തിടത്തോളം കാലം അദ്ദേഹത്തിന്റെ ദൂതനായ ഹനുമാനെ കൊന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള ബുദ്ധി കൂടി വിഭീഷണൻ ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നു. അതിന് അദ്ദേഹം ഒരു മാർഗം കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് പുനരിവന് ഒരടയാളമുണ്ടാക്കി നാം അങ്ങ് അയക്കണം. അതല്ലോ നിർബോചിതം, നിർബൻ എന്ന് പറഞ്ഞ രാജാവ്, നിർബോചിതം. ഇതാണ് രാജാക്കന്മാർക്ക് ഉചിതമായിട്ടുള്ള പ്രവൃത്തി. നേരത്തെ കൊല്ലുക എന്ന് പറഞ്ഞത് രാജാക്കന്മാർക്ക് ഒട്ടും തന്നെ ഉചിതമായിട്ടുള്ള പ്രവൃത്തിയല്ല. രാജാക്കന്മാർക്ക് ഉചിതമായ പ്രവൃത്തി ഞാൻ പറയാം, ഇവനൊരു അടയാളമുണ്ടാക്കി ഇവനെ തിരിച്ചു പറഞ്ഞു വിടണം. ഇവൻ തിരിച്ചു ചെല്ലുമ്പോൾ ശ്രീരാമചന്ദ്രന് ഇവനെ ഇങ്ങോട്ട് ആരാണോ അയച്ചത്, ഒരടയാളം ഉണ്ടാക്കി അയക്കുമ്പോൾ ആരാണോ അവനെ ഇങ്ങോട്ട് അയച്ചത്, ആ രാമന് ആ വ്യക്തിക്ക് ഇത് അറിയാൻ ഒക്കും എന്താണ് സംഭവിച്ചതെന്ന്. മേലാൽ ഇവനെ ആരയച്ചോ ആ വ്യക്തി ഒരിക്കലും മേലാൽ ഇത്തരം ഒരു സാഹസത്തിന് മുതലരുത് എന്നുള്ള സന്ദേശം നമുക്ക് നൽകാനൊക്കും. അങ്ങനെ ചെയ്യാണ് അങ്ങെങ്കിൽ അത് തികച്ചും രാജാക്കന്മാരെ സംബന്ധിച്ചോളം ഉചിതമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കും. രാവണന് കാര്യം മനസ്സിലായി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യണം എന്നും രാവണൻ നിർദ്ദേശിക്കുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: വദനമവി കരചരണമല്ല ശൗര്യാസ്പദം. രാവണൻ പറയുകയാണ്, വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു, വാനരന്റെ ശൗര്യം വാലിലാണ് ഇരിക്കുന്നത് എന്ന് രാവണൻ പറഞ്ഞു. വദനം അഭി കരചരണമല്ല, ഒരു വാനരന്റെ മുഖത്തല്ല അവന്റെ ശൗര്യം ഇരിക്കുന്നത്, അവന്റെ കയ്യിലല്ല, അവന്റെ കാലിലല്ല, മറ്റെങ്ങുമല്ല. കുരങ്ങന്റെ, വാനരന്റെ ശൗര്യം ഇരിക്കുന്നത് അവന്റെ വാലിലാണ്. അതിനാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അടയാളം വരുത്താനായി. എന്താണ്? വസനേനെ വാൽ വേഷ്ടിച്ചു, വസനേന എന്ന് പറഞ്ഞ തുണി കൊണ്ട് വാൽ വേഷ്ടിച്ചു, വാലിൽ ചുറ്റണം, തുണി കൊണ്ട് വാലിൽ ചുറ്റണം. വന്യ കൊളുത്തി, വന്യ കൊളുത്തി എന്ന് പറഞ്ഞാൽ തീ കൊളുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? വാലിൽ തീ തുണി ചുറ്റി തീ കൊളുത്തിട്ട് എന്ത് ചെയ്യണം? പുരത്തിലെല്ലാടവും ലങ്കാപുരി മുഴുവൻ അവനെ ഇങ്ങനെ കൊണ്ടു നടക്കണം. വെറുതെ കൊണ്ടു നടന്നാ പോരാ. രാക്ഷസന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെ വിളിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനെ ആ ലങ്കാപുരി മുഴുവൻ കൊണ്ടു നടക്കണം. എന്നിട്ട് എന്താണ് വിളിച്ചു പറയേണ്ടത്? രാത്രിയിൽ വന്നൊരു കള്ളൻ എന്നിങ്ങനെ, ഈ കഴിഞ്ഞ രാത്രിയിൽ ഒരു കള്ളൻ നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിരിക്കുന്നു, അവനാണ് ഇവൻ, ആ കള്ളനാണ് ഇവൻ എന്ന് ഉറക്കെ വിളിച്ചു പറയണം. ലങ്കാപുരി മുഴുവൻ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം രാവണൻ പറയുന്നു, നിഖില ദിശി, നിഖില ദിശ എല്ലാ ദിക്കിലും കൊണ്ടു നടക്കണം, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പോയാൽ പോരാ, എല്ലാവരെയും കാണിക്കണം. വെറുതെ കൊണ്ടു നടന്നാ പോരാ. പലരും ഇഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടക്കും. നടത്തുവിൻ. ഉറക്കെ വിളിച്ചു പറയണം, എല്ലാവരും കേൾ.

ക്കണം, എല്ലാ ദിശയിലും കൊണ്ടുപോകണം. അതായത് ഈ ലങ്കാപുരിയുടെ മുക്കിലും മൂലയിലും അവനെ കൊണ്ടുപോകണം. കൊണ്ടുപോകുന്ന സമയത്ത് അവന്റെ വാലിൽ തുണി ചുറ്റിയിരിക്കണം, ആ തുണി തീ കൊളുത്തിയിരിക്കണം. ഇതെല്ലാം കേട്ടുമറിഞ്ഞും രാവണൻ സ്വപ്നം കാണുകയാണ്. ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് വാനര സമൂഹം ഇവനെ ബഹിഷ്കരിക്കണം, അവനെ പുറത്താക്കണം, അവനെ പുറന്തള്ളണം. ഈ വാനരനായ ഈ ഹനുമാനെ വാനര കുലത്തിൽ നിന്ന് കൈയൊഴിയണം, ഒറ്റപ്പെടുത്തണം. അതാണ് പറയാ, തൽ കൂട്ടത്തിൽ നിന്ന് നീക്കിയിടും കാപ്പികുലം. കാപ്പികുലം വാനരന്മാരുടെ കുലത്തിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കണം. കുലഹതകൻ, കുലഹതകൻ എന്ന് പറഞ്ഞാൽ കുലദ്രോഹി. അതുപോലെ തന്നെ നിസ്തേജൻ, നിസ്തേജൻ എന്ന് പറഞ്ഞാൽ അന്തസ്സില്ലാത്തവൻ എന്നൊക്കെ അവന്റെ കൂടെയുള്ള മറ്റ് വാനരന്മാർ അവനെ ആക്ഷേപിക്കണം. കുലഹതകനാണിവൻ, കുലദ്രോഹിയാണിവൻ, നമ്മുടെ ഈ വാനര കുലത്തിന്റെ മുഴുവൻ അന്തസ്സിനെ ഹാനി വരുത്തി. അതാണ് നിസ്തേജൻ എന്നുള്ള വാക്കിനർത്ഥം. അന്തസ് നമ്മുടെ എല്ലാം ഈ കുലത്തിന്റെ വംശത്തിന്റെ അന്തസ്സിനെ തന്നെ ഹാനി വരുത്തിയിട്ടുള്ള കുലദ്രോഹിയാണിവൻ എന്ന് കണ്ടിട്ട് വാനര കുലം അവനെ പുറത്താക്കണം. വെറും എന്നിട്ട് പറയുന്നു, വെറും വസ്ത്രം കൊണ്ടല്ല ഞാൻ തുണി ചുറ്റണമെന്ന് പറഞ്ഞു, വാലിൽ തുണി ചുറ്റണമെന്ന് പറഞ്ഞു. വെറുതെ അങ്ങ് തുണി ചുറ്റിയാൽ പോരാ, പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? തിലരസം എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ, അതുപോലെ ഘൃതം, നെയ്യ്, ഇതിലെല്ലാം മുക്കിയ തുണിയാണ് വേണ്ടത്. വെറുതെ തുണി കൊണ്ടത് വാലിൽ ചുറ്റിയാൽ പോരാ, എണ്ണയിലും നെയ്യിലും മുക്കണം. മുക്കിയിട്ട് ആ തുണി വേണം വാലിൽ ചുറ്റാൻ. കാര്യം എന്താണ്? ആളിക്കത്തണം, വെറുതെ ഇങ്ങനെ എരിഞ്ഞ് നിന്നാ പോരാ, ആളിക്കത്തണം. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ പോലെ തന്നെ രാവണൻ രാജ്ഞ രാക്ഷസന്മാർ ശിരസാ വഹിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഒക്കെ ചെയ്തു, എണ്ണയിലും നെയ്യിലും ഒക്കെ മുക്കിയ തുണി കൊണ്ടുവന്ന് വാലിൽ വരിഞ്ഞ് മുറുക്കി കെട്ടുന്നു. കെട്ടുന്ന സമയത്ത് അതുല ബലൻ അചല തരം അവിടെ മരുവീടിനാൻ, അതുല ബലൻ അമിത ബലവാന, ഇത്രയധികം ശക്തിശാലിയായിട്ടുള്ള ഹനുമാൻ, അങ്ങേറ്റത്തെ അനുസരണയോടുകൂടി അങ്ങേറ്റത്തെ അച്ചടക്കത്തോടുകൂടി അചല തരം, അചലം ചലിക്കാതെ ഇളകാതെ അവിടെ തന്നെ മരുവീടിനാൻ, അനങ്ങാതെ ഇങ്ങനെ നിന്നു കൊടുത്ത് വാലിൽ തീ കൊളുത്താനും വാലിൽ തുണി ചുറ്റാനും ഒക്കെ ായിട്ട് ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ഹനുമാൻ ഇങ്ങനെ അനുസരണയോടുകൂടി അച്ചടക്കത്തോടുകൂടി ആ പ്രവൃത്തിയോട് സഹകരിച്ചു, ആ പ്രക്രിയയോട് സഹകരിച്ചു. പക്ഷേ പെട്ടെന്നാണ് ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നത്, വലിയൊരു മാറ്റമാണ്. പെട്ടെന്നാണ് വാൽ അന്യായത സ്ഥൂലമാകുന്നത്. അന്യായത സ്ഥൂലം എന്ന് പറഞ്ഞാൽ വളരെ നീളം, അതിലേറെ വണ്ണം ആയി തുടങ്ങും. വാലിന്റെ നീളം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നീളം കൂടുന്നത് മാത്രമല്ല വാലിന്റെ വണ്ണവും കൂടുന്നു. അതാണ് അന്യായത സ്ഥൂലം എന്ന വാക്കിന്റെ അർത്ഥം. ഹനുമാന്റെ ഓരോ കുസൃതിത്തരം കുരുത്തക്കേട് എന്നൊക്കെ പറയത്തില്ലേ, അല്ലാതെ എന്ത് പറയാനാണ് ഇവിടെ? തുണി തികയുന്നില്ല, വാൽ വളരുന്നതിനനുസരിച്ച് അതിനകത്ത് ചുറ്റിക്കെട്ടാൻ തുണി വേണ്ടേ? അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തുണി കൊണ്ടുവന്നു, ആദ്യം കൊണ്ടുവന്ന തുണിയൊക്കെ തീർന്നു. പിന്നെ മറ്റേ മിക്ക വീടുകളിലും പോയിട്ട്, ലങ്കാപുരിയിലെ പല വീടുകളിലും പോയിട്ട് തുണി സംഭരിച്ചുകൊണ്ടുവന്ന് ചുറ്റിക്കെട്ടി. അവസാനം എന്തായി? വില കൂടിയ പട്ട് വസ്ത്രങ്ങളൊക്കെ പോലും വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ചുറ്റി. ഏറ്റവും അവസാനമാണല്ലോ പട്ട് വസ്ത്രം കൊണ്ടുവരുന്നത്. കാര്യം ഒരു തുണിക്കൊരു ആവശ്യം വന്നാൽ ആദ്യമേ പട്ട് വസ്ത്രം എടുത്ത് കൊടുക്കുകയില്ല, അവസാനം പട്ട് വസ്ത്രം കൂടി കൊണ്ടുവന്ന് ചുറ്റി. പക്ഷെ എവിടെ തികയാൻ? വാൽ വീണ്ടും വീണ്ടും വളരുകയാണ്, നീളത്തിൽ മാത്രമല്ല വണ്ണവും കൂടുകയാണ്. ഹനുമാന്റെ മുഖത്തോട്ട് നോക്കിയാലോ, ഒന്നും അറിയാത്ത ഭാവത്തിൽ, യാതൊരു ഇളക്കവും ഇല്ലാതെ, ഒരു ചലനവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നിന്ന് കൊടുക്കണം. എത്ര വേണമെങ്കിലും നിങ്ങൾ തുണി ചുറ്റിക്കോ കെട്ടിക്കോ, ഒരു പ്രശ്നവുമില്ല, ഞാൻ പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണ്, വാൽ വളർന്നു വരുന്നതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ളൊരു ഭാവത്തിൽ ഹനുമാൻ ഇങ്ങനെ നിസ്സംഗനായി നിൽക്കുകയാണ്. സഹകരിക്കുന്നില്ല എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? തുണി തീർന്നു, എണ്ണയും തീർന്നു, നെയ്യും തീർന്നു, എല്ലാം തീർന്നു. പക്ഷേ രാക്ഷസന്മാരുടെ തന്നെ ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം ഉണ്ടായി. ചില രാക്ഷസന്മാർക്ക് ഈ അവസരത്തിൽ ബുദ്ധി ഉദിക്കുകയാണ്. ആ പല അഭിപ്രായം അങ്ങനെ അഭിപ്രായ പല അഭിപ്രായങ്ങൾ രാക്ഷസന്മാരെ കൂടുതൽ ഉയർന്നു വരും. ചിലർ പറയും, ഇവൻ വിശുദ്ധനാണ്, ഇവൻ ദിവ്യനാണ്, ഇവൻ എന്തോ ദിവ്യമായ ശക്തിയുണ്ട്, ഇവൻ വിശുദ്ധനാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരാളിനെ വാലിൽ തീ കൊളുത്തി കൊല്ലാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇതം ഇങ്ങനെ കൊണ്ടു നടക്കാനായിട്ടുള്ള ഈ തലതിരിഞ്ഞ ബുദ്ധി ആർക്കാണ് തോന്നിയതെന്ന് ചില വാനരന്മാർ പരസ്പരം പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതെന്തായാലും ഒരു നല്ല കാര്യത്തിനല്ല, വളരെ മോശം സൂചനയാണ്, ഇത് സർവനാശം തന്നെ ഈ പ്രവൃത്തി വരുത്തി വെക്കും. മറ്റു ചിലർ, എവിടെയായാലും അമ്മയെ തല്ലിയാലും രണ്ടു വർഷം ഉണ്ടല്ലോ, രണ്ടു വർഷം ഉണ്ടായി, മറ്റു ചിലർ രാവണന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണ്. അവർ പറഞ്ഞു, ഇവൻ ധിക്കാരിയാണ്, ഇവന് പരമാവധി ശിക്ഷ കൊടുത്തു തന്നെ ആകണം. എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി, വസ്ത്രം തീർന്നു, എണ്ണ തീർന്നു, നെയ്യ് തീർന്നു, വാൽ വളർന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും താമസിക്കുന്നത് ബുദ്ധിയല്ല, രാജാവിന്റെ ആജ്ഞ നടപ്പാക്കുക തന്നെ. സമയം കളയാതെ, ഇനി ഒട്ടും തന്നെ സമയം കളയാനില്ല, വാലിൽ തീ കൊളുത്തുക. ആ പുച്ഛാഗ്രദേശം എന്നാണ്, പുച്ഛാഗ്രദേശം എന്ന് പറയുന്നത് വാലിന്റെ അറ്റത്ത്, പുച്ഛത്ത് അറ്റത്ത് തന്നെ കൊളുത്തി, തീ കൊളുത്തി, തീ ആളിപ്പടരുകയാണ്.

0: മാറിപ്പെടുന്ന സമയത്ത് ഹനുമാൻ എന്ത് ചെയ്യും? ഒരു കയറ് കൊണ്ട് ഹനുമാന്റെ ശരീരം പൂർണ്ണമായിട്ടും വരിഞ്ഞു കെട്ടും. അപ്പോഴത്തേക്കും രാവണന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് പെരുമ്പറകൾ കൊട്ടിത്തുടങ്ങി. ആൾക്കാർ പെരുമ്പറകൾ കൊട്ടിത്തുടങ്ങി, ഇതാ ഒരു കള്ളൻ, രാത്രിയിൽ വന്ന കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ് ഒരു ഘോഷയാത്ര പുറപ്പെടുകയാണ്. പാലിൽ തീ കൊളുത്തിയിരിക്കുന്നു. പടിഞ്ഞാറേ കോട്ടവാതിൽക്കൽ വരെ എത്തി. അവിടെ വന്നപ്പോൾ ഹനുമാൻ മറ്റൊരു കൗശലം പ്രകടിപ്പിക്കും. പവനജനും അതികൃഷ ശരീരനായിരുന്ന ഹനുമാന് തന്റെ ശരീരത്തെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെറുതാക്കാനും വലുതാക്കാനുമുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ വളരെ മുമ്പേ തന്നെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഹനുമാൻ എന്ത് ചെയ്യുക, പവനജനും പവനപുത്രൻ വായുപുത്രനായ ഹനുമാൻ അതികൃഷ ശരീരനായി, അർത്ഥം മനസ്സിലായല്ലോ, അങ്ങേയറ്റം മെലിഞ്ഞു, ഇപ്പോൾ ഉള്ളതിനേക്കാൾ വണ്ണം തീരെ കുറഞ്ഞു. കുറഞ്ഞപ്പോ എന്ത് സംഭവിച്ചത്? പാശവും അപ്പോൾ ശിഥിലമായി വന്നത്. പാശം എന്ന് പറഞ്ഞ കയർ, അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയിരുന്ന കയർ അയഞ്ഞു തൂങ്ങി. അദ്ദേഹത്തിന്റെ ശരീരം ചെറുതായപ്പോൾ, അതിന് മുമ്പുള്ള ശരീരത്തിനനുസരിച്ചായിരുന്നല്ലോ കയർ കെട്ടിയിരുന്നത്, ശരീരം മെലിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കയർ അയയും. അപ്പൊ ആ കയർ അയഞ്ഞതും ഹനുമാൻ എന്ത് ചെയ്തു? അചല നിഭഗാത്രനായി, പർവ്വത തുല്യ ശരീരനായിട്ട് വളർന്നു. അപ്പൊ ആദ്യം ഒന്ന് ശരീരം ചെറുതാക്കി കൊടുത്തു, കയർ അയഞ്ഞപ്പോൾ പർവ്വത തുല്യ ശരീരനായി വളർന്നു.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ ബന്ധനസ്ഥനായി രാവണന്റെ മുമ്പിലാണ്, നമുക്കറിയാം. വാലിൽ തീ കൊളുത്തിയ ഘട്ടം വരെ എത്തി. ആ സമയത്താണ് ആദ്യം അദ്ദേഹം സ്വയം ശരീരം ചെറുതാക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. കെട്ടിയിരുന്ന അദ്ദേഹത്തെ ശരീരത്തേക്ക് വരിഞ്ഞ് കെട്ടി മുറുക്കിയിരുന്ന ആ കയർ അയയുകയാണ്. പിന്നെ ശരീരം ക്രമാതീതമായി വളർന്ന് വലുതാവുകയാണ്, പർവ്വത തുല്യമാവുകയാണ്. പർവ്വതത്തിന്റെ ഒരു വലിയ പർവ്വതത്തിന്റെ ഉയരത്തിന്റെ അത്രയും എത്തി ഹനുമാൻ. അപ്പൊ അദ്ദേഹം പിന്നെ എന്ത് ചെയ്യുന്നു? വാഹകന്മാരെയും കൊന്നവൻ, അദ്ദേഹത്തെ ചുമന്ന് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ, രാക്ഷസന്മാർ, അവരെല്ലാവരെയും അദ്ദേഹം കൊന്നൊടുക്കി. എന്നിട്ട് പടിഞ്ഞാറേ ഗോപുരത്തിന്റെ മുകളിലേക്ക് ഹനുമാൻ ചാടുകയാണ്. അവിടെ ഒരു മണിമാളികയുണ്ട്, അമ്പരചുംബിയായ, ആകാശത്തെ തൊട്ടു നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു മണിമാളികയുണ്ട്. അവിടേക്കാണ് ഹനുമാൻ ആദ്യം ചാടുന്നത്. ഉടുപതിയോട് ഉരസും എന്നാണ് ആ മണിമാളിക കണ്ടാൽ തോന്നുക. ഉടുപതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രനോട് ഉരസും, തൊട്ടുരുമ്പി നിൽക്കും, ആകാശത്തുള്ള ചന്ദ്രനുമായി തൊട്ടുരുമ്പി നിൽക്കുമെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള അത്രമാത്രം ഉയരത്തിലുള്ള അമ്പരചുംബിയായ ആ മണിമാളികളുടെ മുകളിലേക്ക് വാലിൽ കൊളുത്തിയ തീയുമായി അഗ്നിയുമായി ഹനുമാൻ ചാടിക്കടക്കുകയാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ആദ്യം അവിടെ തീ പിടിച്ചു, പിന്നെ അതിനോട് ചുറ്റുമുള്ള, അതിനോട് ചേർന്നുള്ള പല മണിമാളികളിലും ഹനുമാൻ ചാടിക്കയറുകയാണ്. അവിടെ എല്ലാം തീ പിടിച്ചു. അപ്പൊ കാണുന്നിടത്തെല്ലാം ഹനുമാൻ ചാടിക്കയറുകയാണ്. എല്ലാം ഒന്നൊന്നായി അഗ്നിക്ക് ഇരയായി. ലങ്കാപുരിയിൽ കത്തിച്ച് കത്തിച്ച് വർദ്ധിച്ചു ഇത് അഗ്നിയും എന്നാണ് പറയുന്നത്. കത്തുന്നതിനനുസരിച്ച് കൂടുതൽ ആഴത്തിൽ, കൂടുതൽ വലിയ രീതിയിൽ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ചപലതയോടെ, ഒരു വാനരന് സ്വാഭാവികമായി നമുക്കറിയാം ഒരു ചാബല്യമുണ്ട്, അവിടേക്ക് ഇവിടേക്കൊക്കെ ചാടിക്കളിക്കുന്ന ഒരു ചാബല്യം. അടിസ്ഥാനപരമായി ഹനുമാൻ വാനര വർഗത്തിൽപ്പെട്ടതാണല്ലോ. അപ്പൊ ആ സ്വഭാവത്തിന് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം വലിയ വലിയ അമ്പര ചുംബികളായിട്ടുള്ള മണിമാളികളിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അദ്ദേഹം ചാടി ചാടി കടക്കുന്നത്. അദ്ദേഹം ചാടി കടക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ വാലിൽ കൊളുത്തിയിരിക്കുന്ന അഗ്നി അവിടെ ആളി പടരുന്നുകൊണ്ട് എല്ലാ കെട്ടിടങ്ങളും, ലങ്കാപുരിയിലെ എല്ലാ കെട്ടിടങ്ങളും തന്നെ അഗ്നിക്കിരയായി കൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ മാത്രമല്ല, ആനപ്പന്തികൾ, ആനകളെ കെട്ടിയിരിക്കുന്ന ആനക്കോട്ടകൾ എന്ന് പറയത്തില്ലേ, അത് കുതിരലയങ്ങൾ, കുതിരകൾ, സൈന്യത്തിലുള്ള കുതിരകൾ, അശ്വാരൂഢ സൈന്യത്തിലൊക്കെയുള്ള ആ കുതിരകൾ എല്ലാം തന്നെ അവർ കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ, രഥപുരകൾ, രാവണന്റെ രാക്ഷസ സൈന്യത്തിന്റെ രഥങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പുരകൾ, കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ സൈനിക താവളങ്ങൾ, ലങ്കയിലെ രാക്ഷസ സൈന്യത്തിന്റെ താവളങ്ങൾ, അതുപോലെ വസതികളെ പറ്റി പ്രത്യേകം പറയാനില്ല. എല്ലാ വീടുകളും ഇന്നിങ്ങനെ ചുട്ടരിക്കാൻ, അഗ്നിക്കിരയാകാൻ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. അഗ്നിനാളകൾ ആകാശത്തിനൊപ്പം ഉയർന്നു നിൽക്കുകയാണ്. ആകാശത്തെ അഗ്നിനാളങ്ങളിൽ ഉയർന്നു നിൽക്കാൻ നിൽക്കുന്നത് കണ്ടാൽ തോന്നുക വാൽമീകിക്ക് ഒരു ശങ്ക, അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ്, അദ്ദേഹം ഒരു ഉപമ പറയുന്നത് എന്താണ്, ഈ ലങ്കാപുരി ചുട്ടെരിയുന്ന വിവരം ദേവേന്ദ്രനെ അറിയിക്കാനായി അഗ്നിനാളങ്ങൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ആകാശം മുട്ടെ അഗ്നിനാളങ്ങൾ, അഗ്നിജ്വാല ഉയർന്നു നിൽക്കുന്നത്. ഭൂമിയിലുള്ള മനോഹരമായിട്ടുള്ള, ദിവ്യമായിട്ടുള്ള രത്നങ്ങളുടെ വലിയ ശേഖരം ഉണ്ടായിരുന്ന, സർവ ഐശ്വര്യങ്ങളുടെയും കലവറയായിരുന്ന, സർവ സമ്പത്തിന്റെയും ആസ്ഥാനമായിരുന്ന ലങ്കാപുരി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും തന്നെ ബാക്കിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ തന്നെ പറയാം. എല്ലാ രാക്ഷസന്മാരുടെയും വീടുകൾ കത്തി നശിച്ചു. ഒരു വീട് മാത്രം ഒഴിച്ചിട്ടു. എല്ലാ വീടുകളും അദ്ദേഹം കത്തിച്ചു, പക്ഷെ ഒരു വീട് മാത്രം ഒഴിച്ചിട്ടു. അതിൻ്റെതാണ് രാവണന്റെ സഹോദരൻ രാമഭക്തനായിട്ടുള്ള വിഭീഷണന്റെ വീട് അദ്ദേഹം ഒഴിച്ചിട്ടു, അത് കത്തിച്ചില്ല. രഘുകുലപതി പ്രിയ ഭൃത്യനാ മാരുതി രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം. ശ്രീരാമന്റെ ശിഷ്യനായിട്ടുള്ള പ്രിയ ഭൃത്യനായിട്ടുള്ള സേവകനായിട്ടുള്ള മാരുതി ഹനുമാൻ രാമന്റെ തന്നെ ഭക്തനായിട്ടുള്ള വിഭീഷണന്റെ വീട് കത്തിക്കാതെ മാറ്റി നിർത്തി. ഇപ്പൊ വിഭീഷണനാണ് രാവണനോട് രാജസദസ്സിൽ വെച്ച് ഹനുമാനെ കൊല്ലരുത് എന്ന് ആവശ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. ആ ഉപകാര സ്മരണ ഹനുമാൻ കാണിച്ചു എന്നും പറയാം. അതേപോലെ തന്നെ ശ്രീരാമന്റെ ഒരു ഭക്തനാണ് തന്നെ പോലെ എന്നുള്ള ആ പരിഗണനയും വിഭീഷണന് ഹനുമാൻ നൽകുകയാണ്. അവരവരുടെ വീടുകളിൽ തീ പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സുന്ദരികളായിട്ടുള്ള രാക്ഷസ സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ആ ഭീതിജനകമായിട്ടുള്ള രംഗങ്ങളും രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. സ്ത്രീകൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ആ ഓടുന്ന വഴിക്ക് തന്നെ ആ അവിടെ ഇവിടെ രക്ഷയ്ക്ക് വേണ്ടി ചാടി കയറുന്നുണ്ട്. അവിടെ തന്നെ അഗ്നി കിരയാക്കിയിട്ട് അംഗഭംഗം കൈയും കാലും ഒക്കെ പൊള്ളി, ശരീരം ആസകലം പൊള്ളിയൊക്കെ ആ സംഭവ സ്ഥലത്ത് തന്നെ ആ സ്ത്രീകൾ മരിച്ചു വീഴുന്നതും കാണാമായിരുന്നു എന്ന് രാമായണത്തിൽ പറയുന്നു. അവരെല്ലാം ഇങ്ങനെ പഴിക്കുകയാണ്. നമുക്കറിയാം സ്ത്രീകൾ ഇങ്ങനെ അലറി വിളിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരിങ്ങനെ ശപിക്കുന്നുണ്ട്, പഴിക്കുന്നുണ്ട്, അവരിങ്ങനെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, എന്ത് വിധിയാണിത് എന്ന് അവരിങ്ങനെ ഉറക്കെ അവരുടെ സഹോദരന്മാരെ അവരുടെ ഭർത്താക്കന്മാരെ അവരുടെ മക്കളെ ഒക്കെ വിളിച്ച് ഉറ്റവരെ ഉടയവരെ എല്ലാം വിളിച്ച് അവർ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എന്ത് വിധിയാണ് നമുക്ക് ഇത് എന്ന് പറഞ്ഞ് അവർ സ്വയം പഴിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതും രാമായണത്തിൽ പറയുന്നുണ്ട്. ദുരിതം ഇത് രജനിചര വര വിരചിതം ദൃഢം മറ്റൊരു കാരണം ഇല്ല ഇതിന് ഏതുമേ. അത് ഇതിന്റെ കാരണക്കാരൻ രാക്ഷസ രാജാവായ രാവണൻ തന്നെയാണ്. മറ്റൊരു കാരണവും ഇതിലില്ല. അവർ ശാപിച്ചു, അവർ വിളിച്ചു പറഞ്ഞ് കരഞ്ഞു, സ്വയം പഴിച്ചു, വിലപിച്ചുകൊണ്ട് ഓടുന്ന വഴിക്ക് പലരും മരിച്ചു വീഴുകയാണ്. എങ്കിലും അക്കൂട്ടത്തിൽ ചിലർ പറയുന്നു, പരധനവും അമിത പരദാരങ്ങളും ബലാൽ പാപി ദശാസ്യൻ പരിഗ്രഹിച്ചേൻ തുലും. പാപിയായ ഈ രാവണൻ നമ്മുടെ രാജാവ് അവൻ അന്യരുടെ സ്വത്തുക്കളാണ് അപഹരിച്ചത്. പരന്റെ ഭാര്യ അവരന്റെ മറ്റൊരു വ്യക്തിയുടെ ഭാര്യയെ ആഗ്രഹിച്ചു, അപഹരിച്ചു, പരിഗ്രഹിക്കാൻ ശ്രമിച്ചു. കൊടും പാപമാണിത്. ഈ പാപത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അവർ പറയുന്നു. അറിയിൽ അനുചിതം ഇത്. ഇത് അനുചിതമാണ്, ഇത് ഒട്ടും തന്നെ ഉചിതമായ പ്രവൃത്തിയല്ല രാവണൻ ചെയ്തത്. അതിന്റെ ആ തെറ്റിന്റെ രാവണൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഈ ലങ്കാരാജ്യത്തെ ലങ്കാപുരിയിലെ പ്രജകൾ എല്ലാവരും തന്നെ അനുഭവിക്കുന്നത്. മനുജ തരുണിയെ ഒരു മഹാഭാവി കാമിച്ചു, മറ്റുള്ളവർക്കും ആപത്തായി ഇതിങ്ങനെ. മഹാഭാവിയായിട്ടുള്ള നമ്മുടെ രാജാവ് രാക്ഷസ രാജായിട്ടുള്ള രാവണൻ ഒരു മനുജ തരുണിയെ മനുഷ്യ സ്ത്രീയെ ആഗ്രഹിച്ചു, കാമിച്ചു, പരിഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചു, അപഹരിച്ചു. ഇത് മഹാപാപമാണ്. ഈ മഹാപാപമാണ് ഇത്രയും വലിയ മഹാവിപത്ത് ഈ രാജ്യത്തിനും ഈ രാജ്യത്തിലെ പ്രജകൾക്കും വരുത്തി വെച്ചിരിക്കുന്നതെന്ന് വിലപിച്ചുകൊണ്ട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, അവർ ചാടിക്കയറാൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അക്കൂട്ടത്തിൽ മരിച്ചു വീഴുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം. നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിനായി കാത്തിരിക്കാം.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
0: മഹാപാപിയായ രാവണൻ ഒരു മനുഷ്യ സ്ത്രീയെ കാമിച്ചു, മോഹിച്ചു, അവളെ അപഹരിച്ചു. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ പ്രജകൾക്കെല്ലാം തന്നെ ഈ ആപത്തുണ്ടായിരിക്കുന്നത് എന്നാണ്. അഗ്നിബാധയ്ക്ക് ഇരയാകാതെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന വേളയിൽ രാക്ഷസ സ്ത്രീകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത ദുരിതങ്ങളും കാര്യം അകാര്യവും സൂക്ഷിച്ച് ചെയ്തു കൊള്ളേണം ബുധജനം. ബുധജനം എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ, ജ്ഞാനികൾ. ഇപ്പം അറിവുള്ള ആൾക്കാർ, വിവേകമുള്ള ആൾക്കാർക്കായി ഒരു ഉപദേശവും രാമായണത്തിൽ നൽകുകയാണ്. സുഹൃത ദുരിതങ്ങളും കാര്യം അകാര്യവും സൂക്ഷിച്ച് ചെയ്തു കൊള്ളണം. അറിവുള്ളവർ ഓരോ പ്രവൃത്തിയും വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ഓരോ പ്രവൃത്തിക്കും അതിന്റെ സ്വഭാവം അനുസരിച്ച് പുണ്യകർമ്മവും പാപകർമ്മവും ഉണ്ട്. അതിനനുസരിച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും, മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. സുഹൃതവും ഉണ്ടാവും, ദുരിതവും ഉണ്ടാവും. ഇപ്പൊ കർമ്മത്തിന്റെ ഈ അലംഘനീയമായ നിയമത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകണം എന്ന് രാമായണത്തിൽ പറയുന്നു. ഇപ്പൊ കാമപരവശനായ രാവണന്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത്. മദനശര പരവശതയോട് ചപലനായി, കാമപരവശനായി, കാമത്തിന് അടിമപ്പെട്ട് ഇളകി മറിഞ്ഞ് ചപലനായി രാവണൻ പല അധാർമികമായ പ്രവൃത്തികളും ചെയ്തു. മാഹാത്മ്യമുള്ള

0: പതിവ്രതമാരെയും അങ്ങേറ്റം മഹതികൾ എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന പതിവ്രത രത്നങ്ങളെ തന്നെ, പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളെയും കരബലമോട് കയ്യൂക്ക് കാണിച്ച്, കയ്യൂക്കിന്റെ ആ ബലം കാട്ടി അനുദിനം എന്നും അണഞ്ഞു പിടിച്ചു അവരെ എല്ലാം ചേർത്ത് അപഹരിച്ചു കൈക്കലാക്കി പല മഹതികളായ പതിവ്രതകളായ സ്ത്രീകളെയും തട്ടിയെടുത്തു രാവണൻ. എന്നിട്ട് എന്ത് ചെയ്തു? ചാരിത്ര ഭംഗം വരുത്തിയിട്ട് ഞാൻ നമുക്ക് ആ വാക്കിനകത്തു നിന്ന് തന്നെ നമുക്കെല്ലാം അറിയാം, അവരുടെ ചാരിത്രത്തെ അപമാനിച്ചു അപഹരിച്ചു. അവരുടെ മനസ്സിലുണ്ടായ അഗ്നിയാണ് ഇന്ന് ഈ അഗ്നിയുടെ രൂപത്തിൽ ഇന്ന് ഈ നാടാകെ ലങ്കാപുരിയാകെ പടരുന്നത് എന്ന് രാക്ഷസ സ്ത്രീകൾ വിളിച്ചു പറയുകയാണ്. അവരിങ്ങനെ ഉറക്കെ ഓരോന്നോരോന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഓടുന്നുണ്ട് രക്ഷപ്പെടാനായി. കൂട്ടത്തിൽ നിൽക്കുന്ന നിലയിൽ തന്നെ അവർക്ക് തീ പിടിക്കുന്നുണ്ട്, അവർ ഉരുകി ശരീരമാകെ ഉരുകി വെന്ത് നിലം പതിക്കുന്നുണ്ട്, അങ്ങനെ മരണത്തിന് കീഴടക്കുന്നുണ്ട്. അത്യന്തം ഭീതി ജനകമായ രംഗങ്ങളാണ് ലങ്കാപുരിയിൽ ഈ സമയത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ചില പരിഭ്രാന്തരായിട്ട് അവിടെ ഇവിടെയും പരിഭ്രമിച്ച് ഓടുന്നുണ്ട്. രക്ഷപ്പെടാനായി എവിടേക്ക് ഓടിയാലും അവിടെയെല്ലാം അഗ്നി പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ചിലരുടെ മുകളിലേക്ക്, ശരീരത്തിന്റെ മുകളിലേക്ക് തീ പിടിച്ച് മുറിഞ്ഞ വലിയ വൃക്ഷങ്ങൾ, വൻ മരങ്ങൾ വന്ന് വീഴും, അങ്ങനെ അവയുടെ ഇടയിൽ പെട്ടും അഗ്നി പടർന്ന് പിടിച്ചുമൊക്കെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് ലങ്കയിൽ ഈ സമയത്ത് നടക്കുന്നത്. ഇത്രയൊക്കെ ആയപ്പോ ഹനുമാൻ ഈ പരിപാടി ഒന്ന് നിർത്തിയാലെന്താ എന്ന് തീരുമാനിക്കും. അങ്ങനെ 700 യോജന വിസ്തീർണമുള്ള വിസ്തൃതിയുള്ള ലങ്കയെ പൂർണ്ണമായും ഹനുമാൻ അഗ്നിദേവന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിച്ച ശേഷം തീ പിടിച്ച വാൽ സമുദ്രത്തിൽ മുക്കി തീ കെടുത്തി. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സംശയം ഉണ്ടാകാം, ഹനുമാന്റെ വാലിലാണ് തീ കൊളുത്തിയത്, ഹനുമാന് തീ പിടിച്ചില്ലേ? ഇല്ല എന്നാണ് രാമായണം പറയുന്നത്. എന്താണ് കാരണം? പവനജന് ദഹനനഭി ചുട്ടതില്ലേതുമേ, പാവകന് ഇഷ്ടസഹിയായ കാരണം. പവനജൻ എന്ന് പറഞ്ഞാൽ വായുപുത്രൻ, വായുപുത്രനെ ആരാണ് ചുട്ടരിക്കേണ്ടത്? ദഹനനഭി ചുട്ടതില്ലേതുമേ, പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നി, പാവൻ അതായത് അഗ്നി ഭഗവാന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് വായു. അപ്പൊ വായുവാണ് അഗ്നിയെ പലപ്പോഴും ആളി കത്താൻ സഹായിക്കുന്നത്. ആ വായുവിന്റെ മകനെ ചുട്ടരിക്കാൻ അഗ്നിക്ക് മനസ്സൊന്നില്ല, അഗ്നി അതിന് തയ്യാറായില്ല. ആ ചൂട് പോലും താപം പോലും ഹനുമാന് അനുഭവവേദ്യമായില്ല, ഹനുമാനെ ഏറ്റില്ല എന്നതാണ് പരമമായ സത്യം. അത് മാത്രമല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. പതിനിരതയായ അതായത് പതിവ്രതയായ ഭർത്താവിനെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ജാനകി ദേവിയാൽ പ്രാർത്ഥിത ജാനകി ദേവി സീതാദേവി, പതിവ്രതയായ ജാനകി ദേവി സീതാദേവി ഭഗവാനോട് ഹനുമാന് വേണ്ടി, ഹനുമാന്റെ ആയുര ആരോഗ്യത്തിന് വേണ്ടി, ഹനുമാൻ അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സീതയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ എന്തായാലും അഗ്നിദേവന് സാധിക്കുമായിരുന്നില്ല, അതും ഒരു കാരണമാകാം എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത്യന്ത ശീതളനായത് അഗ്നിയും, അതുകൊണ്ട് എന്താ ഈ അഗ്നി വളരെ ശീതളനായി എന്നാണ് പറയുന്നത്. അഗ്നിയുടെ സഹജമായ സ്വഭാവമാണ് താപം അല്ലെങ്കിൽ ചൂട്. ആ ചൂട് അകന്നു നിന്ന് ഹനുമാനെ കാത്തുരക്ഷിച്ചു. അപ്പൊ ഇതിന് രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യാഖ്യാനം, മറ്റൊരു വിശകലനം, മറ്റൊരു വിശദീകരണം കൂടി നൽകുന്നുണ്ട്. ഇപ്പൊ ജനങ്ങൾക്ക് നമുക്കെല്ലാം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ എന്തായാലും ഉണ്ടാവും, അങ്ങനെ 3 തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം, ഇങ്ങനെ 3 തരം ദുഃഖങ്ങളുണ്ടത്രേ. അപ്പൊ അതിനെ അഗ്നിയോട് ഉപമിക്കാം. നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അഗ്നിയോടാണ് ഉപമിക്കുന്നതല്ലേ? പലരും പറയാറുണ്ട് ദുഃഖങ്ങളുടെ അഗ്നിയിൽ ഞാൻ വെന്തുരുകയാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ രാമന്റെ നാമം ജപിച്ചാൽ ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മനുഷ്യർക്ക് മോചനം കിട്ടും. രാമനാമം ജപിച്ചാൽ മാത്രം മതി. അപ്പൊ പിന്നെ രാമന്റെ കാര്യസാധ്യത്തിനായി ശ്രീരാമചന്ദ്രനെ തന്നെ ദൂതനായി വന്നിരിക്കുന്ന ഹനുമാനെ ഈ അഗ്നി എങ്ങനെയാണ് ബാധിക്കുക? അപ്പൊ രാമന്റെ നാമം ജപിച്ചാൽ എന്തും സാധ്യമാണെന്നുള്ള പാഠവും ഹനുമാൻ ഈ ക്ഷമിക്കണം, രാമായണ ഈ അവസരത്തിൽ നൽകുന്നുണ്ട്. ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മള് സുന്ദരകാന്ഡത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത ക്യാപ്സൂളിൽ. കാണാതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ പൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ.
2: സ്വാഗതം തൂവാനം 58-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ ഫട്കയുടെയും രുസ്തത്തിൻ്റെയും വിചാരണ ആരംഭിച്ചു. അവർക്ക് വേണ്ടി വാദിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ അടിമകളായ വക്കീലന്മാർ തയ്യാറായില്ല. പൂന സാർവജനിക് സഭയുടെ അധ്യക്ഷൻ ഗണേഷ് വാസുദേവ ജോഷി ആ ദൗത്യം ഏറ്റെടുക്കുന്നു. അപ്പോഴേക്കും കർഷക പ്രക്ഷോഭം കോടതിക്ക് ചുറ്റും അലയടിക്കാൻ തുടങ്ങി. ഏത് നിമിഷവും ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. തൂവാനം തുടരുന്നു. മാ തുചേ സലാം.

കോടതിയുടെ പ്രകാര മൗനജനലുകൾ ഒന്നൊന്നായി തുറക്കപ്പെട്ടു. മുറിയിലെ പതുങ്ങി നിന്ന ഇരുളുകളിൽ ചിലത് പലകാലുള്ള പഴുതാരിയെപ്പോലെ വലിഞ്ഞ് വക്കീലന്മാരുടെ മേശക്കടിയിലേക്ക് ചുരുണ്ടുകൂടി. ചിലത് കറുത്ത കുപ്പായങ്ങളുടെ പാകമാകാത്ത കീശകളിൽ ഒളിച്ചിരുന്നു. ശേഷിച്ച ഇരുട്ട് തുറന്നിരുന്ന കൽക്കുപ്പിയിലെ കരിമഷിയിൽ എണ്ണ പോലെ പരന്നു. വെളിച്ചത്തിൻ്റെ വരവായിരുന്നു. പരുപരുത്ത തറയിൽ ഉരഞ്ഞ് ആയുസ്സൊടുങ്ങാറായ ആ കുഞ്ഞു വെളിച്ചം ഫട്കയുടെ പ്രതിക്കൂട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. മഹാവെളിച്ചത്തിൻ്റെ മടിത്തട്ടിൽ ആ കുഞ്ഞു വെളിച്ചം കുരിശിറങ്ങിക്കിടന്നു. ഉയർപ്പ്. ഫട്കെ തെരുവിലുയർന്ന കർഷക ശബ്ദങ്ങൾക്ക് നേരെ കൈകൂപ്പി കണ്ണീരോടെ നിന്നു. പകത്തുവെച്ച ഒരു കുത്തു ചീട്ടുപോലെയായിരുന്നു വിധി. ഏതുമെടുക്കാം. ജഡ്ജി കയ്യിലിരുന്ന ചീട്ടുകൾ വീണ്ടും കശക്കി. ഏതെടുത്താലും ഫട്കയുടെ വിധി നിർണയിക്കപ്പെടും. പക്ഷെ ആ നറുക്കെടുത്താൽ നുറുങ്ങി വീഴുന്നത് വെള്ളക്കാരുടെ പാർപ്പിടങ്ങളും ഓഫീസുകളുമായിരിക്കുമെന്ന് ജഡ്ജി ഭയപ്പാടോടെ ഓർത്തു. അത്ര കണ്ടുയർന്നിരിക്കുന്നു നഗരത്തിൽ തമ്പടിച്ച ഗ്രാമീണരുടെ രോഷം. ഒരു കലാപം മണക്കുന്ന നഗരം. രാത്രിയുടെ നിശബ്ദതയിൽ എഴുത്തുമേശയ്ക്ക് മുന്നിലിരുന്ന ന്യായാധിപൻ പകച്ചു. എന്തെഴുതണം? ക്ഷാമം ബാധിച്ച ഗ്രാമങ്ങളിൽ നിന്ന് കർഷകർ വന്നുകൊണ്ടേയിരിക്കുന്നു.

0: മരിച്ച പുഴകൾ മുന്നിലിരിക്കുന്ന ജില്ലു ഗ്ലാസുകളിൽ തളം കെട്ടി അയാൾ ദാഹം കുടിച്ചിറക്കി. തീ പിടിച്ചുപോയ ഒരു കുഞ്ഞി പെറ്റിക്കോട്ട് അലമാരയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുന്നത് കണ്ട് അയാൾ ഞെട്ടി. അതോടെ ഉറക്കവും കീറിപ്പോയി. ഭ്രാന്തു പിടിച്ച അവസ്ഥയിലായി ന്യായാധിപൻ. തല്ലിക്കെടുത്തിയ മൺചിരാതിൻ്റെ നിഴൽ വന്ന് മുറിയിലെ തൂക്കു വിളക്കണച്ചതോടെ ഭയന്നുപോയ അയാൾ പൂർത്തിയാകാത്ത ന്യായവിധി തപ്പിയെടുത്തു. സ്വയം ഉരുകിയൊലിക്കുന്ന ഒരു മെഴുകുതിരി വെട്ടത്തിൽ അയാൾ ന്യായവിധി തിരുത്താൻ തുടങ്ങി.
1: നാട്ടിലെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി ഭിന്നിപ്പിച്ച് കലാപം അഴിച്ചുവിട്ട് ദേശദ്രോഹ പ്രവർത്തനം ചെയ്തെന്ന് നിരുപാധികം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ വസുദേവ ഭലവന്ത് ഫട്കേക്ക് ഈ കോടതി ജീവപര്യന്തം തടവ് വിധിക്കുന്നു.
0: കടലാസിൽ എഴുതിയത് ഒറ്റ ശ്വാസത്തിന് വായിച്ചു തീർത്ത ജഡ്ജി ന്യായാസനത്തിൽ ചടഞ്ഞിരുന്നു. പെട്ടെന്ന് വെളിവായ നഗ്നത മറച്ചു പിടിക്കാനായി അയാൾ കൈത്തലം പാപത്തിൻ്റെ കടലാസ് കെട്ടിൽ പരത്തി വച്ചു. കലാപത്തിനൊരുങ്ങിയ കർഷകരുടെ കണ്ണുകളിൽ നിന്നും തൂക്കുമരം പിഴുതുമാറ്റിയെങ്കിലും ആ വിധിയിൽ ഒരു ചതി മണത്തു.
1: പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ?
0: ഫട്കെ ക്ഷീണിതനായിരുന്നു. രണ്ട് കൈകളും പ്രതിക്കൂട്ടിലമർത്തിപ്പിടിച്ച് അദ്ദേഹം തലയുയർത്തി ഉറക്കെ ചോദിച്ചു,
2: അല്ലയോ നീതിപീഠമേ, ആര് ആരെയാണ് ഭിന്നിപ്പിക്കുന്നത്? ഭാരതീയരെ ഭിന്നിപ്പിക്കുവാൻ ഇനി നിങ്ങൾക്കാവില്ല. ഹിന്ദുവും മുസൽമാനും നാടോടിയും നാടുവാഴിയും ഒന്നിച്ചു നിന്ന നാടാണ് ഭാരതം. അധികാരത്തിന് വേണ്ടി ഞങ്ങളെ ഭിന്നിപ്പിക്കുവാൻ തുടങ്ങിയത് നിങ്ങളാണ്. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പള്ളിയിലും ക്ഷേത്രങ്ങളിലും ആയുധം കൂട്ടാൻ ഒത്താശ ചെയ്തത് നിങ്ങളാണ്. സ്പർദ്ധകൾക്ക് തീകൂട്ടി ചൂട് കാഞ്ഞിരിക്കാമെന്ന് ഇനി നിങ്ങൾ കരുതണ്ട. നിങ്ങളെ ഇവിടെ നിന്ന് അടിച്ചോടിക്കുന്ന ഒരു കാലം പിറക്കുകയാണ്. മണ്ണിൽ ഞങ്ങൾ ഉറങ്ങിയാലും അന്ന് ഞങ്ങളുടെ നെഞ്ചത്തുയരുന്ന കൊടിമരങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ പതാക പാറുക തന്നെ ചെയ്യും. മാ തുജേ സല

0: കോച്ചുവിലങ്ങിൽ പുറത്തിറങ്ങിയ ഫട്കയും കൂട്ടരെയും കാത്തുനിന്ന ജനം കോടതി വിളപ്പിലേക്ക് ഇരച്ചുകയറി. പോലീസ് ബാരിക്കേഡുകൾ പൊളിഞ്ഞു വീണു. ഇടനാഴിയിലൂടെ ഫട്കയ്ക്കടുത്തെത്താൻ പലരും തിക്കി തിരക്കുന്നുണ്ടായിരുന്നു. ജയിലിലേക്കുള്ള വാഹനത്തിലേക്ക് കയറാൻ തുടങ്ങിയ ഫട്കയെ പൂമാല അണിയിച്ചുകൊണ്ട് ഒരു വിദേശ വനിത ഉറക്കു വിളിച്ചു പറഞ്ഞു,
1: "India must be free."
0: ആൾക്കൂട്ടം ആ ആരവം ഏറ്റെടുത്തു. ആൾക്കൂട്ടത്തിനിടയിലൂടെ അറച്ചും ഭയന്നുമാണ് ജയിലിലേക്കുള്ള ആ വണ്ടി നീങ്ങിയത്. പൂന കോട്ട ജയിലിലേക്കാണ് അവരെ അന്ന് കൊണ്ടുപോയത്. പക്ഷെ രാത്രി പൂന നഗരം ഉറങ്ങിത്തുടങ്ങിയപ്പോൾ ജയിലിൻ്റെ വാതിൽ തുറന്ന് ആ വാഹനം

നാടുകടത്താനായിരുന്നു ബ്രിട്ടീഷുകാരുടെ നീക്കം. അറബിക്കടലിനു അപ്പുറം യമനിലെ തടങ്കൽ പാളയത്തിലേക്ക് തുറമുഖത്തെത്തിയ വാഹനത്തിൽ നിന്ന് ഫട്കയെയും കൂട്ടരെയും ബോട്ടിലേക്ക് കയറ്റി ദൂരെ കടലിൻ്റെ കണ്ണുപൊത്തിക്കളിയിൽ ഒരു പായ്ക്കപ്പൽ ഒട്ടു തെളിഞ്ഞും അല്പം മറഞ്ഞു നിന്നു. പായൽ പിടിച്ച മരബോട്ടിൽ അവരെ ഇരിക്കാൻ അനുവദിച്ചില്ല. കൈവിലം കിട്ട നിലയിൽ അവർ നിൽക്കുമ്പോൾ ബോട്ടിളകിത്തുടങ്ങി. ഇളകുന്ന ജലത്തിലേക്ക് അവരുടെ നിഴലുകൾ വീണു. കര ഒടുങ്ങുകയാണ്, കടൽ തുടങ്ങുകയും മടങ്ങാനാവാത്ത കരയിലേക്ക് രുസ്തം ഒരു വട്ടം ഒന്ന് തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ദൂരെ എവിടെയോ ഉള്ള വീട്ടിൽ കണ്ണു കാണാൻ കഴിയാത്ത അവന്റെ ഉമ്മ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാവും. അവൻ വരുമെന്ന് എന്നത്തെയും പോലെ അന്ന് അവർ കരുതി. അകത്തേക്കുള്ള വാതിലിനെ അവർ അതിനാൽ താഴിട്ടില്ലായിരുന്നു. കുറച്ചു മുമ്പാണ് കട്ടിൽ നിന്ന് അവരെഴുന്നേറ്റ് ഇടനാഴിയിലെ വിളക്ക് കത്തിച്ച് തപ്പിത്തടഞ്ഞ് വന്നു കിടന്നത്. തനിക്ക് ചുറ്റും ഇരുട്ടാണെങ്കിലും അവൻ വന്നു കയറുമ്പോൾ മുറിയിലെ ഇരുട്ടിൽ അവൻ തട്ടിത്തടഞ്ഞ് വീണാലോ. ബോട്ട് കപ്പലിനോടടുത്തുകൊണ്ടിരുന്നു. വിരഹത്തിൻ്റെ അഗാധ സംഗീതത്തിലേക്ക് കടൽ അവരെ വലിച്ചെടുക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ രുസ്തത്തിൻ്റെ മുറിയിലെ പഴയ തടിയലമാരയിലെ തുണികൾക്കിടയിൽ ഒരു മൗത്ത് ഓർഗൻ പാടാൻ തുടങ്ങി. എത്രയോ കാലമായി ആരും ശ്രദ്ധിക്കാതെ മറഞ്ഞു നിന്നിരുന്ന ആ മൗത്ത് ഓർഗന്റെ മുറിവുകളിൽ കയറിയ കടൽക്കാറ്റ് ഓർമ്മകളുടെ സംഗീതമായി പുറത്തേക്കിഴിഞ്ഞു. മുറികളിലൂടെ തിരക്കി തിരക്കി ആ പാട്ട് ഉമ്മയുടെ അടുത്തെത്തിയപ്പോൾ ജനലിൽ കയറിയിരുന്ന ഓർഗൻ വായിക്കുന്ന അവൻ്റെ കുഞ്ഞുമുഖം അവർ ശരിക്കും കണ്ടു. ഉമ്മ എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞ് അലമാരയുടെ അടുത്തെത്തി. അത് തുറന്ന് തുണിക്കെട്ടുകൾക്കിടയിലിരുന്ന കാലത്തിൻ്റെ ആ സുഷിരവാദ്യത്തെ തിരഞ്ഞു. ആ തിരച്ചിലിൽ ചിതറി വീണ അവൻ്റെ കുഞ്ഞുടുപ്പുകളിൽ വിരലോടിച്ച് ഉമ്മ വയ്ക്കവേ അവർ ശരിക്കും കരഞ്ഞു പോയിരുന്നു. ശക്തിയായൊന്നുലഞ്ഞു. അടിതെറ്റി മുന്നോട്ട് വീഴാൻ പോയ രുസ്തത്തിന്റെ നേരെ ക്ഷുഭിതനായ പട്ടാളക്കാരൻ തോക്കിന്റെ പാത്തി വീശി. ചെവിക്ക് പിന്നിലാണ് അടിയേറ്റത്. ചോര പൊട്ടി ഒഴുകി തോൾ നനയുന്നത് അവൻ വേദനയോടെ അറിഞ്ഞു. ബോധം മറയുന്നതും പുറകിലേക്ക് മറിഞ്ഞ അവനെ ഫട്കെ തന്റെ നെഞ്ചിൽ താങ്ങി. നിഷ്ഫലമാണെന്നറിഞ്ഞിട്ടും ഒരു കുഞ്ഞുമീൻ ആ ബോട്ടിൻ്റെ പായൽ പിടിച്ചടിത്തട്ടിൽ അപ്പോൾ ആഞ്ഞാഞ്ഞ് കൊത്തിക്കൊണ്ട്

0: കമ്മ്യൂണിറ്റി റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ട്യൂമർ അഥവാ നിയോപ്ലാസം എന്നത് കോശങ്ങൾ വളർന്ന് അമിതമായി വിഭജിക്കുമ്പോഴോ അല്ലെങ്കിൽ അവ മരിക്കേണ്ട സമയത്ത് മരിക്കാതിരിക്കുമ്പോഴോ രൂപം കൊള്ളുന്ന അസാധാരണമായ ഒരു ടിഷ്യൂ പിണ്ഡമാണ്. ട്യൂമറുകൾ പലപ്പോഴും ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുമെങ്കിലും അവ ദോഷകരമല്ലാത്തതോ അല്ലെങ്കിൽ മാരകമായതോ ആകാം. രണ്ടായാലും ട്യൂമറുകൾ എപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബ്രെയിൻ ട്യൂമർ അഥവാ തലച്ചോറിലുണ്ടാകുന്ന മുഴകളെ പറ്റിയാണ്. ഈ വിഷയത്തെപ്പറ്റി വിശദമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം വളരെ പ്രഗത്ഭനായ ന്യൂറോ സർജൻ ഡോക്ടർ അഖിൽ സുനിൽ ആണുള്ളത്. ഡോക്ടർ അഖിൽ സുനിൽ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എൻഡോസ്കോപ്പിക് ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജനാണ്. അദ്ദേഹത്തെ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നമസ്കാരം.
3: നമസ്കാരം
2: ഡോക്ടർ. എന്താണ് ബ്രെയിൻ ട്യൂമർ?

0: മാഡം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ട്യൂമർ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു പേടിയാണുള്ളത്. അതെ, എസ്പെഷ്യലി തലച്ചോറിലേക്ക് ആകുമ്പോൾ ആൾക്കാരുടെ പേടി വളരെയധികം തന്നെയാണ്. അപ്പം തലച്ചോറിലേക്കുള്ള ട്യൂമറുകൾ എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് രീതിയിലാണ് വരിക. ഒന്നുകിൽ ഒരു വളരെ കൂടിയ ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതാണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറയുക, അതല്ലെങ്കിൽ ബിനൈൻ ട്യൂമേഴ്സ്, പ്രശ്നമല്ലാത്ത രീതിയിലുള്ള ട്യൂമറുകൾ. ഇതക്കൂടാതെ നമ്മുടെ ശരീരത്തിന് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള മുഴകളുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാം. അതും തലയിലേക്ക്, നമ്മുടെ കൈ നട്ടലിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ, ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ തലച്ചോറിലേക്കും സ്പ്രെഡ് ചെയ്യാം.
1: എല്ലാ ട്യൂമറുകളും ക്യാൻസറസ് ആണോ? ബിനൈൻ ട്യൂമേഴ്സ്, ക്യാൻസറസ് ട്യൂമേഴ്സ്, ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദമാക്കാമോ?
0: എല്ലാ ട്യൂമേഴ്സും ക്യാൻസർ അല്ല. അപ്പം ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലാത്ത ട്യൂമറുകൾ എന്നുള്ളതാണ്. ബിനൈൻ ട്യൂമേഴ്സിൽ നമുക്ക് സർജറിയോ അതിന്റെ ട്രീറ്റ്മെന്റുകൾ വളരെ ഓപ്ഷൻസ് ആയിട്ടുള്ളതുണ്ട്. അതുകൂടാതെ തന്നെ ബിനൈൻ ട്യൂമേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സർജറി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ആളുടെ ജീവിതം നോർമൽ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതൽ തന്നെയാണ്. ഇതിൻ്റെ മോശമായ ട്യൂമേഴ്സിനെയാണ് നമ്മൾ മാലിഗ്നൻ ട്യൂമേഴ്സ് എന്ന് പറയുക. അതിൽ പ്രശ്നമുള്ള ട്യൂമേഴ്സ് ഉണ്ട്, ചില ട്യൂമേഴ്സ് നമുക്ക് മൊത്തമായിട്ട് മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഒരു രോഗിയുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക.
1: തലച്ചോറിലുണ്ടാകുന്ന അർബുദം അഥവാ ട്യൂമർ ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് പടരാനുള്ള സാധ്യതയുണ്ടോ?
0: വളരെ വളരെ റെയറായിട്ട് നമ്മുടെ തലച്ചോറിലുള്ള ട്യൂമറുകൾ നമ്മുടെ നട്ടലിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ റെയറായിട്ടുള്ളത്, കൂടുതലും ഒന്നുകിൽ തലച്ചോറിൽ തന്നെ നിൽക്കും, അതല്ലെങ്കിൽ വേറൊരു ഭാഗത്തു നിന്നുള്ള ട്യൂമറുകൾ നമുക്ക് തലച്ചോറിലേക്ക് സ്പ്രെഡ് ചെയ്യാം.
1: ആർക്കൊക്കെയാണ് ഈ ബ്രെയിൻ ട്യൂമർ വരാനുള്ള സാധ്യതയുള്ളത്? പ്രായമായവരിൽ മാത്രമാണോ ഈ മുഴകൾ ഉണ്ടാകാറ്, അതോ കുട്ടികളിലും തലച്ചോറിൽ മുഴകൾ ഉണ്ടാകുന്നുണ്ടോ?
0: ഈ ബ്രെയിൻ ട്യൂമർ കൂടുതലും കാണുന്നത് ഒരു പ്രായമായവരിലാണ് ഉണ്ടാവുക. അതല്ലാതെ തന്നെ നമ്മുടെ കുട്ടികളിൽ തന്നെ ജനിച്ച കുട്ടിക്ക് വരെ ട്യൂമറുകൾ ഉള്ള കണ്ടീഷൻസ് ഉണ്ട്. ആ ട്യൂമറുകൾ വളരെ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ആണ്. അതിന് സർജറി തന്നെ ചെയ്യുന്നതിൽ തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് മുന്നോട്ടുള്ള ജീവിതം വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ പോകാനുള്ള സാധ്യതകളുള്ള ട്യൂമറുകളാണ്.
1: ഏത് പ്രായത്തിലും
0: ട്യൂമറുകൾ ഉണ്ടാകും. കൂടുതലും നമ്മളൊരു ഒരു ഏജ് ഒരു 50 above ആവുമ്പോഴത്തേക്കാണ് ട്യൂമറുകൾക്കുള്ള സാധ്യതകൾ കൂടുതൽ.
1: ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ട് എന്നറിയാനായിട്ട് സാധാരണയായി എന്തെല്ലാം സൈൻസ് അഥവാ സൂചനകളാണ് രോഗിക്കുണ്ടാകുന്നത്?
0: ഇപ്പൊ തലച്ചോറിന്റെ പ്രശ്നങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്നത് ഒന്ന് തലവേദനയാണ്. അപ്പൊ തലവേദനകളുടെ എല്ലാ തലവേദനകളും ട്യൂമറുകളല്ല. സോ നമ്മൾ തലവേദനയിൽ തന്നെ തലവേദനയുടെ ഇന്റൻസിറ്റി കൂടുന്നു. നമ്മളൊരിപ്പോ ഒരു സാധാരണ ഒരു തലവേദന വരാൻ നേരത്ത് ഒരാളൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ തലവേദന അങ്ങ് മാറും, അല്ലെങ്കിൽ ഒരു ഒരു പാരസെറ്റമോളിൽ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തലവേദന അങ്ങ് മാറും. ഇത് അങ്ങനെ മാറാത്ത തലവേദനകൾ, തലവേദന വരുന്ന ഒരു വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തലവേദന നിൽക്കുന്നു, പുതിയൊരു രീതിയിലുള്ള തലവേദന, ആദ്യം ഒരു ഇടത് സൈഡിലൊക്കെ ഒരു സൈഡിൽ മാത്രം വല്ലപ്പോഴും വരുന്നു വന്നു പോകുന്നൊരു തലവേദന മാറി, കണ്ടിന്യൂസ് ആയിട്ട് തലവേദന കുറച്ച് ദിവസങ്ങളായിട്ട് നിൽക്കുന്നു. ഈ ഒരു ക്യാരക്ടർ ചേഞ്ചസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ബ്രെയിൻ ട്യൂമർ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, മെയിനായിട്ട് ഇതിൻ്റെ കൂടെ ഛർദ്ദിൽ ഫിറ്റ്സ് വരുന്നത് പോലുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ, കൈകാലുകൾക്ക് തളർച്ച, നടക്കുന്നതിനുള്ള ബാലൻസിന്റെ പ്രശ്നങ്ങൾ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ ഈ തലവേദനയുടെ കൂടെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ബ്രെയിൻ ട്യൂമർ ആകാമോ എന്നുള്ള രീതിയിൽ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നു.
1: തലവേദന തലച്ചോറിലുണ്ടാകുന്ന മുഴകളുടെ ഒരു സാധാരണ സിംറ്റമാണോ? ഏതുതരം തലവേദനയാണ് നമ്മൾ സംശയത്തോടെ ശ്രദ്ധിക്കേണ്ടത്?
0: തലവേദനയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദനയുടെ സാധാരണ ഒരു വരുന്ന എല്ലാവർക്കും വരുന്ന തലവേദനകൾ, ഇപ്പം ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് തലവേദന വരും, വെള്ളം കറക്റ്റായിട്ട് കുടിച്ചില്ലെങ്കിൽ തലവേദനകൾ വരും, മൈഗ്രെയിൻ പ്രശ്നങ്ങളുള്ള വ്യക്തികളുണ്ട്. അപ്പം ഈ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായുള്ള തലവേദനകൾ, അസഹനീയമായ തലവേദന, മരുന്നിൽ നിൽക്കാത്ത തലവേദനകൾ, തലവേദനയോട് കൂടി ഈ വേറെ സിംറ്റംസ് ഉണ്ടാകുക, അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ചെക്കപ്പുകൾ ഒരു ന്യൂറോളജിനെ ന്യൂറോസർജനെ കണ്ട് ചെക്ക് ചെയ്യണം എന്താണ് എന്നുള്ളതിന്.
1: സാധാരണയായി മനുഷ്യരിൽ പേഴ്സണാലിറ്റി ചേഞ്ചസും മൂഡ് ചേഞ്ചസും ഒക്കെ കാണാറുണ്ട്, ഇവ ട്യൂമേഴ്സിന്റെ സൂചനയെ കണക്കാക്കാമോ?
0: നമ്മുടെ തലച്ചോറിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാല് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗത്തല്ല, പല ഭാഗങ്ങളുടെ തലച്ചോറ് ഓരോന്നിനും ഓരോ കൺട്രോളാണ്. തലയുടെ മുൻഭാഗമാണ് നമ്മുടെ ഈ പറഞ്ഞ ബിഹേവിയർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വത്തിന്റെ ഇത് കൺട്രോൾ ചെയ്യുന്ന ആ ഏരിയയിൽ, ആ ഒരു ഏരിയയിൽ ഒരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ വ്യക്തിത്വത്തിൽ നിന്നും ദേഷ്യങ്ങൾ കൂടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിലുള്ള, നേരത്തെ ശാന്തനായ ഒരു വ്യക്തിയാണ്, ഇപ്പം അയാള് കംപ്ലീറ്റ്ലി ദേഷ്യം പെട്ടെന്ന് വരുന്നു, ആളെ ഉപദ്രവിക്കുന്നു, അങ്ങനെയുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ട്യൂമറുകളുടെ ഭാഗമായിട്ട് വരാറുണ്ട്.
1: എന്ത് തരം ഈ സൂചനകൾ ഉണ്ടായാലാണ് പെട്ടെന്നൊരു ഡോക്ടറെ കാണേണ്ടത്? അത്

0: ഒരു സാധാരണ ചെക്കപ്പ് മതിയോ?
1: ഇതില് നമ്മള് ഈ തലവേദന എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അതിൽ നിന്ന് തലവേദനയോട് കൂടി കണ്ണ് കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു ബാലൻസിന് പ്രശ്നം, കൈകാലുകൾക്ക് തളർച്ച പോലെ വരുന്നു, ഫിറ്റ്സ് വരിക. അപ്പം തലവേദനയുടെ ഒരു ക്യാരക്ടർ സാധാരണ വരുന്ന തലവേദനയല്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്നവർക്ക്, മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളവർക്ക് അവർക്കറിയാം ഇങ്ങനെയാണ് അവരുടെ തലവേദന.

0: എന്തൊക്കെയാണ് ഡോക്ടർ? ശരിയായ കാരണം അറിയാൻ അല്ലെ കണ്ടുപിടിക്കാൻ കഴിയാറുണ്ടോ?
1: ട്യൂമർ ഉണ്ടാകാൻ കുറച്ചൊരു ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു കുടുംബത്തിൽ തന്നെ ട്യൂമറുകൾ ഉണ്ടാകാനുള്ള വളരെ ചില ട്യൂമറുകൾ അങ്ങനെ വരാറുണ്ട്, ചിലത് അങ്ങനെയുള്ളതല്ല. നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല, ജീൻ മ്യൂട്ടേഷൻസ് ആണ് വരിക. ഇപ്പം നോർമലായിട്ട് അതൊരു അടുത്ത ജനറേഷനിൽ ഉണ്ടാവണം എന്ന് തന്നെ ഇല്ല. നമുക്ക് ഒരു ജീൻ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ, ചില ജീൻസിൻ്റെ ഉണ്ടെങ്കിൽ അവർക്ക് ട്യൂമർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ ജീൻസ് ഈ ട്യൂമർ സെൽസിൽ കുറച്ചധികമായിട്ട് തന്നെ നിൽക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് സർജറിക്ക് ശേഷമുള്ള പ്രോഗ്നോസിസ്, മുന്നോട്ടുള്ള എത്രമാത്രം ട്യൂമർ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്, എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ അതിന് ശേഷം കൊടുക്കണം എന്നുള്ളതെല്ലാം ഈ ഒരു ജനറ്റിക് മാർക്കേഴ്സ് വെച്ചിട്ടൊക്കെയാണ് ഡിസൈഡ് ചെയ്യുന്നത്.
0: അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇപ്പം പാരമ്പര്യ ഘടകമുണ്ടെന്ന്, കുടുംബത്തിലെ മറ്റംഗങ്ങളെയും ഈ ബ്രെയിൻ ട്യൂമർ സ്ക്രീനിങ്ങിനൊക്കെ വിധേയമാക്കണോ?
1: നമ്മൾ ഈ പറഞ്ഞ എല്ലാവർക്കും അത് വേണ്ടി വരില്ല, എന്നാൽ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ട്യൂമറുകൾക്ക് ഈ പറഞ്ഞ അതാണ് നമുക്ക് ഇപ്പം എനിക്ക് ഈ ഒരു ട്യൂമറുണ്ട്, ആ ജനറ്റിക്കായിട്ട് വരുന്ന സാധ്യതയുള്ള ഒരു ട്യൂമറാണ്, നമ്മൾ തന്നെ പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് അവരോട് നമ്മൾ പറയും ഇത് വരാനുള്ള സാധ്യതകളുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. നമ്മൾ ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. അപ്പം അതിന് നമ്മൾ അവരെ കൗൺസിൽ ചെയ്യാറുണ്ട്.
0: ഈ മൊബൈൽ ഫോൺസിന്റെ ഉപയോഗവും ബ്രെയിൻ ട്യൂമറുമായി എന്തെങ്കിലും ബന്ധം തെളിയിക്കപ്പെട്ടു?
1: നമ്മൾ ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, പക്ഷേ എവിഡൻസ് വൈസ് അതിന് ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു കോസ് ആയിട്ടുള്ള രീതിയിൽ ഒന്നും ഇല്ല. ഇപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മൾ പേടിക്കുന്ന റേഡിയേഷൻ എന്നുള്ളതാണ് എന്നുള്ള വാക്കാണ്. പക്ഷേ റേഡിയേഷൻ എന്ന് പറയുന്നത് മൊബൈലിൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്ന സാധനമല്ല നമ്മൾ ഒരു റേഡിയേഷൻ കൊണ്ട് ട്യൂമർ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു എക്സ്റേയിൽ നമ്മളൊരു റേഡിയേഷൻ കൊടുക്കണം, സി ടി എടുക്കുമ്പോൾ നമ്മൾ റേഡിയേഷൻ, അതിൻ്റെ അതുപോലുള്ള കെമിക്കൽ റേഡിയേഷൻസ് ആണ് ട്യൂമറുകൾക്ക് ഒരു കാരണമാകാം. ഇപ്പം ഈ നമ്മൾ എസ്പെഷ്യലി പിള്ളേരിൽ കൊച്ചുകുട്ടികളൊക്കെ വീണിട്ടൊക്കെ വരാൻ നേരത്തെ നമ്മൾ മാക്സിമം സി ടി ഒക്കെ തന്നെ എടുക്കുന്നത് തന്നെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ തന്നെ ഇതാണ്. മൾട്ടിപ്പിൾ ടൈംസ് നമ്മളൊരു സി ടി എടുത്താൽ തന്നെ ചിലവർക്ക് ട്യൂമർ ഉണ്ടാകാനുള്ള വളരെ ചാൻസസ് ഉണ്ട്. അപ്പം അത് ഒരു ഒരു 100 പേരിൽ ഒരാൾക്ക് അതുണ്ടെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
0: അതുപോലെ തന്നെ ഹെഡ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും മാരകമായ പരിക്ക് പറ്റിയവർക്ക് തലച്ചോറിൽ മുഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടോ അതിനെപ്പറ്റി?
1: അതിനെപ്പറ്റിയും ഒരു ശാസ്ത്രീയമായുള്ള കാര്യങ്ങൾ അതൊന്നുമില്ല. ഈ ഹെഡ് ഇഞ്ചുറിയിലും നമുക്ക് ട്യൂമർ വരുന്നതും തമ്മിലുള്ള ഒരു പാത്തോജനസിസ് അതായത് വരാനുള്ളതിന്റെ രീതികൾ രണ്ടും രണ്ടാണ്. തലച്ചോറിനൊരു ക്ഷതം സംഭവിച്ചു എന്ന് വെച്ചിട്ട് എനിക്കൊരു ട്യൂമർ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഇല്ല.
0: തലച്ചോറിൽ മുഴകൾ ഉണ്ടാകാതിരിക്കാനായി എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ടോ?
1: ഈ നമുക്ക് ട്യൂമറുകൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ല. അപ്പം ഇതുവരെയുള്ളൊരു ഒരു നമ്മുടെ ശാസ്ത്രത്തിൽ അങ്ങനെയുള്ളൊരു എവിഡൻസ് ഒന്നും കാണുന്നില്ല. പിന്നീട് ചില ഞാൻ നേരത്തെ ബാക്കിയുള്ളടത്തുനിന്ന് സ്പ്രെഡാകുന്ന ട്യൂമേഴ്സ് അതായത് ഇപ്പോൾ ഒരു ലങ്ങിലേക്കുള്ള ട്യൂമർ തലച്ചോറിലേക്ക് സ്പ്രെഡാകാം. സോ പ്രൈമറി ആ ലങ് ട്യൂമർ അല്ലെങ്കിൽ ഒരു ലിവറിൻ്റെ ട്യൂമർ ഒരു അതായത് സ്മോക്കിംഗ് ഉള്ള ഒരാൾക്ക് ലങ്സിലേക്കൊരു ട്യൂമർ ഉണ്ടാകാം, മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് ലിവർ ക്യാൻസേഴ്സ് ഉണ്ടാകാം. ആ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ളത് നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്പ്രെഡിംഗ് ട്യൂമേഴ്സ് കുറവായിരിക്കും.
0: ഓക്കെ, സാധാരണ ഇതിൻ്റെ എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്? എന്തൊക്കെ ടെസ്റ്റ് പരിശോധനകളാണ് സാധാരണ നടത്തുന്നത്?
1: സോ ഒന്ന് ഈ ബുദ്ധിമുട്ട് തലവേദന അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എടുക്കുന്ന സി ടി സ്കാനും MRI സ്കാനുമാണ്. അപ്പം പ്രൈമറി ആയിട്ട് ഉള്ളൊരു സെൻറ്റേഴ്സിൽ എല്ലാ സെൻറ്റേഴ്സിലും എല്ലാ ഹോസ്പിറ്റൽസിലും നമുക്ക് MRI സ്കാൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആദ്യം ഒരു സി ടി സ്കാൻ എടുത്ത് നോക്കും. അതിനകത്ത് ഒരു പ്രിലിമിനറി ടെസ്റ്റ് പോലാണ് നമ്മളൊരു എക്സ്റേ എടുക്കുന്നത് പോലാണ് തലയുടെ സി ടി സ്കാൻ എടുക്കുന്നത്. കുറച്ച് മേജറായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ MRI ഡെഫിനറ്റ്ലി എടുക്കണം. അത് കംപ്ലീറ്റ്ലി നോർമൽ ആണെന്നുണ്ടെങ്കിൽ ട്യൂമർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പം MRI ആണ് മെയിൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. MRI ചെയ്യുന്നതിലൂടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ഏത് ഭാഗത്തേക്കാണ് എത്രമാത്രമാണ് ട്യൂമറുകളുള്ളത് എത്രമാത്രമാണ് നീരുകളുള്ളത് അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് MRI കോൺട്രാസ്റ്റ് MRI എന്നാണ് പറയുക. അത് തലയുടെ അടുത്ത് നോക്കുക എന്നുള്ളതാണ്.
0: സർജറി കൂടാതെ ഈ മുഴകളുടെ ചികിത്സ ഏതെല്ലാം വിധത്തിലാണ്?
1: സോ പ്രൈമറി ആയിട്ട് ഏതൊരു ട്യൂമർ ഉണ്ടെങ്കിലും നമ്മൾ ആ ട്യൂമറിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനോട് ഇപ്പോൾ ട്യൂമർ ചുരുക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ അതിന് മുന്നേ കീമോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്യും. ചിലതിനകത്ത് ട്യൂമർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കീമോതെറാപ്പി റേഡിയേഷൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഉള്ളത്. വളരെ റെയറായിട്ടുള്ള ചില ട്യൂമേഴ്സ് നമുക്കത് ട്യൂമേഴ്സ് അന്ന് റേഡിയോളജിക്കലി സ്കാനിൽ നമുക്ക് 100% ഉറപ്പാണ്. അതിന് മാത്രം ഡയറക്റ്റ്ലി റേഡിയേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ചില കീമോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. ബട്ട് അത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇതിനാണ്. കൂടുതൽ ട്യൂമേഴ്സും നമുക്കൊരു ബയോപ്സി എന്ത് തരത്തിലുള്ള ട്യൂമറുകളാണെന്നുള്ളത്.

0: അറിയണം. അത് ഗ്രേഡിംഗ് ഉണ്ട്, അതിന് ഏത് ഗ്രേഡ് 1 ആണോ ഗ്രേഡ് 4 ആണോ അതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക അതിന്റെ ട്രീറ്റ്മെന്റ്. ഗ്രേഡ് 1 പോലുള്ള ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സർജറി മാത്രമാണ് അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ്. സർജറി ചെയ്ത് നല്ല ട്യൂമർ നല്ലോണം മാറിക്കഴിഞ്ഞാൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല, ഭാവി നല്ലത് ഒരു മുന്നോട്ടുള്ള ജീവിതം തന്നെ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ പോകാൻ പറ്റും. ഗ്രേഡ് 4 ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കീമോതെറാപ്പി റേഡിയേഷൻ ഒക്കെ എന്തായാലും കൊടുത്താലേ പറ്റത്തുള്ളൂ.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്. ഡോക്ടർ, രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഈ ബ്രെയിൻ ട്യൂമർ മാരകമാണോ, ഒരു മരണകാരണമാണോ?
0: ഈ ട്യൂമർ ബിനൈൻ ട്യൂമറാണ്. അപ്പോൾ അതായത് നമ്മുടെ ഇപ്പം തലച്ചോറിന് തലച്ചോറുണ്ട്, വെള്ളമായിട്ടുള്ള ഭാഗമുണ്ട്, ഇപ്പം അതിന് ചുറ്റും ഒരു കവറിംഗ് ഉണ്ട്, മെനിഞ്ചസ് എന്ന് പറയും. മെനിഞ്ചിയോമ എന്ന് പറയുന്നത് മെനിഞ്ചസിൽ വരുന്ന ഒരു ട്യൂമറാണ്. അത് നമ്മൾ ആ ട്യൂമർ റിമൂവ് ചെയ്ത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഓൾമോസ്റ്റ് ക്യൂറേറ്റീവ് ആണ്. അതിന് ശേഷം വളരെ റെയറായിട്ടാണ് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് കീമോ റേഡിയേഷനൊക്കെ വേണ്ടി വരിക. ട്യൂമർ നീക്കം ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ പ്രൈമറി. അതും ഇത് വളരെ സ്ലോ ആയിട്ട് വരുന്ന ട്യൂമേഴ്സ് ആണ് പലതും. അപ്പം ആദ്യം ഒരു 1 സെന്റിമീറ്റർ ഉള്ള ട്യൂമർ നമ്മൾ കണ്ടു, ഉടനെ പോയി സർജറി ചെയ്യുക എന്നുള്ളതിന്റെ അല്ല. നമ്മൾ ചിലപ്പോൾ 1 വർഷത്തോളം നമ്മൾ നോക്കി വെയിറ്റ് ചെയ്ത് നോക്കി അത് എന്തെങ്കിലും വളർച്ചയുണ്ടോ, അടുത്ത വർഷം നോക്കുമ്പോഴും അതിന് 1 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും അതിനകത്ത് സർജറി. അപ്പൊ അത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വരുന്നു, അത് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ സർജറിയിലേക്ക് തന്നെ പോവുക.
1: രോഗനിർണയത്തിന് ശേഷം അതിജീവന നിരക്കിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? രോഗിയുടെ ആയുസിനെയും രോഗമുക്തിയെയും നിർണ്ണയിക്കുന്ന പ്രധാന കാര്യങ്ങൾ.
0: ഒന്ന്, ഏത് ഭാഗത്താണ് ട്യൂമർ വരുന്നതെന്നുള്ളത്. അപ്പൊ ഈ ചില ഭാഗങ്ങൾ നമ്മുടെ വളരെ ക്രിട്ടിക്കൽ ആയിട്ട്, ഇപ്പൊ കൈ കാലുകൾ കൺട്രോൾ ചെയ്യുന്ന ഏരിയയിൽ ആണ് ട്യൂമർ ഉണ്ടെങ്കിൽ നമ്മൾ ട്യൂമറിനെ മൊത്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. മൊത്തമായിട്ട് ഒരു ട്യൂമറിനെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പ്രശ്നം, അത് ബാക്കിയിരുന്ന ട്യൂമർ അവിടെ ഇരുന്ന് വലുതാകാനുള്ള സാധ്യതകളുണ്ട്. അത് കാരണമുള്ള പ്രശ്നങ്ങൾ മോശമാകാം. 2, ഇതിന്റെ ഗ്രേഡിംഗ് ആണ്. ഇപ്പൊ ഏത് തരത്തിലുള്ള ഗ്രേഡ് 1 ആണെന്നുണ്ടെങ്കിൽ സർവൈവബിലിറ്റി നല്ലതാണ്. ഇപ്പൊ ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ആകുമ്പോഴത്തേക്ക്, ഗ്രേഡ് 4 എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള തലച്ചോറിന്റെ ട്യൂമറാണ്. അതിൽ മാക്സിമം ട്രീറ്റ്മെന്റ് കൊടുത്താൽ എത്ര നാള് സർവൈവ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു കണക്കുണ്ട്. അതായത് ട്യൂമർ മാക്സിമം റിമൂവ് ചെയ്യുക, കറക്റ്റായിട്ട് റേഡിയേഷൻ കൊടുക്കണം, കീമോതെറാപ്പി കൊടുക്കണം, ഇതെല്ലാം കൊടുത്ത് നമ്മള് സർവൈവൽ മാക്സിമം ആക്കുക എന്നുള്ളതാണ്.
1: ഈ ബ്രെയിൻ ട്യൂമർ ട്രീറ്റ്മെന്റിന് ശേഷം ഒരു സാധാരണ ജീവിതം അതിജീവിച്ച രോഗിക്ക് സാധ്യമാണോ?
0: അതും ഈ പറഞ്ഞതുപോലെ ഏത് ഭാഗത്ത് എന്നുള്ളതിൻ്റെതാണ്. ഇപ്പം നമ്മുടെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയാസിലാണ് ട്യൂമറെങ്കിൽ ഇപ്പോൾ ഒരു രോഗിക്ക് സർജറിക്ക് മുന്നേ തന്നെ തളർച്ചകളുണ്ട്, സർജറി ചെയ്തതിന് ശേഷവും തളർച്ചകൾ തന്നെ ആണ്, അതിലൊരു വ്യത്യാസം ഇല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ മുന്നോട്ടുള്ള ജീവിതം പാട് തന്നെയാണ്, ബുദ്ധിമുട്ടാണ്. സോ അത് നമുക്ക് ഈ ട്യൂമറിൻ്റെ ഏരിയ ഏത് ഭാഗത്തേക്ക് എഫക്റ്റ് ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ചില ട്യൂമറുകൾ നമുക്ക് നല്ലോണം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ട്യൂമറുകളുണ്ട്. വളരെ ഈ മെനിഞ്ചിയോമ പോലുള്ള ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് റിമൂവ് ചെയ്യുന്നതിലൂടെ ആളുടെ ജീവിതം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. തളർച്ചയുള്ള ഒരു രോഗി അല്ലെങ്കിൽ കാഴ്ച പോയ ഒരു രോഗിക്ക് പെട്ടെന്ന് കാഴ്ച തന്നെ തിരിച്ചു കിട്ടുന്ന ലെവലിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ അങ്ങനെ ഉണ്ട്. അപ്പം അത് സർജറി ചെയ്യാതെ പോയിരുന്നെങ്കിൽ പേഷ്യൻറ്റിന് കാഴ്ച കംപ്ലീറ്റ്ലി പോയേനെ. അത് സർജറി കഴിഞ്ഞു, പേഷ്യൻറ്റിന് ഒരാഴ്ചക്കകത്ത് കാഴ്ച ഓൾമോസ്റ്റ് നോർമലായി വന്നു, 1 മാസം കൊണ്ട് കാഴ്ചയെല്ലാം തിരിച്ചു കിട്ടി. സർജറിയെ പേടിച്ചല്ലെങ്കിൽ ട്യൂമർ ആണെന്ന് പേടിച്ചത് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അത് അതൊരു ഒരു 35 വയസ്സുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അപ്പം അവരുടെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി മാറ്റാൻ ഈ ഒരു സർജറി കൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നതാണ്. അല്ല, അത് നമ്മുടെ പരേറ്റൽ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കൈയും കാലും കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്ക് തന്നെ ആയിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് അതിന്റെ വീക്ക് ഒരു സൈഡിലേക്കുള്ള തളർച്ചയും ഉണ്ടായിരുന്നു, അതിനുശേഷം കാഴ്ചയ്ക്കും നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം തലയുടെ പ്രഷർ കൂടിയിട്ടാണ് കാഴ്ചയുടെ ബുദ്ധിമുട്ട് വന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ സർജറി ചെയ്ത് ട്യൂമർ കംപ്ലീറ്റ്ലി മാറ്റി, അതിനുശേഷം പുള്ളിക്കാരിക്ക് ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ കാഴ്ച തിരിച്ചു വരാൻ തുടങ്ങി. 1 ആഴ്ച കൊണ്ട് നല്ലൊരു വിഷൻ വന്നു, 1 മാസം ആയപ്പോഴത്തേക്ക് നോർമൽ വിഷനുമാണ് വന്നത്. ആ തളർച്ചകളും നല്ലോണം വ്യത്യാസങ്ങൾ വന്നു, നടന്ന് നോർമലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്താൻ പറ്റി.
1: ഡോക്ടർ, മാലിഗ്നന്റ് ഈ ക്യാൻസറസ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് മാത്രമാണോ അപകടകാരികൾ?
0: അത് നമ്മളിപ്പം പറയില്ലേ, തമ്മിൽ ഭേദം തമ്മൽ എന്നുള്ളത് പറയുന്നത് പോലെയുള്ളൊരു ഇതാണ്. അപ്പം ബിനൈൻ ട്യൂമേഴ്സ് തമ്മിൽ ഭേദം എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലൊരു മുഴയുണ്ട്, അതത്രയും അതെടുത്ത് കളയുന്നത് പോലെ അത്രയും സിമ്പിളായിട്ടുള്ളൊരു സർജിക്കൽ പ്രൊസീജിയർ അല്ല. എന്നാൽ ഒരു ഒരു മേജർ ക്യാൻസറിൻ്റെത് അത്രയും പോലുള്ളൊരു ഒരു കോംപ്ലക്സ് പ്രൊസീജിയറും അല്ല. സോ

0: ബിനൈൻ ട്യൂമേഴ്സിനാണ് എപ്പോഴും നല്ല റിസൾട്ട്സും നല്ല റിക്കവറിയും കൂടുതലുള്ളത്. ഇത് പറയുമ്പോഴും ഏത് ഏരിയയും എന്താണ് ഒരു പേഷ്യന്റിന്റെ മുൻ ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഫാക്ടർ. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ പലരും നമ്മൾ ബ്രെയിൻ ട്യൂമറാന്ന് അറിഞ്ഞിട്ട് അത് വെച്ചുകൊണ്ടിരുന്ന് ഒരു മോശമാകുന്ന സിറ്റുവേഷനിൽ വരുമ്പോഴും ബ്രെയിൻ ട്യൂമറാന്ന് അറിഞ്ഞ് ഓക്കെ നമ്മൾ സർജറി ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്യാം എന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്യുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമാണുള്ളത്. അത് ഈ ബിനൈൻ ട്യൂമറായാലും മാലിഗ്നൻ ട്യൂമറായാലും ഈ പറഞ്ഞ വ്യത്യാസങ്ങളുണ്ട്. സോ എപ്പോഴും മാലിഗ്നൻ ട്യൂമർ അല്ലെങ്കിൽ സിവിയർ ക്യാൻസർ ഗ്രേഡ് 4 ക്യാൻസർ എന്ന് പറയുന്നത് മോശമാണ് എന്നുള്ളതല്ല. അതിലും നല്ലോണം സർവൈവ് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് റേഡിയേഷനൊക്കെ കീമോതെറാപ്പി എടുത്ത് കറക്റ്റായിട്ട് സർവൈവ് ചെയ്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് ഫോളോ അപ്പ് വന്ന് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന 2 വർഷം 2.5 വർഷമായിട്ട് അതിനെ ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
1: ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ബാധിച്ചവരിൽ എല്ലായ്പ്പോഴും ഈ അവസ്മാരം, ഈ ഫിറ്റ്സ് ഓർ സീസേഴ്സ് അതുണ്ടാവാറുണ്ടോ?
0: എല്ലാവരിലും ഇല്ല, പക്ഷെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഒന്ന്, നമ്മൾ സർജറി ചെയ്യുന്നതും നമ്മൾ ഈ ട്യൂമർ വന്ന് നമ്മുടെ നോർമൽ തലച്ചോറിനെ ഇറിറ്റേറ്റ് ചെയ്യും, അതാണ് ഈ സിംപ്റ്റംസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിലൊരു സിംപ്റ്റം ആണ് ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അപസ്മാരം വരുമ്പോഴത്തേക്ക് അത് വന്നിട്ട് നമ്മൾ സർജറിക്ക് മുന്നേ അപസ്മാരം ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ലോങ് ടേം ആയിട്ട് മെഡിസിൻസ് ചിലപ്പോൾ കഴിക്കേണ്ടി വരും. സർജറിക്ക് ശേഷം അപസ്മാരം വന്നാലും ലോങ് ടേം ആയിട്ട് മെഡിസിൻസ് കഴിക്കും. ഇപ്പൊ അപസ്മാരം വരാത്ത രീതിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻസ് വളരെ കുറച്ച് നാൾ കഴിച്ചിട്ട് നമുക്ക് നിർത്താനൊക്കെ പറ്റുന്നതാണ്. സോ ഇതെല്ലാം ഈ അപസ്മാരം വരാൻ സാധ്യതയുള്ള ട്യൂമറുകളുണ്ട്, അപസ്മാരം വരാൻ സാധ്യത ഇല്ലാത്ത ട്യൂമറുകളുണ്ട്.
1: വളരെ അപൂർവമായി ഉണ്ടാകുന്നതാണ് തലച്ചോറിലെ മുഴകൾ, അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അങ്ങനെയാണോ?
0: ഈ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജിയും നമ്മുടെ ഒരു ഒരു മെഡിക്കൽ ഫീൽഡിൻ്റെ അഡ്വാൻസ്മെൻറ്റും വെച്ചിട്ട് ഏതൊരു ട്യൂമറുകളും അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അത് മനസ്സിലാക്കി എത്രയും നേരത്തെ അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഒരു പേഷ്യൻ്റ് എന്ന രീതിയിൽ ചെയ്യേണ്ടത്. സോ ഒരു ഡോക്ടറിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറയാം എന്നുള്ളതാണ്. ഇപ്പം മാഡത്തിന് അറിയാം, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറയാം, എപ്പോഴും ഡിസിഷൻ എടുക്കേണ്ടത് ആ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് ും മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിലേക്കുള്ള കാര്യങ്ങളും. ട്രീറ്റ്മെന്റിൽ നമുക്ക് സർജറി ഒരു ഭാഗമാണ്, അതിനുശേഷമുള്ള കീമോതെറാപ്പി റേഡിയേഷൻ ഉള്ള ഒരു ഭാഗമാണ്. അപ്പം ചിലർ വന്ന് നമുക്ക് സർജറി ചെയ്യാം, പക്ഷേ എനിക്ക് കീമോതെറാപ്പി റേഡിയേഷൻ വേണ്ട എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നവരുണ്ട്. നമ്മൾ അവർ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കും. അവരുടെ അടുത്ത് കാര്യങ്ങൾ ഇതാണ്, ഇത്രയും സീരിയസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ഉള്ള ഇമ്മ്യൂണോതെറാപ്പി ആയിട്ടുള്ളതുണ്ട്, അപ്പോൾ അതൊന്നും വലിയ റേഡിയേഷൻ ഇല്ലാത്തതാണ്. അവിടെ പോയി ഇമ്മ്യൂണോതെറാപ്പി ഏജൻസ് വെച്ചെന്നിട്ട് ട്യൂമർ ബാക്കിയുള്ള ട്യൂമറിനെ കരിച്ചു കളയുക അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുക. സോ അങ്ങനെയുള്ളത് വരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കിപ്പം ഓൾറെഡി അവൈലബിൾ ആണ്.
1: നോ ഹെഡേക്ക് മീൻസ് നോ ബ്രെയിൻ ട്യൂമർ, അതൊരു അബദ്ധധാരണയാണോ?
0: കൂടുതലും നമുക്ക് അങ്ങനെ തന്നെ പറയാം. വരുന്ന ബ്രെയിൻ ട്യൂമറിൽ മിക്കവർക്കും ഒരു 90% ആൾക്കാരിലും തലവേദനകൾ ഉണ്ടാകും. 10% ആൾക്കാരിൽ ഈ പറഞ്ഞ ഫിറ്റ്സിൻ്റെ പോലുള്ള പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ വരുന്നുള്ള തളർച്ചകൾ, അതായത് മുഖം കൂടിപ്പായിട്ട് വരുന്നു, ഒരു കൈക്കും കാലിനുമുള്ള പതുക്കെ ഉള്ള തളർച്ചകൾ, ബലക്കുറവ് പോലൊക്കെ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യും. 90% ഫസ്റ്റ് ഒരു സിംപ്റ്റം എന്ന് പറയുന്നത് തലവേദന തന്നെയാണ്.
1: വിട്ടുമാറാത്തതോ പെട്ടെന്നുണ്ടാകുന്നതോ ആയ നാഡീ സംബന്ധമായ ലക്ഷണങ്ങൾ, അതായത് കൈകാൽ മരവിപ്പ്, സംസാര തടസ്സം, കാഴ്ചക്കുറവ്, പെട്ടെന്നുണ്ടാകുന്ന തളർച്ച എന്നിവ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്?
0: സോ നമ്മുടെ നാട്ടില് ഇപ്പം ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഏതൊരു ആളും ഉടനെ ഓടി ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ECG എടുത്ത് നോക്കും, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും, ഗ്യാസിൻ്റെ ഇഞ്ചക്ഷനൊക്കെ തന്നു നോക്കും. കുറവില്ല എന്നുണ്ടെങ്കിലും അറ്റാക്ക് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെത് വളരെ ആൾക്കാർക്ക് നല്ല ധാരണയുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ഉടനെ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റെൻറ്റ് ഇടേണ്ടതാണെന്നെങ്കിൽ സ്റ്റെൻറ്റ് ഇടേണ്ടതായിട്ട് വരും. അതെല്ലാം ആൾക്കാർക്ക് നല്ലോണം അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ തലച്ചോറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആൾക്കാർക്കത് ധാരണ ഭയങ്കര കുറവാണ്. ഇപ്പം വളരെ കോമൺ ആയിട്ടൊന്നാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്, അതായത് രക്തയോട്ടം കുറഞ്ഞ് പോവുക അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലീഡിങ് ഉണ്ടാകുക. രണ്ട് രീതിയിലാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. സോ രണ്ടിലും ആദ്യം ഒരു CT എടുത്ത് നോക്കി ബ്ലീഡിങ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്തം വലിയിച്ച് കളഞ്ഞ് സ്ട്രോക്കിൽ നിന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് തന്നെ എത്താൻ പറ്റും എത്രയും പെട്ടെന്ന് തന്നെ. ബട്ട് ഈ ഒരു ഡിലേ വരുമ്പോഴത്തേക്കാണ് പ്രശ്നം. അതേപോലെ തന്നെയാണ് തലച്ചോറിൻ്റെ ട്യൂമറുകൾക്കും. ഇപ്പം നമുക്ക് ട്യൂമർ ആണെന്നറിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ് എത്രയും പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാലേ അതിൻ്റെ റിസൾട്ടുകളും നല്ലതാവത്തുള്ളൂ. സോ ഈ ഒരു ഡിലേ എന്ന് പറയുന്നത് ആൾക്കാരിലേക്കുള്ള ഒരു ഒരു ഒരു ബോധവൽക്കരണത്തിന്റെ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലരും അതിനെ പേടിക്കുന്നത് കൊണ്ടാണ്. സോ ആ പേടി മാറാനായിട്ടുള്ള ഹാർട്ട് അറ്റാക്കിനെ പണ്ട് പേടിച്ചിരുന്ന പോലെ അല്ല ഇപ്പൊ ആൾക്കാർ പേടിക്കുന്നത്. സോ അതേപോലെ വിത്ത് ടൈം ഈ പേടി മാറും. പേടി മാറി വരുന്നതിനനുസരിച്ച് നമ്മളുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് കുറെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്.
1: ഈ ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസിസ് ചെയ്യപ്പെട്ട ഒരു രോഗിയോട് കുടുംബാംഗങ്ങളും മറ്റ് കൂട്ടുകാരികളും അവരൊക്കെ ഏത് രീതിയിലാണ് താങ്ങാൻ വേണ്ടത്? അതായത് നമ്മൾ ഏത് രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണം?
0: സോ ഈ ഈ മനസ്സിന്റെ പേടിയാണ് ഇതിനകത്തെല്ലാം ഒരു വലിയ ഫാക്ടർ. സോ ട്യൂമറിനെക്കാട്ടിലും കൂടുതൽ ഇതിന് ശേഷമുള്ള പ്രശ്നം, ട്യൂമർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ പോലും ആൾക്കാരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്.
1: നമുക്ക് മാനസികമായിട്ട്
0: തീർന്നു അല്ല, ഇനി എനിക്കൊരു മുന്നോട്ടൊരിതില്ല, ഞാൻ തളർന്നുപോയി, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇനി ഒരു ഞാൻ നോർമലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് മക്കളെ നോക്കാൻ പറ്റത്തില്ല, എനിക്ക് സാമ്പത്തികമായി എനിക്ക് ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്, അല്ല ഇങ്ങനെയുള്ള ഒരു ചിന്തയാണ് ആദ്യം മാറേണ്ടത്. സോ പലതിലും നമുക്ക് ഈ ട്യൂമർ സർജറി കഴിഞ്ഞ് നോർമൽ ലൈഫിലേക്ക് എത്തുന്ന ഒരു 80-90% ആൾക്കാരുണ്ട്. ആ ഒരു ആൾക്കാരിൽ അവരിലാണ് ഇനി മുന്നോട്ട് ബ്രെയിൻ ട്യൂമർ പ്രശ്നങ്ങൾ ഉള്ളവരെ ബോധവൽക്കരിക്കേണ്ടത്. നമുക്ക് കാര്യങ്ങളുടെ ഈ ട്രീറ്റ്മെന്റ് പറയുന്നത് മാത്രമാണ് നമ്മുടെ ജോലി എന്നുള്ളതാണ്. അപ്പൊ ബാക്കി എങ്ങനെയാണ് അവര് രക്ഷപ്പെട്ടത്, എങ്ങനെയാണ് അവര് സർവൈവ് ചെയ്തത്, ആ ഒരു ഒരു കോൺഫിഡൻസ് കിട്ടേണ്ടത് ഈ പറഞ്ഞ സപ്പോർട്ടീവ് സിസ്റ്റം ആണ് ചെയ്യുന്നത്. അതായത് കുടുംബാംഗങ്ങള്, ഫ്രണ്ട്സ്, അവരുടെ സപ്പോർട്ട് വരുന്നതിനനുസരിച്ച് ഈ ഒരു പേഷ്യന്റിന് മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും.
1: നല്ല മനോധൈര്യം കൊടുക്കണം അല്ലേ?
0: മനോധൈര്യമാണ് ഏറ്റവും വേണ്ടത്. അത് പേഷ്യന്റിനും വേണം, ഇതേപോലെ ഈ ഈ കുടുംബാംഗങ്ങൾക്ക്. ഞാൻ ഇപ്പോഴും പറയാം, ആദ്യം കൂടുള്ളവരാണ്, കുടുംബാംഗങ്ങൾക്കാണ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാവേണ്ടത്. രണ്ടാമതാണ് പേഷ്യന്റിനെ മനസ്സിലാക്കുക എന്നത്. അവർക്ക് മനസ്സിലായാലേ അവർക്ക്, കാരണം നമ്മളൊരു ഡോക്ടർ എന്നുള്ള ലെവലിൽ നമ്മൾ ഒരു കുറച്ച് നേരമേ അവരുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സമയം ഈ കുടുംബാംഗങ്ങളോ ഫ്രണ്ട്സോ ആണ് ഇവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് തന്നെ. സോ അവരെയാണ് നമ്മൾ കൂടുതലും കൗൺസിലിംഗിലേക്ക് ചെയ്യുക.
1: ഈ ബ്രെയിൻ ട്യൂമറുകൾക്ക് വിശ്വസനീയമായ വിവരങ്ങളും പിന്തുണാ ഗ്രൂപ്പും ആളുകൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു?
0: സോ ഇത് മെയിനായിട്ട് നമ്മുടെ ശ്രീചിത്ര പോലെയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലെയോ ഉള്ളിടത്ത് ഒരുപാട് ട്യൂമർ കേസുകൾ വരുന്ന ഒരു സെന്റേഴ്സാണ് അതൊക്കെ. സോ അവിടെ നേരത്തെ ട്രീറ്റ് ചെയ്ത പേഷ്യൻസ് അവർക്കൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അതിൽ വഴി നമുക്ക് ഈ ഒരു അവയർനെസ്, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ല എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാംസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും, പല മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം ഇതിന് സ്പെഷ്യൽ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സർവൈവർ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ അതെല്ലാം വളരെ നല്ലതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ അത് അത്രയും ഒരു ഒരു ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. എസ്പെഷ്യലി ബ്രെയിൻ ട്യൂമർ പോലുള്ള കാര്യങ്ങൾക്ക് അത്രയും ഫോക്കസ്ഡ് അല്ല ഇപ്പോഴും. ആ ഒരു ചേഞ്ചസ് ഒക്കെയാണ് നമുക്ക് മുന്നോട്ടുള്ള കാലത്തിലേക്ക് വേണ്ടത്.
1: ഈ രോഗലക്ഷണങ്ങൾ വളരെ നേരിയതായി തോന്നിയാലും നേരത്തെയുള്ള കണ്ടെത്തൽ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
0: വളരെ വളരെ പ്രധാനമാണ് അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ നേരത്തെ പല ട്യൂമറുകളും നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്, അതായത് സർജറി ചെയ്ത് നീക്കം ചെയ്യുന്നതിൻ്റെ പരിമിതികളുണ്ട്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക്, ഇപ്പം കൈയും കാലും കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് ട്യൂമർ കയറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടത്തേക്ക് ട്യൂമറിൻ്റെ സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുന്നതിന് മുന്നേ, ഇപ്പം പലരും ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. ഇപ്പം ട്യൂമറുകൾക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്. സോ ആൾക്കാർ ഓക്കെ ഇത് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ, ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ടൊക്കെ നിൽക്കാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പ് പോകും. ആ ഗ്യാപ്പ് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത് വരാതിരിക്കാൻ നോക്കുക. ഏർലി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്, ഏർലി ഡിറ്റക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
1: ഉടൻ തന്നെ
0: ട്രീറ്റ്മെന്റും തുടങ്ങണം.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ അഖിൽ സുനിലുമായുള്ള അഭിമുഖം പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ. ഇത്രയും നേരം നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മുഴകളെക്കുറിച്ച് വളരെ ലളിതമായും വിശദമായും നമ്മോട് സംബന്ധിച്ച ഡോക്ടർ അഖിൽ സുനിലിനോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിൻ്റെ സ്നേഹം അറിയിക്കുന്നു.
0: താങ്ക് യു.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി.

പൗരത്വ കുടിയേറ്റ സേവന വകുപ്പ് പുതിയ സുരക്ഷാ പരിശോധനകളുടെ പേരിൽ ഇമിഗ്രേഷൻ അപേക്ഷകളുടെ തീർപ്പാക്കൽ വ്യാപകമായി തടഞ്ഞുവെക്കുന്നതായി റിപ്പോർട്ട്. ഇതിനെതിരെ ഇന്ത്യൻ വംശജരായ യു എസ് കോൺഗ്രസ് അംഗങ്ങളായ രാജാകൃഷ്ണമൂർത്തിയും സുഹാസ് സുബ്രഹ്മണ്യവും ചേർന്ന് ശക്തമായ ഇടപെടൽ നടത്തി. പുതിയ സുരക്ഷാ പരിശോധനകൾ ദശലക്ഷക്കണക്കിന് അപേക്ഷകളെ ബാധിക്കുമെന്ന ആശങ്ക ഉന്നയിച്ച് ഇരു ജനപ്രതിനിധികളും മറ്റ് 21 ജനപ്രതിനിധികളും ചേർന്ന് ജൂൺ 4 US CIS ഡയറക്ടർ ജോസഫ് എഡ്ലോയ്ക്കും FBI ഡയറക്ടർ ക്യാഷ് പട്ടേലിനും കത്തയച്ചു. ഇത്തരം നടപടികൾ നിലവിലുള്ള ഇമിഗ്രേഷൻ അപേക്ഷകളുടെ വലിയ കെട്ടിക്കിടക്കൽ വീണ്ടും വർദ്ധിപ്പിക്കും. ഇത് അപേക്ഷകരുടെ ജോലി ചെയ്യാനുള്ള അനുമതി, യാത്രകൾ, നിയമപരമായ താമസം എന്നിവയെ ദോഷകരമായി ബാധിക്കുമെന്ന് ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 4 കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇതിനിടെ സംഘർഷം കുറയ്ക്കുന്നതിനായി മുന്നോട്ട് വച്ച പുതിയ വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള തള്ളിക്കളഞ്ഞതോടെ മേഖലയിലെ സംഘർഷാവസ്ഥ വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങൾ ലബനന്റെ വിവിധ പ്രദേശങ്ങളെ ബാധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ മെയ് മാസത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി പുതിയ തൊഴിൽ റിപ്പോർട്ട്. മെയ് മാസത്തിൽ ഏകദേശം 1.72 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ രാജ്യത്ത് രൂപം കൊണ്ടതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചതിനേക്കാൾ മികച്ച പ്രകടനമാണ് തൊഴിൽ മേഖല കാഴ്ചവെച്ചത്. തൊഴിലവസരങ്ങളുടെ ഈ വർധനവ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോഴും ശക്തമായ നിലയിൽ തുടരുന്നുവെന്ന സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന്റെ ഔദ്യോഗിക പേര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്നതിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്ന പുനർനാമകരണം ചെയ്യാനുള്ള ഭേദഗതിക്ക് US പ്രതിനിധി സഭയുടെ സമിതി അംഗീകാരം നൽകി. വാർഷിക പ്രതിരോധ നയ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടെ ഹൌസ് ആൻഡ് സർവീസ് കമ്മിറ്റി

0: ിലെ റിപ്പബ്ലിക്കന്മാരാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സിത്തിന്റെയും താല്പര്യപ്രകാരമാണ് ഈ നീക്കം. ഇതിനകം തന്നെ ട്രംപ് ഇതിനായി ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു. ടെക്സസിലുള്ള ഫ്രിസ്കോ സിറ്റി ഹാളിന് മുന്നിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധത്തിനിടെ ഇന്ത്യൻ ദേശീയ പതാക നശിപ്പിച്ച യുവാവ് ക്ലേറ്റൺ വാക്കർ എന്നയാളാണ് പതാക നശിപ്പിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. കുടിയേറ്റ നയങ്ങളുള്ള വിയോജിപ്പുകൾ ഒരു പ്രത്യേക ജനവിഭാഗത്തിന് നേരെ തിരിച്ചുവിടരുതെന്ന് ഇന്ത്യൻ അമേരിക്കൻ സമൂഹവും മറ്റ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും പ്രതികരിച്ചു. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഇന്ത്യൻ വംശജർ നൽകുന്ന സംഭാവനകളെയും പലരും ചൂണ്ടിക്കാണിച്ചു. വിദേശ ഭാരതീയരുടെ കൂട്ടായ്മയുടെ കേന്ദ്രീയ സംഘടനയായ NRI കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വ സംഗമവും കേരള സംസ്ഥാന ഫിഷറീസ് തുറമുഖ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായ VE അബ്ദുൾ ഗഫൂറിന് പ്രവാസി സമൂഹത്തിന്റെ പേരിൽ നൽകപ്പെടുന്ന അനുമോദന ആദരവ് സ്വീകരണവും ഈ മാസം 7-ാം തീയതി ഉച്ചയ്ക്ക് 2:30 എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോം കൺവെൻഷൻ ഹാളിൽ നടക്കും. സമ്മേളനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ ഉദ്ഘാടനം ചെയ്യും. പ്രവാസികളുടെ സ്നേഹോപഹാരം മേയർ മന്ത്രിക്ക് സമർപ്പിക്കും. ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് പ്രശസ്തി പത്രം നൽകും. സംഘടനയുടെ മുതിർന്ന നേതാക്കളെയും സേവന അംഗീകാരങ്ങൾ നേടിയവരെയും കുവൈറ്റിലെ പ്രവാസി പ്രമുഖൻ ഡോക്ടർ അബ്ദുള്ള ഹംസ ആദരിക്കും. കൌൺസിൽ ദേശീയ ചെയർമാൻ പ്രവാസി ബന്ധു ഡോക്ടർ S അഹമ്മദ് അധ്യക്ഷത വഹിക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848 5 5

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

0: നേരത്ത്
1: കാറ്റുമൂളണ നേരത്ത്
0: ഊരാൻ കുന്നിന്റെ പാലമോളിൽ കൂമൻ മൂളണ നേരത്ത് കൈത പൂക്കണ കന്നിപ്പാടത്ത് കാറ്റ് മൂളണ നേരത്ത് ഊരാൻ കുന്നിന്റെ

0: ൂരഞ്ചക്കന്റെ കൂടെ പോകാൻ നീലിപ്പെണ്ണിനും ബൂതി വന്ന്
1: നീലിപ്പെണ്ണിനും ബൂതി വന്ന്
0: വേലക്കാവിലെ വേല കാണാൻ ഓരഞ്ചക്കന് ബൂതി വന്ന്.

0: പുള്ളി പെണ്ണിനെ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടിൽ മിന്നലോടി. നീലി പെണ്ണിനെ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടി മിന്നലോടി.
1: തമ്പ്രാന്റെ ഉള്ളിൽ ഇടി മിന്നലോടി.
0: ആളും കോളും കൂട്ടി വിളിച്ച് നീലി പെണ്ണിനെ കട്ടോണ്ടും പോയി.
1: നീലി പെണ്ണിനെ കട്ടോണ്ടും പോയി.
0: നീലി പെണ്ണിനെ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടി മിന്നലോടി. ആളും കോളും കൂട്ടി വിളിച്ച് നീലി പെണ്ണിനെ കട്ടോണ്ടും പോയി.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

針金育てスリーダルマシャスターウェイスワミ

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.